ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ. കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് മെയ് 18-ന്റെ സമതല ഭൂമികകളിലാണ്. 1642 മെയ് 18 കാനഡയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരവും ഫ്രഞ്ച് പ്രവിശ്യയായ ക്യുബക്കിലെ ഏറ്റവും പ്രമുഖ വാണിജ്യ നഗരവുമായ മോൺട്രിയാൽ ദേ സ്ഥാപിതമായിരിക്കുന്നു. 1974 മെയ് 18 ചിരിക്കുന്ന ബുദ്ധൻ എന്ന രഹസ്യനാമത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ ആണവ സ്ഫോടന പരീക്ഷണം രാജസ്ഥാനിലെ താർ മരുഭൂമിയിലെ പൊഖ്രാനിൽ നടക്കുന്നു.

0: കവി വള്ളത്തോൾ എഴുതിയിരിക്കുന്നു. മനുഷ്യൻ ചെയ്ത പാതകങ്ങളെപ്പറ്റി പശ്ചാത്തപിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി അത് പ്രായശ്ചിത്തമായി തീരുമെന്ന് കരുതുന്നവരുണ്ട്. ഈ ആശയത്തിന് പ്രസക്തിയുണ്ടെന്ന് തോന്നുന്നില്ല. പ്രഗത്ഭയായ എഴുത്തുകാരി റിബേക്ക ബേർഡ് പറയുന്നത് കേൾക്കാം. വി ഷുഡ് നെവർ ലുക്ക് ബാക്ക്, ദ പാസ്റ്റ് ഫിനിഷ്ഡ്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞുപോയി, നാം പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളെപ്പറ്റി തിരിഞ്ഞു നോക്കി ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കൂടുതലും. പക്ഷേ തിരിഞ്ഞു നോക്കി ചെയ്ത തെറ്റുകളെക്കുറിച്ചോർത്ത് പശ്ചാത്തപിക്കുകയും പിറകോട്ട് തന്നെ നോക്കിയിരിക്കുകയും ചെയ്യുന്നവർക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല. കഴിഞ്ഞുപോയതിനെ ചൊല്ലി കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. പുറകോട്ട് മാത്രം തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് എത്തേണ്ട സ്ഥാനത്ത് എത്താൻ കഴിയില്ല. ഈ ജീവിതം ഇങ്ങനെയായിപ്പോയി, ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. കഴിഞ്ഞുപോയ കാലങ്ങളാണ് ജീവിതത്തിന്റെ ശിഷ്ടായുസുകൾ എന്ന് കണക്കാക്കുന്നവരെക്കുറിച്ച് എന്തു പറയാനാണ്? കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുള്ള പരാജയങ്ങളെക്കുറിച്ചോർത്ത് വിഷാദിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവയെ പാഠങ്ങളായി മാത്രം കണക്കാക്കുക. അല്ലാതെ തിരിഞ്ഞ് അവയെ തന്നെ നോക്കി നിന്നാൽ മുന്നോട്ടു പോകാനുള്ള നമ്മുടെ ശക്തി മരവിച്ചു പോകും, ഉപ്പ് പരലുപോലെയാകും. അങ്ങനെയുള്ളവരാണ് ഉപ്പു തൂണായി തീരുന്നത്. അതുകൊണ്ട് നിർഭയരായി മുന്നോട്ടു പോവുക. നമ്മുടെ ദൃഷ്ടികൾ മുന്നോട്ട് തന്നെയായിരിക്കട്ടെ. രണ്ട് കൈയും തുറന്ന് ഭാവിയെ ആശ്ലേഷിക്കുക. നമുക്ക് നേരിടുവാനുള്ള ജീവിതാനുഭവങ്ങൾ എന്തു തന്നെയായാലും നമുക്ക് ആവശ്യമില്ലാത്തത് ഒന്നും സംഭവിക്കുകയില്ല എന്നതാണ് സത്യം. നമുക്ക് സമർത്ഥമായ ജീവിതം നമ്മുടെ കയ്യിലാണിരിക്കുന്നത്. ജീവിതത്തിന്റെ പൂർണ്ണത എന്നത് വിജയപരാജയങ്ങൾ കൂടിച്ചേർന്നതാണ്. പിന്തിരിപ്പിക്കുന്ന ഘടകങ്ങളിൽ നിന്ന് കുതറിമാറി മുന്നേറുന്നതിനും പിടിച്ചുകെട്ടുന്നവയിൽ നിന്ന് മുക്തമാകുന്നതിനും കഴിയുന്ന ഊർജം നമ്മളിൽ തന്നെയുണ്ട്. ചിന്തകൾ ശക്തമായിരിക്കട്ടെ, വൈകാരിക പാകതയും ഉണ്ടായിരിക്കട്ടെ.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. മിനിറ്റ് സൂചിയുടെ ചലനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നത് പ്രയാസകരമായ കാര്യമാണ്. പക്ഷെ ജീവിതത്തിൽ പരമാവധി കൃത്യനിഷ്ഠ പുലർത്താൻ കഴിയുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്, വ്യക്തിത്വത്തിന്റെ ഭാഗവുമാണ്. നിങ്ങൾ സർക്കാർ ഓഫീസിലോ കമ്പനിയിലോ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ ജോലിയെടുക്കുന്ന ആളാണോ എങ്കിൽ നിങ്ങൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പൊതുജന സേവകനാണ്. അതുകൊണ്ടുതന്നെ പൊതുജനത്തോട് നീതി പുലർത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. 9 മണിക്ക് വരേണ്ട നിങ്ങൾ 10:30 വരുന്നു, മിക്കവാറും സീറ്റിൽ കാണില്ല. നിങ്ങൾ അനീതിയുടെ പര്യായമാണ്. എത്ര ഓഫീസുകളിൽ അങ്ങനെ എത്ര പേരുണ്ടെന്നറിയാമോ? എപ്പോ ചെന്ന് നോക്കിയാലും സീറ്റിൽ ആളില്ല. ഇവിടെ ഉണ്ടായിരുന്നു, ദാ ഇപ്പൊ പോയതേ ഉള്ളൂ. എപ്പോ വരും എന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്നവർക്ക് പോലും അറിയില്ല എന്ന അവസ്ഥയാണ്. ഇനി ഉച്ച കഴിഞ്ഞെത്തുന്ന സാറിനോട് നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് പറയുകയാണെന്ന് കരുതൂ. സാർ, ഞാൻ രാവിലെ മുതൽ വന്ന് നിൽക്കുകയാണ്. ഉടൻ മറുപടി വരും. നിങ്ങളോട് ഞാൻ പറഞ്ഞു രാവിലെ വരാൻ. അതിനൊക്കെ എന്ത് മറുപടി അല്ലേ? എന്നാൽ നല്ല കഴിവുള്ള മിടുക്കുള്ള ഓഫീസർമാരുണ്ട്. അവരുടെ മേശമേൽ ഫയലുകൾ കെട്ടിക്കിടക്കില്ല. ശരിക്കും സേവനം ചെയ്യുന്നവരാണവർ. അവരുടെ അടുത്ത് പെൻഷനു വേണ്ടി കയറി ഇറങ്ങി നടക്കേണ്ടതായി വരില്ല. അവർ രാവിലെ മുതൽ നമ്മളെ പുറത്ത് വെയിറ്റ് ചെയ്യിപ്പിക്കില്ല. കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകും. ഷോൾഡർ കുലുക്കി അറിയില്ല അറിയില്ല എന്ന് ആംഗ്യം കാണിക്കില്ല. 5 മണിയാകാൻ കാത്തിരിക്കില്ല ബാഗ് എടുക്കാൻ. കൃത്യസമയത്ത് അവർ ഓഫീസിൽ വരും, ഫയലുകൾ നോക്കും, നന്നായി ജോലി ചെയ്യും. എന്റെ ഒരു സുഹൃത്തു പറയുന്നത് കേൾക്കണം. ഞങ്ങളൊരു ഓഫീസിൽ ഒരു കാര്യത്തിന് ചെന്നതാണ്. 2-3 സ്റ്റാഫുകൾ വന്നത് 10:30. ബാഗ് വെച്ച് കസേരയിൽ ഇരുന്നപ്പോൾ 11:00. ഒരു ഫയൽ തുറന്ന് അതെടുത്ത് അടുത്ത മുറിയിൽ പോയി വന്നപ്പോൾ 11:30. കൂടെയുള്ളവരെയും വിളിച്ച് അവർ ചായ കുടിക്കാൻ പോയി. തിരികെ വന്നത് 12:30. വാഷ്റൂമിൽ പോയി വന്ന് കസേരയിൽ ഇരുന്നപ്പോ 12:30. ഒരു ഫയൽ നിവർത്തി കുറച്ചെന്തോ എഴുതിയിട്ട് 2 പേരെയും വിളിച്ച് ലഞ്ചിന് പോയി. ഇവരെ കണ്ട് ഫയൽ ശരിയാക്കാൻ ഞങ്ങൾ ഉൾപ്പെടെ കുറെ പേർ കാത്തു നിൽക്കുന്നുണ്ട്. ഓരോരുത്തർ ചെല്ലുമ്പോഴും വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ എന്നവർ പറയുന്നുണ്ടായിരുന്നു. 3:30 അവർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. എന്ത് നീതിയാണ് അവർ പൊതുജനത്തോട് പുലർത്തുന്നത്? ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ കൃത്യനിഷ്ഠ പുലർത്തുന്നവരും ഉത്തരവാദിത്വമുള്ളവരുമായിരിക്കണം. താമസിച്ച് ചെന്ന് നേരത്തെ ഇറങ്ങാനും ആവശ്യമില്ലാതെ ലീവ് എടുക്കാനും വാഞ്ചയുള്ളവർ ജോലിയിൽ നിന്ന് വിരമിക്കുന്നതാണ് നല്ലത്.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം.

സുഖദ സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് എൻ ഐ ടിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പി എം വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. ഐ പി എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 5 wicketsന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. സമ്പൂർണ്ണ മന്ത്രിസഭയാണ് ഇന്ന് അധികാരമേൽക്കുന്നതെന്ന് യു ഡി എഫ് നേതൃത്വം അറിയിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയുക്ത മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി എന്നിവരടക്കം പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. കൂടാതെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരും ചടങ്ങിന് സാക്ഷികളാകും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്നലെ വൈകിട്ട് ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ട നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ 20 മന്ത്രിമാരുടെ പട്ടികയാണ് അദ്ദേഹത്തിന് കൈമാറിയത്. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, എം ലിജു, റോജി എം ജോൺ, കെ എ തുളസി, ഒ ജെ ജനീഷ്, ടി സിദ്ദിഖ് എന്നിവരാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, പി കെ ബഷീർ, വി ഇ അബ്ദുൾ ഗഫൂർ എന്നിവരാണ് ലീഗ് മന്ത്രിമാർ. ഇതിനു പുറമെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ മോൻസ് ജോസഫ്, ജേക്കബ് വിഭാഗത്തിലെ അനൂപ് ജേക്കബ്, ആർ എസ് പിയിലെ ഷിബു ബേബി ജോൺ, സി എം പിയിലെ സി പി ജോൺ എന്നിവർക്കും മന്ത്രിസ്ഥാനം ലഭിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നിയമസഭാ സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, യു ഡി എഫ് ചീഫ് വിപ്പ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അപ്പു ജോൺ ജോസഫാണ്. മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായെങ്കിലും അന്തിമ തീരുമാനം പിന്നീടായിരിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ 4 gates വഴിയായിരിക്കും ക്ഷണിതാക്കളെ പ്രവേശിപ്പിക്കുന്നത്. പ്രധാന ഗേറ്റിലൂടെ വി ഐ പികൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. മാധ്യമ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. ചടങ്ങ് തത്സമയം കാണുന്നതിന് LED വാളുകൾ സജ്ജമാക്കി. നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി.
0: കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യവും സഹവർത്തിത്വവും തകർക്കാനുണ്ടാകുന്ന ശ്രമങ്ങൾക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ചില രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സമുദായ സംഘടനകളിൽ നിന്നും സമീപ ദിവസങ്ങളിലുണ്ടായ പ്രസ്താവനകളും പ്രതികരണങ്ങളും അത്യന്തം ആപൽക്കരമാണെന്ന് പ്രസ്താവന പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി ശനിയാഴ്ചയാണ് സ്വീഡനിലെത്തിയത്. സ്വീഡൻ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ചരിത്രപരമായ വഴിത്തിരിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ഇന്ത്യ സ്വീഡൻ ബന്ധത്തിന് നൽകിയ അസാധാരണ സംഭാവനയും ദീർഘവീക്ഷണ നേതൃത്വവും പരിഗണിച്ച് സ്വീഡൻ നൽകുന്ന പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രൂസ് നരേന്ദ്രമോദി ഏറ്റുവാങ്ങി. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നേതാവാണ് നരേന്ദ്രമോദി. അവാർഡ് മുഴുവൻ ഇന്ത്യൻ ജനതയ്ക്കും സമർപ്പിക്കുന്നതായി മോദി അറിയിച്ചു. 5 വർഷത്തിനകം ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധവും സാമ്പത്തിക കൈമാറ്റവും ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെ കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന ലക്ഷ്യം. ഇന്ത്യ സ്വീഡൻ കൂടുതൽ ശക്തം, ഒരുമിച്ച് 2047 എന്നതാണ് സന്ദർശന പ്രമേയം. സാങ്കേതിക വിദ്യ, കാലാവസ്ഥാ പ്രവർത്തന മേഖല എന്നിവയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് 2 രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടു. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ലൈഫ് സയൻസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് 2 രാജ്യങ്ങളുടെയും സംയുക്ത സംരംഭമായി ശാസ്ത്ര സാങ്കേതിക കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും നരേന്ദ്രമോദി അറിയിച്ചു.
0: UAE ബറാക്ക ആണവ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത ആശങ്ക അറിയിച്ചു. ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും നടപടി തികഞ്ഞ ഭീരുത്വമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തി. സംയമനം പാലിക്കാനും സംഭാഷണത്തിലേക്കും നയതന്ത്രത്തിലേക്കും മടങ്ങാനും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ആണവ നിലയത്തിലെ ഡ്രോൺ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റില്ലെന്നും ആണവ പ്രസാരണം ഇല്ലെന്നും അബുദാബി അധികൃതർ സ്ഥിരീകരിച്ചു. സംഭവത്തെ തുടർന്ന് പ്ലാന്റിലെ 4 റിയാക്ടറുകളിലൊന്ന് താൽക്കാലികമായി ഡീസൽ വൈദ്യുതിയിലേക്ക് മാറ്റിയതായി അന്താരാഷ്ട്ര ആണവ ഏജൻസി പറഞ്ഞു. ഇന്ത്യയിൽ രണ്ടു ദിവസത്തെ ഇന്ധനശേഖരം മാത്രമാണ് ശേഷിക്കുന്നതെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. പോസ്റ്റ് വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. 60 ദിവസത്തെ അസംസ്കൃത എണ്ണശേഖരം രാജ്യത്തുണ്ട്. ഇന്ധനത്തിന്റെയും വാതകത്തിന്റെയും ലഭ്യതയെക്കുറിച്ച് ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്രോതസ്സുകൾ നൽകുന്ന വിവരങ്ങളെ മാത്രം കണക്കിലെടുക്കണമെന്ന് പിഎബി അഭ്യർത്ഥിച്ചു. കോംഗോയിലെയും ഉഗാണ്ടയിലെയും എബോള സാഹചര്യം അങ്ങേയറ്റം ആശങ്കാജനകമാണെന്ന് ലോകാരോഗ്യ സംഘടന വിലയിരുത്തി. 80 പേരുടെ മരണം എബോള ബാധിച്ചാണെന്ന് സംശയിക്കുന്നതായി WHO അറിയിച്ചു. 246 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മധ്യപ്രദേശിൽ തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ ഇന്നലെ ഉണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അന്വേഷണ സമിതി രൂപീകരിച്ചു. ഇന്നലെ വിക്രംഗഡ് അലോട്ട് സ്റ്റേഷനുകൾക്കിടയിലാണ് ട്രെയിനിന്റെ ഒരു പാസഞ്ചർ കോച്ചിലും ജനറേറ്റർ കോച്ചിലും തീപിടിച്ചത്. നിശ്ചിത സമയത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് റെയിൽവേ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോഴിക്കോട് NIT യിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ധാരണാപത്രവും അദ്ദേഹം കൈമാറും. ന്യൂനപക്ഷ സമൂഹത്തിലെ പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങൾക്ക് ആധുനിക തൊഴിൽ നൈപുണ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരമ്പരാഗത കരകൌശല മേഖലയെ ആധുനിക സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കും. NIT യിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആന്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഇന്നു മുതൽ ഭാരവാഹനങ്ങളും മൾട്ടിആക്സ് ലോറികളും വഴിതിരിച്ചുവിടും. കോഴിക്കോട്ടുനിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ തരുവണ കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ഇന്നലെ മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ഇന്ന് ദുൽഖ അദ് 30 പൂർത്തീകരിച്ച് നാളെ ദുൽഹജ് 1 മെയ് 28 വ്യാഴാഴ്ച ബലിപ്പെരുന്നാളുമായിരിക്കുമെന്ന് പാളയം ഇമാം ഡോ VP സുഹൈബ് മൌലവിയും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൌലവിയും അറിയിച്ചു. കോഴിക്കോട്ട് സംയുക്ത മഹല്ല ജുമാഅത്ത് ഖാസി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ദുൽഹജ് 1 നാളെയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ ഡൽഹിയിൽ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ധർമ്മശാലയിലെ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ 23 റൺസിനും പരാജയപ്പെടുത്തി. ഇതോടെ പ്ലേ ഓഫിൽ കടക്കുന്ന ആദ്യ ടീമായി റോയൽ ചലഞ്ചേഴ്സ് മാറി. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് കൂമ്പാറയിൽ ഇന്നലെ വൈകിട്ട് ശക്തമായ മിന്നലിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നയാൾ മരിച്ചു. കൂമ്പാറയിലെ ജേസൺ എന്നയാളാണ് മരിച്ചത്. പുതുപ്പാടി കട്ടിപ്പാറ ഓമശ്ശേരി കൂടരഞ്ഞി പഞ്ചായത്തുകളിൽ 5 സ്ത്രീകൾക്ക് മിന്നലേറ്റു. കോഴിക്കോട്ട് പർദ്ദ വ്യാപാര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഹുർലിൻ പർദ്ദ ഉടമ റസൂൽ ഗഫൂർ നിര്യാതനായി. 63 വയസ്സായിരുന്നു. ഖബറടക്കം രാവിലെ മാത്തോട്ടം പള്ളി ഖബർസ്ഥാനിൽ നടത്തും. തോട്ടി ഉപയോഗിച്ച് മാങ്ങ പറിക്കുന്നതിനിടെ 11 kV ലൈനിൽ നിന്ന് ഷോക്കേറ്റ് കോഴിക്കോട് കൂരാച്ചുണ്ടിൽ ഒരാൾ മരിച്ചു. പിണക്കാട്ട് വീട്ടിൽ ബിജോ ജോർജ് എന്ന 50-കാരനാണ് ഇന്നലെ വൈകിട്ട് മരിച്ചത്. വയനാട് മുത്തങ്ങയിൽ MDMA യുമായി 3 യുവാക്കൾ പിടിയിലായി. കർണാടകയിൽ നിന്ന് KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 36 ഗ്രാമോളം മയക്കുമരുന്നാണ് പിടികൂടിയത്. മീനങ്ങാടി സ്വദേശികളായ വൈഷ്ണവ്, മുഹമ്മദ് ആഷിഖ്, ആദിൽ റമീസ് എന്നിവരെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസും ചേർന്ന് കസ്റ്റഡിയിലെടുത്തത്. തമിഴ്നാട്ടിൽ ഭരണം പിടിച്ച തമിഴക വെറ്ററിക്കഴകം കേരളത്തിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാൻ നീക്കമാരംഭിച്ചു. വയനാടിനും പാലക്കാടിനും പിന്നാലെ തൃശൂരിലും TVK ജില്ലാ ഘടകം രൂപീകരിച്ചു. മറ്റ് ജില്ലകളിലും വൈകാതെ കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന് വിജയ് ഫാൻസ് അസോസിയേഷൻ അറിയിച്ചു. ചെന്നൈ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ TVK യുടെ പ്രവർത്തനം. കണ്ണൂർ നഗരത്തിലെ താളിക്കാവിനടുത്ത് ഇന്നലെ വൈകിട്ട് 5 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 5 വയസ്സുകാരിയും ഇവരിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ BD സതീശന്റെ നേതൃത്വത്തിൽ UDF ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് NIT യിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നുകഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നെയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് മലയാള ചെറുകഥകളെ കുറിച്ച് കേൾക്കാം. ഏത് ഭാഷയിലും എന്ന പോലെ സമ്പന്നമാണ് മലയാളത്തിലെ ചെറുകഥകളും. കാലങ്ങളോളം നിലനിൽക്കുന്ന കരുത്തുള്ള എത്രയോ കഥകൾ കൊണ്ട് എന്റെ മലയാളം സമൃദ്ധമായിരിക്കുന്നു. ചെറുകഥകളും അതേക്കാൾ ചെറിയ കഥകളും ആസ്വാദനത്തിന്റെ വാതിലുകൾ മലക്കെ തുറന്നിടുന്നു. ശ്രദ്ധിക്കപ്പെടാതെ പോയ ചില കഥകളാവും ചിലപ്പോൾ ആത്മാവിന്റെ ആഴങ്ങളിൽ മുറിവുകൾ ഉണ്ടാക്കുന്നത്. കഥകൾ ജീവിതകാലം മുഴുവൻ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. കടൽ തീരത്ത് എന്ന കഥ അങ്ങനെ പിന്തുടരുന്ന കഥയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെള്ളായിയപ്പനെ ജീവിതയാത്രക്കിടയിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കാനാവുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞുപോയ ആരെയൊക്കെയോ വെള്ളായിയപ്പൻ ഓർമ്മിപ്പിക്കുന്നു. ഇനി വരാനിരിക്കുന്ന ആരെയൊക്കെയോ വെള്ളായിയപ്പൻ ഓർമ്മിപ്പിക്കുന്നു. പാഴുതറയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്ന നീലമണ്ണാത്തിയോടും മരക്കാറോടും അധികമൊന്നും വെള്ളായിയപ്പൻ സംസാരിക്കുന്നില്ല. അവർ തമ്മിൽ അത്രയേ സംസാരിച്ചുള്ളൂ, അതിലെല്ലാം ഉണ്ടായിരുന്നു എന്ന് ഒ.വി. വിജയൻ പറയുന്നു. വാക്കുകളിൽ നിന്ന് പിറവിയെടുക്കുന്ന നിശബ്ദതയുടെ ആഴങ്ങൾ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാവികൃതിയാണ്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് കഥാകാരൻ. 1891 വിദ്യാവിനോദിനി എന്ന മാസികയിലാണ് കഥ പ്രസിദ്ധീകരിച്ചത്. അതേ തുടർന്ന് ചേലനാട്ട് അച്യുതമേനോനും അമ്പാടി നാരായണ പൊതുവാളും കെ സുകുമാരനും മൂർക്കോത്ത് കുമാരനും കെ പി കേശവമേനോനും സി എ കിട്ടുണിയും ഒക്കെ കഥകൾ എഴുതി. മലയാള ചെറുകഥ ഇന്നലെ ഇന്ന് എന്ന പുസ്തകത്തിൽ ചെറുകഥയുടെ ചരിത്രം എം അച്യുതൻ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ കാൽനൂറ്റാണ്ടിൽ കഥകൾ എഴുതപ്പെട്ടുവെങ്കിലും ചെറുകഥ അതിന്റെ ഭാവഗാംഭീര്യത കൊണ്ട് പൂത്തുലഞ്ഞത് 1950-കൾക്ക് ശേഷമാണ്. എന്റെ മലയാളം കഥയുടെ ആകാശങ്ങളിൽ പുതിയ ചന്ദ്രോദയങ്ങൾ തീർത്ത കാലം. കാരൂർ, എസ് കെ പൊറ്റക്കാട്, സരസ്വതിയമ്മ, ലളിതാംബിക അന്തർജനം, കാക്കനാടൻ, ടി പത്മനാഭൻ, വി കെ എൻ, വൈക്കം മുഹമ്മദ് ബഷീർ, പൊൻകുന്നം വർക്കി, സി വി ശ്രീരാമൻ, എം മുകുന്ദൻ, രാജലക്ഷ്മി, മലയാറ്റൂർ രാമകൃഷ്ണൻ, മാധവിക്കുട്ടി, ടി വി കൊച്ചുബാവ, മാടമ്പ്, ഒ വി വിജയൻ, തകഴി ശിവശങ്കരപ്പിള്ള എന്നു തുടങ്ങി എഴുത്തിന്റെ അക്ഷവണി പട തന്നെ മലയാളത്തിന്റെ വായനാ സംസ്കാരത്തിന് പകിട്ടേകി. ചെറുകഥാ സാഹിത്യത്തിന്റെ വലിയ തമ്പുരാനായി എം ടിയും. മലയാളിക്ക് വായിച്ചിട്ടും വായിച്ചിട്ടും തീരാത്ത കഥാനുഭവങ്ങൾ. ഓണപ്പതിപ്പുകളിലും ആഴ്ചപ്പതിപ്പുകളിലുമായി കഥയുടെ വസന്തം പൂത്തുലഞ്ഞു. സിനിമാ ലോകത്തുനിന്ന് പത്മരാജനും ജോൺ എബ്രഹാമും കഥയുടെ നവഭാവുകത്വങ്ങളുമായി കടന്നുവന്നു. രാജലക്ഷ്മിയുടെ മാപ്പ് എന്ന കഥ വായിച്ചൊരാൾക്ക് ഒരിക്കലും മറക്കാനാകില്ല. ഞാൻ മുട്ടുകുത്തുവാൻ വന്നപ്പോൾ അങ്ങ് വാതിലടച്ചു കളഞ്ഞു. ഹൃദയ കവാടങ്ങളിൽ വാക്കുകൾ മുട്ടി വിളിച്ചു കരയുന്നു. എം ടിയുടെ സ്നേഹത്തിന്റെ മുഖങ്ങളും ചെറിയ ചെറിയ ഭൂകമ്പങ്ങളും ഇരുട്ടിന്റെ ആത്മാവും കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും മറവിയുടെ കാറ്റിന് കൊണ്ടുപോവാനാവാത്തത് എന്തുകൊണ്ടായിരിക്കും മഖൻ സിംഗിന്റെ മരണം? പക്ഷെ മഖൻ സിംഗ് നിങ്ങൾക്ക് എങ്ങനെ എന്നിൽ മരിക്കുവാനാവും? മാജിക്കൽ റിയലിസത്തിന്റെ മാറ്റുരച്ച കഥകളായിരുന്നു എം മുകുന്ദന്റേത്. പപ്പു കുരുടനായ കഥ, സത്യമോ മിഥ്യയോ, ഇന്നും അതിലൊരുറപ്പുമില്ല. ടി പത്മനാഭന്റെ ഗൗരിയും മറിയയും എന്റെ ആരാണ് എന്ന് എപ്പോഴും ആലോചിച്ചു നോക്കും. എത്രമേൽ സമ്പന്നം എന്റെ മലയാളം. വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ തകഴി എഴുതിയത് 99 വെള്ളപ്പൊക്കത്തിന് സാക്ഷിയായതുകൊണ്ടാവുമോ? അങ്ങനെയൊരു കഥ ലോകസാഹിത്യത്തിൽ എവിടെയാണ് ഉണ്ടാവുക? കറുത്ത പട്ടിയും പക്ഷിയുടെ മണവും നെയ്പ്പായസവും എഴുതിയ മാധവിക്കുട്ടി നെയ്പ്പായസം പോലൊരു കഥയെഴുതി ആസ്വാദനത്തിനെ ഇങ്ങനെ മറക്കാനാവാത്ത വിധം മുറിവുണ്ടാക്കി. എനിക്ക് വയ്യ, ഇങ്ങനെയൊരു കഥ അതെന്റെ മലയാളത്തിലല്ലേ ഉണ്ടാവൂ. പടിഞ്ഞാറിന് മുഴുവനായി ഒരു ഷേക്സ്പീരിയൻ ഭാഷയുണ്ടെങ്കിൽ മലയാളത്തിന് മാത്രമായി ഒരു ബഷീറിയൻ ഭാഷയുണ്ട്. അനർഘ നിമിഷവും പ്രേമലേഖനവും എഴുതിയ ബേപ്പൂർ സുൽത്താനെ ഇന്ത്യയിൽ മറ്റൊരു ഭാഷയിലും നമുക്ക് കണ്ടെത്താനാവില്ല. കടൽ തീരത്തും കാറ്റു പറഞ്ഞ കഥയും കോമ്പിപ്പൂശാലയുടെ വാതിലും അശാന്തിയും ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായും എഴുതിയ ഒ.വി. വിജയൻ.

0: അമ്മയും ആറുമൊക്കെ ചേർന്ന കഥയുടെ പുതിയ സൂര്യോദയങ്ങൾ. സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ കൊമാല എന്ന കഥ എന്റെ മലയാളത്തിന് സ്വന്തം. പറുദീസ നഷ്ടവും സന്മാർഗവും വധക്രമവും സുഭാഷ് ചന്ദ്രന്റെ കഥകൾ. പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന് പ്രിയ AS. ചിത്രശലഭങ്ങളുടെ വീടും പ്രിയ തന്നെ എഴുതിയതാണ്. പെൺ പഞ്ചതന്ത്രം KR മീരയുടേത്. ഒഴിവു ദിവസത്തിലെ കളി കോട്ടയം 17, ഒരു ഭയങ്കര കാമുകൻ കളിനാടകം, പ്രതി പൂവൻകോഴി എന്നീ കഥകൾ ഉണ്ണിയാറിൻ്റേത്. കഥകൾ അതിസാഗരം എന്ന പോൽ എന്റെ മലയാളത്തിൽ ഇനിയും എത്രയോ കഥകൾ. സമ്പന്നമാണ് മലയാള ചെറുകഥാ സാഹിത്യം. ആധുനിക മാധ്യമങ്ങളിലും മാസികകളിലും ആഴ്ചപ്പതിപ്പുകളിലുമൊക്കെയായി കഥകൾ അനവധി പിറന്നുകൊണ്ടേയിരിക്കുന്നു. വായിക്കുന്നവർ കഥ അന്വേഷിച്ചു ചെന്ന് വായിക്കുന്നു. വായിച്ചതിൽ കാമ്പില്ലാത്തതൊക്കെ മറവിയുടെ കാറ്റ് കൊണ്ടുപോകുന്നു. ഉള്ളിൽ എവിടെയോ സംവേദനത്തെ തൊട്ടുണർത്തുന്നവ മരിച്ചാലും മറക്കാതെ ബാക്കി നിൽക്കുന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുജൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നതാനും. കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവദ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്നു പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ! ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. 79th ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സ്വിറ്റ്സർലൻഡിലെത്തി. UAEയിലെ ബറാഖ് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. നയതന്ത്ര ചർച്ചകൾക്കും ആഹ്വാനം. എബോള രോഗബാധയെ തുടർന്ന് കോംഗോ യുഗാണ്ട രാജ്യങ്ങളിൽ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 wicket വിജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K. മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, KA തുളസി, M. ലിജു, റോജി M. ജോൺ, OJ ജനീഷ്, PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N. ശംസുദ്ദീൻ, KM ഷാജി, B. അബ്ദുൾ ഗഫൂർ, ഷിബു ബേബി ജോൺ, മോൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവരാണ് ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറും അപ്പൂ ജോൺ ജോസഫ് ചീഫ് വിപ്പുമാകും. രാവിലെ 10 മണിക്കാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി.
1: സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് 8 മണി മുതൽക്കായിരിക്കും പാസ് ലഭിച്ചിട്ടുള്ള പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. 10 മണിക്ക് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുക്കും. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ലോക്ഭവനിലെത്തി മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറിയത്. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന 21 അംഗ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്ത് എത്തുന്നത്.
0: സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന ഗേറ്റിലൂടെ VIP എൻട്രി മാത്രമായിരിക്കും ഉണ്ടാക്കുക. 9 മണിക്ക് ഗേറ്റുകളും റോഡും അടയ്ക്കും. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞ തത്സമയം കാണുന്നതിനായി നഗരത്തിൽ 6 കേന്ദ്രങ്ങളിൽ LED വാളുകൾ ക്രമീകരിക്കും. ഇന്ന് ഉച്ചവരെ തലസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. വാഹനം പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലങ്ങളും അനുവദിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണം. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിങ് ഹറാൾഡ് 5 സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ശ്രീ മോദി സ്വീഡനിൽ എത്തിയത്. ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധം, പരസ്പര സഹകരണം എന്നിവ മുൻനിർത്തി സ്വീഡന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രോസ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീഡിഷ് പ്രധാനമന്ത്രി ആദരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 31st അന്താരാഷ്ട്ര ബഹുമതിയാണിത്. ഇന്ത്യ സ്വീഡൻ സഹകരണം സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഉഭയകക്ഷി ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ധാരണയായി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ ഉൾപ്പെടെയുള്ളവയിൽ സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ചും ചർച്ച ചെയ്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ തന്ത്രപരമായ പങ്കാളിത്തത്തിലെ പുതിയ അവസരങ്ങൾ, സ്വതന്ത്ര വ്യാപാര കരാർ, പ്രാദേശിക ആഗോള വിഷയങ്ങൾ എന്നിവയും ചർച്ചയായി. സ്വീഡിഷ് CEOമാരുമായും ശ്രീ മോദി ആശയവിനിമയം നടത്തി. മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് വിത്ത് സ്വീഡൻ സംരംഭങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ പ്രധാനമന്ത്രി നേതാക്കളെ ക്ഷണിച്ചു. പ്രതിരോധം, സുരക്ഷാ സഹകരണം എന്നിവയിൽ ഇന്ത്യ സ്വീഡൻ ദീർഘകാല വ്യാവസായിക പങ്കാളിത്തം ദൃഢമായതായും അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിൽ സ്വീഡൻ ഇന്ത്യയ്ക്ക് നൽകിയ പിന്തുണയും ശ്രീ മോദി എടുത്തു പറഞ്ഞു.
2: ആതങ്കവാദ് പൂരി മാനവതാ കെ ലിയേ ഗംഭീർ ചുനൌതി ഹൈ. പിച്ചലേ വർഷ് पहलगाम में हुए आतंकी हमले के बाद हमें स्वीडन से मिले समर्थन के लिए मैं प्रधानमंत्री क्रिस्टर्सन का आभार व्यक्त करता हूं। हम आतंकवाद और उसके समर्थकों के विरुद्ध लड़ाई जारी रखेंगे।
0: സ്വീഡന്റെ പരമോന്നത ബഹുമതി സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിനന്ദിച്ചു. രാജ്യത്തിന് മുഴുവൻ അങ്ങേയറ്റം അഭിമാനകരമായ നിമിഷമാണെന്ന് ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോളതലത്തിൽ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയുടെ തെളിവാണ് ഈ പുരസ്കാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സ്വിറ്റ്സർലൻഡിലെത്തി. 6 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ജനീവയിൽ തുടക്കമാകും. റീഷേപ്പിംഗ് ഗ്ലോബൽ ഹെൽത്ത് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 165-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിമാരും പ്രമുഖരും പൊതുജനാരോഗ്യ വിദഗ്ധരും അസംബ്ലിയിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: യുഎഇയിലെ ബരാക് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ഇത്തരം സംഭവങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ഇവ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പ്ലാന്റിനു പുറത്തുള്ള ജനറേറ്ററിൽ തീപിടുത്തമുണ്ടായിരുന്നു. ആർക്കും പരിക്കില്ലെന്നും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ തീപിടുത്തം ബാധിച്ചില്ലെന്നും അധികൃതർ അറിയിച്ചു. കോംഗോ യുഗാണ്ട രാജ്യങ്ങളിൽ എബോള രോഗബാധയെ തുടർന്ന് 80 പേർ മരണപ്പെട്ട സാഹചര്യത്തിൽ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. ഈ രോഗബാധ ഒരു ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിർത്തി രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. മോസ്കോയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. റഷ്യയിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചതാണ് ഇക്കാര്യം. കീവിൽ 24 പേരുടെ മരണത്തിനിടയാക്കിയ റഷ്യയുടെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് തൊട്ടുപിന്നാലെയാണ് സംഭവം. ആക്രമണത്തിൽ കുറഞ്ഞത് 12 പേർക്കെങ്കിലും പരിക്കേറ്റതായി മോസ്കോ മേയർ സെർജി സോബിയാനിൻ അറിയിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം. രാജസ്ഥാൻ ഉയർത്തിയ 194 റൺസ് വിജയലക്ഷ്യം 19.2 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഡൽഹി മറികടന്നു. മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ 23 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ സ്വിറ്റ്സർലൻഡിലെത്തി. യുഎഇയിലെ ബരാക് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. നയതന്ത്ര ചർച്ചകൾക്കും ആഹ്വാനം. എബോള രോഗബാധയെ തുടർന്ന് കോംഗോ, യുഗാണ്ട രാജ്യങ്ങളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം.
4: കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഭിക്ഷാടകരെ പുനരധിവസിപ്പിക്കുന്ന ഒരു സ്ഥാപനം. എല്ലാ സൗകര്യങ്ങളും അവർക്ക് ലഭ്യമാക്കുന്നു. ഒന്നാം തരം ഭക്ഷണം നൽകുന്നു. നല്ല വസ്ത്രങ്ങൾ

0: ഇരിക്കുന്നു.
1: അത് കണ്ട ഒരാൾ ചോദിച്ചത്, നിങ്ങൾ ഇത്രയും സൗകര്യങ്ങൾ എന്തിനാണ് ഇവർക്ക് കൊടുക്കുന്നത് എന്നാണ്. മിക്കവാറും ഏത് പുനരധിവാസ കേന്ദ്രങ്ങളിലും താമസിക്കുന്ന ആളുകളെ കുറിച്ച് സമൂഹത്തിലെ ചിലർക്കെങ്കിലുമുള്ള അഭിപ്രായമാണ് ഇത്. അവർക്ക് എന്തിനാണ് ഇത്രയും പരിഗണന? ജയിൽവാസികളെ പട്ടിണിക്കിടണം എന്ന് ചിന്തിക്കുന്ന എത്രയോ പേരുണ്ട്. അവരെന്തിനാണ് ഇങ്ങനെ ചിക്കനും മട്ടനും ഒക്കെ കൊടുത്ത് തീറ്റിപ്പോറ്റുന്നത് എന്ന് ചോദിക്കുന്നവരെ കണ്ടിട്ടില്ലേ? അതിന്റെ അർത്ഥം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കുറ്റം ചെയ്യുന്നവരൊന്നും മനുഷ്യരല്ല, അവർ ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹരല്ല എന്നല്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരിൽ ഒരാളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ അപരിഷ്കൃതത്വത്തിന്റെ മുൾച്ചെടി പൂത്തു നിൽക്കുന്നുണ്ട്. അടുത്തിടെ വലിയ ചർച്ചയായ ഒരു വിഷയമാണ് തടവുപുള്ളികളുടെ വേതന വർദ്ധനവ്. ഈ വാർത്ത വന്നപ്പോൾ സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും ഉയർന്നുവന്ന ചില പ്രതികരണങ്ങൾ കാണുമ്പോൾ തോന്നിയത്, വിഷച്ചെടികളുടെ തോട്ടം മനസ്സിൽ പേറുന്നവരാണ് കൂടുതലും എന്നാണ്. ശരിക്കും ഒന്ന് ഓർത്തു നോക്കൂ, നമ്മൾ പരിഷ്കൃതരാണോ അതോ നമ്മുടെ നീതിബോധം ഇപ്പോഴും നൂറ്റാണ്ടുകൾക്ക് പിന്നിലാണോ? നമ്മൾ ഇന്ന് പിന്തുടരുന്ന ക്രിമിനൽ നിയമങ്ങൾ, അതായത് IPC രൂപകൽപ്പന ചെയ്തത് 150 വർഷങ്ങൾക്ക് മുൻപ് മെക്കാളെയാണ്. അന്ന് സായിപ്പിന്റെ മനസ്സിൽ ഒരു ധാരണയുണ്ടായിരുന്നു, ഇന്ത്യക്കാർ പരിഷ്കൃതരല്ലെന്നും അവർക്ക് കടുത്ത ശിക്ഷകൾ മാത്രമേ മനസ്സിലാകൂ എന്നും. കുറ്റവാളിയെ തകർക്കുക എന്നതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. എന്നാൽ കാലം മാറി. ഇന്ന് ലോകം സംസാരിക്കുന്നത് റിഫോർമേറ്റീവ് ജസ്റ്റിസ് അഥവാ കുറ്റവാളിയെ തിരുത്തി സമൂഹത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന നീതിയെക്കുറിച്ചാണ്. പക്ഷേ ജയിൽ പുള്ളികൾക്ക് കൂലി കൂട്ടിക്കൊടുത്തപ്പോ ഇവിടെ പലർക്കും അമർഷം തോന്നി. അവർക്കെന്തിനാണ് ഇത്രയും പണം എന്ന ചോദ്യം ഉയർന്നു. ഇത് മെക്കാളയുടെ ആ പഴയ ചിന്താഗതി നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. കുറ്റവാളി എന്നാൽ സമൂഹത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കപ്പെട്ടവൻ എന്ന നറേഷൻ കൊടുക്കാൻ ചില മാധ്യമങ്ങളും ശ്രമിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ജയിലിൽ കഴിയുന്ന ഭൂരിഭാഗം പേരും ഹാബിച്വൽ ക്രിമിനൽസ് അഥവാ സ്ഥിരം കുറ്റവാളികളല്ല. മനഃശാസ്ത്രപരമായ പഠനങ്ങൾ പറയുന്നത് ഭൂരിപക്ഷം കുറ്റകൃത്യങ്ങളും വൈകാരികമായൊരു അന്ധത്വം ബാധിച്ച നിമിഷത്തിൽ, അതായത് ഒരു ദുർബല നിമിഷത്തിൽ, അറിവില്ലാതെ പറ്റിപ്പോകുന്നതാണ് എന്നാണ്. മസ്തിഷ്കത്തിലെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം, അതായത് അമിഗ്ഡാല, പെട്ടെന്ന് പ്രകോപിതമാകുമ്പോൾ സംഭവിക്കുന്ന പാളിച്ചകളാണിവ. യഥാർത്ഥത്തിൽ ക്രൂരത തലയ്ക്കു പിടിച്ച ക്രിമിനലുകൾ പലപ്പോഴും പുറത്ത് മാന്യന്മാരായി നടക്കുന്നുണ്ടാകാം. അവർക്ക് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പണവും സ്വാധീനവും ഉണ്ട്. എന്നാൽ സാഹചര്യങ്ങൾ കൊണ്ട് അകത്തായി പോയ പാവപ്പെട്ടവന്റെ വേദനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഇത്രയും അസഹിഷ്ണുത കാണിക്കുന്നത്? ജയിലിനുള്ളിൽ പുള്ളികൾ ചെയ്യുന്ന ജോലി വെറുതെയുള്ള ഒന്നല്ല. അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിറ്റാണ് സർക്കാർ ആ പണം കണ്ടെത്തുന്നത്. കഠിനാധ്വാനം ചെയ്യുന്ന ഒരാൾക്ക് അർഹമായ വേതനം നൽകുന്നത് മൗലികമായ നീതിയാണ്. തടവ് പുള്ളികളെ വെറുതെ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. ആ പണം അവരുടെ കുടുംബത്തിനല്ലെങ്കിൽ അവരുടെ ശിക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ ജീവിതം തുടങ്ങാൻ ഉപകരിക്കും. ഇത് മനുഷ്യാവകാശങ്ങളുടെ അടിസ്ഥാനപരമായ തത്വമാണ്. ചിലർ ആഗ്രഹിക്കുന്നത് വേലുത്തമ്പി ദളവയുടെ കാലത്തെ നീതിയാണ്. കൈക്കൂലി വാങ്ങിയാൽ കൈവെട്ടുക, കൊന്നാൽ കഴുത്തു വെട്ടുക. ഇതൊക്കെ കേൾക്കുമ്പോൾ രസം തോന്നുമെങ്കിലും അത്തരം നിയമങ്ങൾ ഇന്ന് നടപ്പിലാക്കിയാൽ നമ്മുടെ സമൂഹത്തിലെ എത്ര മാന്യന്മാർക്ക് അവയവങ്ങൾ ബാക്കിയുണ്ടാകും എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കുറ്റവാളിയോടുള്ള നമ്മുടെ സമീപനമാണ് നമ്മുടെ സംസ്കാരത്തിന്റെ അളവുകോൽ. അവരെ വെറുക്കാനും തള്ളിക്കളയാനും എളുപ്പമാണ്. എന്നാൽ അവരെ ഒരു മെച്ചപ്പെട്ട മനുഷ്യനായി മാറ്റിയെടുക്കുക എന്നതാണ് യഥാർത്ഥ വെല്ലുവിളി. മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വിഷലിപ്തമായ ചർച്ചകളിൽ വീണുപോകാതെ ശാസ്ത്രീയവും മാനുഷികവുമായൊരു നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. വികസിത രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് നോർവേയിൽ, ജയിൽ സംവിധാനം പ്രവർത്തിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് നോർമാലിറ്റി എന്ന തത്വത്തിലാണ്. ഒരാളുടെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുക എന്നത് തന്നെയാണ് അവിടുത്തെ ശിക്ഷ. എന്നാൽ ജയിലിനുള്ളിലെ ജീവിതം പുറത്തെ സാധാരണ ജീവിതത്തോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ ആ വ്യക്തിക്ക് സമൂഹത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്ന് അവർ വിശ്വസിക്കുന്നു. അവിടുത്തെ തടവുകാർക്ക് സ്വന്തമായി മുറികളുണ്ട്. അവർക്ക് സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യാം. ലൈബ്രറികളും ജിംനേഷ്യങ്ങളും ഉപയോഗിക്കാം. ഇത് കേൾക്കുമ്പോൾ കുറ്റവാളികൾക്ക് എന്തിനാണ് ഇത്രയും സുഖസൗകര്യങ്ങൾ എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്നാൽ ഇതിനു പിന്നിൽ കൃത്യമായൊരു ശാസ്ത്രീയ ലക്ഷ്യമുണ്ട്. മൃഗങ്ങളെപ്പോലെ കൂട്ടിലടയ്ക്കപ്പെടുന്നവർ പുറത്തിറങ്ങുമ്പോൾ കൂടുതൽ അക്രമാസക്തരാകുന്നു. എന്നാൽ മാന്യമായി പരിഗണിക്കപ്പെടുന്നവർ സമൂഹത്തിന്റെ നിയമങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കുന്നു.

വികസിത ജയിലുകളിലെ മറ്റൊരു പ്രത്യേകത അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ സമീപനമാണ്. ജയിൽ ഗാർഡുകൾ അവിടെ കേവലം കാവൽക്കാരല്ല, മറിച്ച് തടവുകാരുടെ കൌൺസിലർമാരും മെന്റർമാരുമാണ്. അവർ തടവുകാരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും കായിക വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഇത് ഉദ്യോഗസ്ഥരും തടവുകാരും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് ലാത്തിയോ തോക്കോ അവിടെ ആവശ്യമില്ല, കാരണം അവിടെയുള്ളത് പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായൊരു ബന്ധമാണ്. കുറ്റവാളികളിൽ മാനസാന്തരമുണ്ടാക്കാൻ ഇത്തരം മാനുഷികമായ ഇടപെടലുകൾക്ക് സാധിക്കുമെന്ന് അവിടത്തെ കുറഞ്ഞ കുറ്റകൃത്യ നിരക്കുകൾ തെളിയിക്കുന്നു. യൂറോപ്പിലെ മറ്റൊരു വികസിത രാജ്യമായ നെതർലാൻഡ്സിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിരവധി ജയിലുകളാണ് അടച്ചുപൂട്ടിയത്. കുറ്റവാളികളുടെ എണ്ണം അത്രത്തോളം കുറഞ്ഞതാണ് ഇതിന് കാരണം. കുറ്റവാളികളെ തടവിൽ പാർപ്പിക്കുന്നതിനേക്കാൾ അവർക്ക് തൊഴിൽ പരിശീലനവും മാനസികാരോഗ്യ ചികിത്സയും നൽകുന്നതിനാണ് അവർ മുൻഗണന നൽകുന്നത്. ഇലക്ട്രോണിക് ടാഗിംഗ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് കുറ്റവാളികളെ ജയിലിന് പുറത്ത് നിരീക്ഷിച്ചുകൊണ്ട് തന്നെ അവർക്ക് ജോലി ചെയ്യാനും കുടുംബത്തോടൊപ്പം കഴിയാനും അവസരം നൽകുന്നു. ഇത് സർക്കാരിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കുക മാത്രമല്ല, കുറ്റവാളിയെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താതിരിക്കാനും സഹായിക്കുന്നു. തടവുപുള്ളികളുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിനെയോ അവർക്ക് നല്ല ഭക്ഷണം നൽകുന്നതിനെയോ പരിഹസിക്കുന്നവർ കാണാതെ പോകുന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. കുറ്റവാളികളെ പീഡിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ഒരു സമൂഹവും സുരക്ഷിതമായിട്ടില്ല. എന്നാൽ അവരെ തിരുത്താൻ ശ്രമിച്ച രാജ്യങ്ങളെല്ലാം ഇന്ന് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളാണ്. സാധാരണ ജയിലുകൾ കുറ്റവാളികളെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി വേർപെടുത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ തുറന്ന ജയിലുകൾ പ്രവർത്തിക്കുന്നത് വിശ്വാസം എന്ന തത്വത്തിലാണ്. ഇവിടെ വലിയ മതിലുകളോ പൂട്ടിയിട്ട സെല്ലുകളോ ഇല്ല. തടവുകാർക്ക് കൃഷിസ്ഥലങ്ങളിലും തൊഴിലിടങ്ങളിലും സ്വതന്ത്രമായി ഇടപെടാൻ അവസരമുണ്ട്. കേരളത്തിലെ നെട്ടുകാൽത്തേരിയിലെയോ ചീമേനിയിലെയോ തുറന്ന ജയിലുകൾ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. മതിലുകളില്ലാത്ത ഈ ജയിലുകളിൽ നിന്ന് തടവുകാർ ഓടിപ്പോകുന്നില്ല എന്നത് നമ്മുടെ പഴയ ശിക്ഷാ സങ്കല്പങ്ങളെ തിരുത്തിക്കുറിക്കുന്ന ഒന്നാണ്. തടവുകാരെ മനുഷ്യനായി പരിഗണിക്കുകയും അവരിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരായി മാറുന്നു എന്നതാണ് ഇതിന്റെ ശാസ്ത്രം. തുറന്ന ജയിലുകൾ വെറുമൊരു തടങ്കൽ പാളയമല്ല, മറിച്ച് അതൊരു വലിയ ഉൽപാദന കേന്ദ്രമാണ്. കൃഷി, മൃഗസംരക്ഷണം, നിർമ്മാണ മേഖലകൾ എന്നിവിടങ്ങളിൽ തടവുകാർ ഏർപ്പെടുന്നു. ഇത് പലതരത്തിലുള്ള ഗുണങ്ങളാണ് നൽകുന്നത്. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു തൊഴിൽ അവർ പഠിക്കുന്നു. ജയിലിലെ ജോലികളിലൂടെ അവർ നേടുന്ന വേതനം അവരുടെ കുടുംബത്തെ സഹായിക്കുന്നു. പ്രകൃതിയോടും സമൂഹത്തോടും ചേർന്ന് ജോലി ചെയ്യുന്നത് കുറ്റവാളികളിലെ വിഷാദവും അക്രമാസക്തതയും കുറയ്ക്കാൻ സഹായിക്കുന്നു. ഒരു കൊഗ്നിറ്റീവ് പ്രൊഫൈൽ വികസിപ്പിച്ചെടുക്കാൻ ഇത് സഹായിക്കുന്നു.

തുറന്ന ജയിലുകളെ കുറിച്ച് കേൾക്കുമ്പോൾ പൊതുസമൂഹത്തിന് ചിലപ്പോഴൊക്കെ ഭയം തോന്നാറുണ്ട്. പ്രതികൾ രക്ഷപ്പെട്ടാലോ എന്ന ചിന്ത മെക്കാളയുടെ ആ പഴയ ശിക്ഷാബോധത്തിൽ നിന്ന് വരുന്നതാണ്. എന്നാൽ കണക്കുകൾ നോക്കിയാൽ അടച്ചിട്ട ജയിലുകളേക്കാൾ കുറഞ്ഞ കുറ്റകൃത്യ നിരക്കാണ് തുറന്ന ജയിലുകളിലുള്ളവർ പുറത്തിറങ്ങുമ്പോൾ കാണിക്കുന്നത്. മനുഷ്യനെ മൃഗങ്ങളെപ്പോലെ കൂട്ടിലടച്ചാൽ പുറത്തിറങ്ങുമ്പോൾ അവൻ കൂടുതൽ അപകടകാരിയാകാനാണ് സാധ്യത. എന്നാൽ തുറന്ന ജയിലുകൾ അവനെ സമൂഹത്തിന്റെ ഭാഗമായി നിലനിർത്തുന്നു. ഇത് കുറ്റവാളിയുടെ മാനസാന്തരത്തിന് ഏറ്റവും ഉത്തമമായ വഴിയാണ്. മാധ്യമങ്ങൾ പലപ്പോഴും ക്രൈം മാത്രം ആഘോഷിക്കുമ്പോൾ ഇത്തരം മാറ്റത്തിന്റെ കഥകൾ നാം തിരിച്ചറിയാതെ പോകുന്നു. തുറന്ന ജയിലുകൾ എന്നത് കുറ്റവാളികൾക്കുള്ള ഔദാര്യമല്ല, മറിച്ച് അതൊരു വികസിത സമൂഹത്തിന്റെ നീതിബോധമാണ്. ശിക്ഷ എന്നത് പ്രതികാരമാകരുത്, അത് പരിവർത്തനമാകണം. ഒരു മനുഷ്യന് തന്റെ തെറ്റുകൾ തിരുത്താൻ അവസരം നൽകുന്നതിലൂടെ നമ്മൾ നമ്മുടെ സമൂഹത്തെ തന്നെയാണ് കൂടുതൽ സുരക്ഷിതമാക്കുന്നത്. ഓർക്കുക, അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ തടവറ, അറിവാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. നമ്മുടെ നാട്ടിലും ജയിൽ സംവിധാനങ്ങൾ കൂടുതൽ ആധുനികമാകേണ്ടതുണ്ട്. മെക്കാളയുടെ പഴയ

ശിക്ഷാരീതികളിൽ നിന്ന് മാറി കുറ്റവാളികളെ ഒരു മെച്ചപ്പെട്ട മനുഷ്യനായി പുറത്തുവിടുന്ന വികസിത രാജ്യങ്ങളുടെ ഈ മാതൃകകൾ നമുക്കും ഒരു പാഠമാകണം. അറിവിലൂടെയും സ്നേഹത്തിലൂടെയും മാത്രമേ ഒരു നല്ല സമൂഹം പടുത്തുയർത്താൻ സാധിക്കൂ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്. വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം. ചിന്തകളുടെ നവരത്ന ശോഭ കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ഉള്ളിലുള്ളതേ പുറത്തു വരൂ എന്ന വിഷയമാണ് ഇന്ന് തളിരിലയിൽ. ഈ വിഷയം കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഒരുപക്ഷെ നമ്മുടെ ചിന്തകളും വികാരങ്ങളും പുറത്തു വരിക എന്നായിരിക്കാം. എന്നാൽ അത് അതിലുപരിയായി നമ്മുടെ ജീവിതത്തെ പുതിയൊരു കാഴ്ചപ്പാടോടെ സമീപിക്കുന്ന ഒരു തത്വശാസ്ത്രമാണ്. നമ്മുടെ മനസ്സൊരു കണ്ണാടി പോലെയാണ്. നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത്, അത് നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും പ്രതിഫലിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ദേഷ്യവും വെറുപ്പും അസൂയയും ഉണ്ടെങ്കിൽ അത് നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പുറത്തുവരും. നമ്മുടെ ഉള്ളിൽ സ്നേഹവും ദയയും സന്തോഷവും ഉണ്ടെങ്കിൽ അത് നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പുറത്തുവരും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവാം. ജോലിക്കുറവ്, സാമ്പത്തിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലുള്ളതിനെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നു. ഉള്ളു നിറയ്ക്കുക എന്നതാണ് പ്രധാനം. പോസിറ്റീവായി ചിന്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല പുസ്തകങ്ങൾ വായിക്കുന്നത് ഉള്ളു നിറയ്ക്കുമെന്നതിൽ സംശയമില്ലല്ലോ. മനസ്സിനെ പരമാവധി നല്ല കാര്യങ്ങളോട് ചേർത്ത് വയ്ക്കുക എന്നതും ഉള്ളു നിറയാൻ കാര്യമാവും. നമ്മൾ നമ്മുടെ ഉള്ളിലുള്ളതിനെ മാറ്റുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ മാറുകയാണ്. നമ്മൾ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരായി മാറുന്നു. നമ്മുടെ ആരോഗ്യവും മനഃശാന്തിയും വർദ്ധിക്കുന്നു. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും തയ്യാറാകുന്നു. ഓർക്കുക, നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവായ കാര്യങ്ങളെ മാറ്റുന്നതിന് ഭൗതിക സ്വഭാവ ചികിത്സ നിലവിലുണ്ട്. അത് ഒരൊറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല, ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾക്ക് ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഉള്ളിലുള്ളതിനെ പുറത്തുവിടുക. അത് സ്നേഹവും സന്തോഷവും ദയയുമാകട്ടെ. ജീവിതം കൂടുതൽ മനോഹരമാക്കുവാൻ അതിലൂടെ സാധിച്ചുവെന്ന് വരും.

നിറം മാറി വരുന്ന നീലാകാശം, വെയിൽ അതിനെ കൂടുതൽ വെളുപ്പിക്കുന്നു. ഞാനിപ്പോൾ ഓർത്തെടുക്കുന്നത് ഒരു കുട്ടിയുടെ മറന്നുപോയ പ്രഭാതങ്ങളെയാണ്. അമ്മയോടൊപ്പം സൂര്യരശ്മിയുടെ ഉപമകളിലൂടെയും പച്ചപ്പായലുകൾ നിറഞ്ഞ കുളക്കടവുകളിലൂടെയും നടന്നിരുന്ന നിമിഷങ്ങൾ, വീണ്ടും ഓർമ്മിക്കപ്പെടുന്ന വയലുകൾ, അവ കവിളുകളിൽ കണ്ണീരുപോലെ പൊള്ളിക്കുന്നുവോ? കുട്ടിയുടെ ഹൃദയമാണ് എനിക്കിപ്പോൾ. എനിക്കിപ്പോൾ എന്റെ സന്തോഷത്തിന്റെ സത്യം മരങ്ങളോടും കല്ലുകളോടും പറയാനാവും, മീനുകളോടും കൊറ്റുകളോടും പറയാനാവും. പ്രഭാതത്തിന്റെ നിർമ്മലതയാണ് ഇപ്പോൾ എന്റെ ഹൃദയത്തിന്റെ പര്യായം. ഉയർന്ന കുന്നിന് മുകളിലല്ല ഞാനിപ്പോൾ. ഇപ്പോൾ ഞാൻ എന്റെ അമ്മയുടെ മടിത്തട്ടിൽ പ്രഭാതത്തിന്റെ ഊഷ്മളതയിൽ നിർവ്യാജ സ്നേഹത്തിന്റെ പട്ടുറുമാലു നെയ്യുന്നു. പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ആനന്ദാമൃതമായ ഒരു ഗാനചേതന.

എന്റെ ഹൃദയം വേദനിക്കുന്നു. അലസമായ ഒരു മരവിപ്പ് എന്റെ ബോധത്തെ മുറിപ്പെടുത്തുന്നു. മറവിയുടെ നദിയിലേക്ക് ഞാൻ താണുപോയതുപോലെ. നിനക്ക് എന്നോടുള്ള സ്നേഹത്തിൽ അസൂയപ്പെടുന്നില്ല ഞാൻ. എന്റെ പ്രണയത്തിൽ നോക്ക്, ഈ പ്രഭാതം അത്രമേൽ വിസ്മയിക്കുന്നു. ഒരു കവിൾ പഴയ വീഞ്ഞിനായല്ല ഞാനിപ്പോൾ കൊതിക്കുന്നത്. അതേക്കാൾ ആഴത്തിൽ കുഴിച്ച ഭൂമിക്കുള്ളിൽ ദീർഘകാലം തണുത്തുവെച്ചിരിക്കുന്ന പ്രേമാമൃത മധുരിമയ്ക്കായി എന്റെ ഉള്ളം കൊതിക്കുന്നു. പച്ചപ്പുള്ള നാടിന്റെ രുചി, നൃത്തനാടകങ്ങളുടെയും ജീവിതം ചേർത്ത് തുന്നിയ ഗാനങ്ങളുടെയും സൂര്യൻ പൊള്ളിച്ച ആഹ്ലാദത്തിന്റെയും രുചി, ഊഷ്മളമായ ഒരു തെക്കൻ ദേശത്തിന്റെ രുചി, അഗസ്ത്യാർകൂടത്തിന്റെ അന്തരംഗങ്ങളിൽ നിന്നൊഴുകി വരുന്ന നെയ്യാറിന്റെയും കരമനയാറിന്റെയും നീർക്കുമ്പളകളുടെ രുചി, സമ്പൽ സമൃദ്ധിയിൽ ആറാടി നിൽക്കുന്ന സ്വർഗലാവണ്യങ്ങൾ എനിക്ക് വേണ്ട. ഗാനനിർദ്ധരികളാൽ അലങ്കൃതമായ ഗന്ധർവ ലോകങ്ങളും എനിക്ക് വേണ്ട. ഇന്ദ്രനീലം കൊണ്ട് മാത്രം വെട്ടം പകർന്ന് ഉൾപ്പുളകമാർന്നു നിൽക്കുന്ന പാതാളങ്ങളോ സുരലോകങ്ങളോ എനിക്ക് വേണ്ട. പൂവാങ്കുരുന്നുകളും വട്ടത്തിൽ പൂക്കുന്ന ചെമ്പരത്തികളും ഒന്നു നുണഞ്ഞാൽ അലിഞ്ഞുപോകും തെറ്റിപ്പഴങ്ങളും, പിന്നെ അമൃത ലാവണ്യത്താൽ വസന്തം മാത്രം ചമയ്ക്കും നിന്റെ പ്രണയം പൂത്തു നിൽക്കുന്ന ഈ ഭൂമി, അത് വിട്ടുപോകുവാൻ പറയാതിരുന്നാൽ മാത്രം മതി. അടരുവാൻ വയ്യ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഏത് സ്വർഗം വിളിച്ചാലും. പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം നൊസ്റ്റാൾജിയ, പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ്. തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷൻ, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതി പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. പറഞ്ഞതുപോലെ നോമ്പ് കഴിഞ്ഞിട്ട് മനസ്സമ്മതവും കല്യാണം. ദാ സോളവൻ എത്തിയല്ലോ. ഡേ, ജോസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി നിന്റെ കാര്യമാ. ഇട്ടിച്ചൻ സമ്മതിക്കുകയാണെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് നടത്താനും ഞങ്ങൾ റെഡിയാ. ഡേ, അപ്പൊ പറഞ്ഞതുപോലെ.
2: ജോസേട്ടന്റെ കല്യാണം ഉറപ്പിച്ചോ?
3: ആ, ഉറപ്പിച്ചു.
4: എന്താടാ കാര്യം പറ? ജോസ്മാൻ എവിടെ?
2: ജോസേട്ടൻ ഈ സൈക്കിളും എന്റെ തന്നിട്ട് ഞാൻ നോക്കി നിൽക്കിയ ബസ് കയറി ഒളിച്ചോടിപ്പോയി.
4: എന്റെ മാതാവേ,
5: അവന്റെ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും. നീ വെറുതെ അമ്മച്ചി വിഷമിപ്പിക്കാതെ.
2: ഇല്ലപ്പാ, ഞാൻ ചോദിച്ചു എന്തിനാ ഇപ്പൊ ഒളിച്ചോടണേന്ന്. അപ്പൊ പറയാ, 12 വയസ്സിൽ ഒളിച്ചോടിയതല്ലേ ഇന്നേക്ക് അതിന്റെ 25 വർഷം തികയാന്ന്. ഞാൻ അതിന്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചിട്ട് വരാന്ന് പറഞ്ഞ് കിട്ടിയ ബസ് കയറി ഒത്തൊളിച്ചോട്ടം. എനിക്ക് പിടിക്കാൻ പറ്റില്ല.
4: എന്റെ കർത്താവേ, എന്റെ മുമ്പ് വീണ്ടും ദുർബുദ്ധി കാണിച്ചു.
5: പോയിത് പോട്ടെ. ജോസ് അല്ലയാ വരുന്നത്?
2: എവിടെ?
4: കുരുത്തം കേട്ടോ, നീ മനുഷ്യനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചാലുണ്ടല്ലോ, ഒറ്റ അടി വെച്ചാലും കേട്ടോ.
2: നിൽക്കവിടെ,
6: നിന്റെ പെണ്ണോ എല്ലാം പറ്റോടെ.
2: അപ്പോഴും പെണ്ണിന്റെ കാര്യമോ ചിന്ത? അവൾക്കൊന്നും പറ്റാതിരുന്നത് എന്റെ ദൈവഭാഗ്യം. സത്യം പറ, ഇനി ഏത് പെണ്ണിനെ നശിപ്പിക്കാനാ ഈ വാഴക്കിണ്ണം തൂക്കി പിടിച്ച് നാട്ടിലെത്തിയത്? ഇത്രയൊന്നും കൊലപ്പിച്ചത് പോരെ. ഒരു പെണ്ണിനെ കൊന്നതും അതിന്റെ പേര് ജയിലിൽ കിടന്നതൊക്കെ ഞാൻ അറിഞ്ഞു. എല്ലാ സത്യങ്ങളും എന്റെ വീട്ടുകാരെ അറിയിച്ച വിളമ്പിത്തന്ന കൈകൊണ്ട് തന്നെ അമ്മച്ചി നിങ്ങളെ അടിച്ചറക്കും. അങ്ങനെ ഒരു സീൻ ഒഴിവാക്കി ഇന്ന് രാത്രി ആരും അറിയാതെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടേക്കണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ, നിങ്ങൾ പോകുന്നവരെ കരഞ്ഞ് ഞാൻ കാലു പിടിക്കേണ്ടി വരും. എന്നെ കൊണ്ട് ജയിക്കരുത്, പ്ലീസ്.
5: എന്നാടാ അവിടെ ഒന്ന് കിന്നാരം പറയുന്നേ?
2: ഒന്നുമില്ലപ്പ, ഒരിക്കലും നമ്മളെ വിട്ട് പോകരുതെന്ന് ഞാൻ ജോസറിനെ കൂടെ സത്യം ചെയ്യിക്കരുന്നു. ഇനി ജോസറിന്റെ പോവേയില്ല.
4: അയ്യോ, ഇതെന്ത് പറ്റി പറഞ്ഞ തലിക്ക്?
2: കയ്യിലിരിപ്പിന്റെ കൈവിട്ട കളി. അപ്പൊ സൈക്കിളിൽ നിന്ന് വീണു.
5: സൂക്ഷിച്ചൊക്കെ നടക്കണ്ടേ, നോമ്പ് കഴിഞ്ഞ ഉടനെ നിന്റെ കല്യാണല്ലേ.
4: എന്റെ പൊന്നുമോൻ, ഇനി ഞങ്ങളെ ഇട്ട ചെങ്ങും പോവരുത് കേട്ടോ.
7: അമ്മച്ചി
2: അമ്മച്ചി അങ്ങനെയൊക്കെ പറയും, ഇന്ന് രാത്രി എന്നെ സ്ഥലം വിട്ടോണം, അല്ലെങ്കി അറിയാലോ. ഇയാൾക്ക് കർഷക സ്ത്രീ അവാർഡ് കിട്ടാതെ ഭ്രാന്തായി പോയതായിരിക്കും. വാഴ നട്ടും കപ്പ നട്ടും ഇനി ഇവിടെ പിടിച്ചു നിൽക്കാന്ന് വിചാരിക്കണ്ട. എട്ടും പൊട്ടും തിരിയാത്ത രണ്ട് പെൺകുട്ടികളുള്ള വീടാ. ഒരു പാവം പെണ്ണിനെ നശിപ്പിച്ചു കൊന്ന നിങ്ങള് എന്റെ പെങ്ങന്മാരെയും ഉപദ്രവിക്കില്ലെന്ന് എന്താ ഉറപ്പ്?
4: മടലിൽ
2: വീണാ തെങ്ങ് വേണമെന്നുണ്ടോ? അറബിക്കടലിൽ മരം ഉണ്ടായിട്ടാണോ മഴ പെയ്യുന്നത്?
8: മിസ്റ്റർ ജോസ്, എനിക്ക് തല്ലൊന്നൊരു പുത്തരിയല്ല. ഓർമ്മച്ച കാലം തൊട്ട് നല്ല അന്തസ്സായിട്ട് തല്ലുള്ളതവനെ ഞാൻ. അതുകൊണ്ട് ആർക്കൊരു തല്ല് തോൽപ്പിക്കാനാവില്ല.
2: ഞാൻ വീണ്ടും പറയണം, ഈ രാത്രി എന്നെ വീട് വിട്ടു പോണം.

0: ചേട്ടനെ സ്തുതി കൊടുക്ക.
1: ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അയ്യോ ഏട്ടൻ നടുവെട്ടി എന്റെ മക്കളെ.
2: അയ്യോ വല്യേട്ടന് സ്തുതി കൊടുത്തില്ല.
1: അതിലും വല്ലാത്ത സ്ഥിതിയില. ഞാൻ മക്കള് മുറി കൂട്ടി കിടന്നു. ചേട്ടൻ ഇനി ഉറക്കമൊന്നും ഉണ്ടാവില്ല.
3: ഇത് ലാസ്റ്റ് സപ്പറ. നാളത്തെ സൂപ്പർ ഫാസ്റ്റില് പൊക്കോളണം. മനസ്സിലായോ? എന്താ
4: നാളത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്?
5: ഈശോയെ ഒട്ടത്തിന് സ്ഥലം കൊടുത്ത പോലെ ആയല്ലോ.

ഒരു കഥ പറയാം. എന്നാൽ ഈ കഥ കേവലം ഭാവനയല്ല, മനുഷ്യന്റെ മനസ്സിന്റെയും വിശ്വാസത്തിന്റെയും അദൃശ്യ ശക്തിയെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു മാനസിക പരീക്ഷണത്തെക്കുറിച്ചുള്ള കഥയാണ്. ഒരാൾക്ക് തന്റെ വിധി മാറ്റിമറിക്കാൻ സാധിക്കുമോ? ഒരാളുടെ വിശ്വാസത്തിന് അയാളുടെ ജീവിതം മാറ്റിയെടുക്കാൻ സാധിക്കുമോ? മരണത്തിന് വിധിക്കപ്പെട്ട ഒരു തടവുകാരനെക്കുറിച്ചുള്ള ഈ കഥ നമ്മുടെ ബോധത്തെയും യാഥാർത്ഥ്യത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ അപ്പാടെ മാറ്റിമറിക്കുന്ന കഥയാണ്. വിധി കാത്തിരിക്കുന്ന തടവുകാരന് മുന്നിൽ ശാസ്ത്രജ്ഞൻ വെച്ച ഒരു വാഗ്ദാനം ഇങ്ങനെയായിരുന്നു: ഭീകരമായ ഇലക്ട്രിക് കസേരയേക്കാൾ ശാന്തമായ ഒരു അന്ത്യം. പരീക്ഷണം ലളിതമായിരുന്നു. കൈത്തണ്ടയിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കുക, ഒരു പാത്രം താഴെ വയ്ക്കുക, അതിലേക്ക് രക്തം തുള്ളിത്തുള്ളിയായി വീഴുന്ന ശബ്ദം കേൾക്കുക. തടവുകാരൻ സമ്മതിച്ചു. കണ്ണുകൾ കെട്ടിയ അയാൾ തന്റെ ജീവരക്തം ഓരോ തുള്ളിയായി പാത്രത്തിലേക്ക് വീഴുന്ന ശബ്ദം കേട്ടു. എന്നാൽ അവിടെ രക്തമുണ്ടായിരുന്നില്ല. ഒരു ഒളിപ്പിച്ചു വെച്ച കുപ്പിയിൽ നിന്ന് സെറം തുള്ളിത്തുള്ളിയായി പാത്രത്തിലേക്ക് വീഴുകയായിരുന്നു. എന്നിട്ടും എന്താണ് സംഭവിച്ചതെന്നറിയുമോ? രക്തം പോകുന്നതിന്റെ വേഗത കുറഞ്ഞു വരുന്നതായി അയാൾ വിശ്വസിച്ചു. അയാൾ മരിക്കുകയാണെന്ന് മനസ്സുറപ്പിച്ചു. അയാൾക്ക് വിളർച്ച ബാധിച്ചു, ഹൃദയമിടിപ്പ് കൂടി, ശ്വാസം ആഴമില്ലാത്തതായി. അവസാനം തുള്ളി വീഴുന്ന ശബ്ദം നിലച്ചപ്പോൾ, അതായത് രക്തം പൂർണ്ണമായും നിലച്ചുവെന്ന് അയാൾ വിശ്വസിച്ചപ്പോൾ, അയാളുടെ പൾസും നിലച്ചു. ഈ പരീക്ഷണം വിളിച്ചു പറയുന്ന ഞെട്ടിക്കുന്നൊരു സത്യമുണ്ട്: ധാരണയാണ് യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നത്. നമ്മുടെ ശരീരം നമ്മുടെ ബോധത്തിന്റെ അടിമയാണ്. ആ തടവുകാരന്റെ ശരീരം രക്തം നഷ്ടപ്പെടുന്നതിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചത് അയാളത് 100% വിശ്വസിച്ചതുകൊണ്ടാണ്. അയാൾക്ക് ശാരീരികമായി ഒരു മുറിവും ഉണ്ടായിരുന്നില്ല, പക്ഷേ മാനസികമായി അയാൾ മരണം സ്വീകരിച്ചു. ഇതിന് സമാനമാണ് വൈദ്യശാസ്ത്രത്തിലെ പ്ലസീബോ ഇഫക്റ്റ്. യഥാർത്ഥ മരുന്നല്ലാത്ത ഒന്നിനെ മരുന്നായി വിശ്വസിക്കുമ്പോൾ ശരീരം രോഗശാന്തിയിലേക്ക് നീങ്ങുന്നു. വിശ്വാസം ശരീരത്തിന്റെ രാസപ്രവർത്തനങ്ങളെ മാറ്റാൻ ശേഷിയുള്ളതാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് നോസിബോ ഇഫക്റ്റാണ്. അതായത്, ഒരു വസ്തു ദോഷകരമാണ് അല്ലെങ്കിൽ താൻ മരിക്കാൻ പോകുന്നുവെന്ന് വിശ്വസിക്കുമ്പോൾ ആ നെഗറ്റീവ് വിശ്വാസം യാഥാർത്ഥ്യമായി മാറുന്നു. പേടി, സംശയം, നിരാശ തുടങ്ങിയ നെഗറ്റീവ് ചിന്തകൾക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ തകർക്കാനും ആരോഗ്യത്തെ ഇല്ലാതാക്കാനും സാധിക്കും. നമ്മുടെ മസ്തിഷ്കമാണ് മാസ്റ്റർ കൺട്രോളർ. നമ്മളതിന് നൽകുന്ന ഇൻപുട്ട് എന്താണോ അതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. നമ്മുടെ വികാരങ്ങൾ, ഭയം, പ്രതീക്ഷകൾ ഇവയെല്ലാം നമ്മുടെ ജൈവികമായ യാഥാർത്ഥ്യത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളവയാണ്. ഈ പരീക്ഷണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എത്രത്തോളം പ്രസക്തമാണ് എന്ന് നോക്കാം. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മുന്നിൽ വരുന്ന തടസ്സങ്ങൾ നമുക്ക് അതിജീവിക്കാൻ കഴിയാത്തവയായി തോന്നിയേക്കാം. എനിക്കിത് ചെയ്യാൻ കഴിയില്ല, ഞാനൊരു പരാജയമാണ് തുടങ്ങിയ ചിന്തകൾ വരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആ തടസ്സത്തെ മനസ്സുകൊണ്ട് സ്വയം അംഗീകരിക്കുകയാണ്. നമ്മുടെ സാധ്യതകളെ നമ്മൾ സ്വയം ഇല്ലാതാക്കുകയാണ്. ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിമിഷം നിങ്ങളുടെ മസ്തിഷ്കം ആ ലക്ഷ്യത്തിനായി പ്രവർത്തിച്ചു തുടങ്ങുന്നു, പുതിയ വഴികൾ തേടുന്നു, ഊർജം കണ്ടെത്തുന്നു, പ്രതിബന്ധങ്ങളെ മറികടക്കുന്നു. വിജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നവൻ ഒരു ചുവട് മുന്നിലാണ്, പരാജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നവൻ ഇതിനകം പരാജയപ്പെട്ട് കഴിഞ്ഞു എന്ന പഴമൊഴി ഇവിടെ സത്യമായി വരുന്നു. പോസിറ്റീവ് വിശ്വാസം എന്നത് വെറും വ്യാമോഹമല്ല, മറിച്ച് നമ്മുടെ മസ്തിഷ്കത്തെ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാൻ സജ്ജമാക്കുന്ന ഒരു ജൈവിക പ്രക്രിയയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സങ്ങൾ നിങ്ങളതിനെ അതിജീവിക്കാൻ കഴിയാത്ത തടസ്സം എന്ന് വിശ്വസിക്കുന്നതുവരെ മാത്രമേ നിലനിൽക്കൂ. തടവുകാരന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും മിത്രവും നമ്മുടെ മനസ്സ് തന്നെയാണ് എന്നതാണ്. ഭയത്തിനടിമപ്പെട്ടാൽ അത് മരണം വരെ സമ്മാനിക്കും. എന്നാൽ പ്രതീക്ഷയും വിശ്വാസവും അത്ഭുതകരമായ രോഗശാന്തിയും വിജയവും നൽകും. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ വിജയിയാണ് എന്നാണോ, അതോ പരാജയത്തിലേക്ക് നീങ്ങുന്ന ഒരാളാണ് എന്നാണോ? അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: സാംസ്കാരിക ഇടങ്ങൾ എന്ന പരിപാടിയിൽ ഇന്ന് നേപ്പാളിലെ മാഗി വില്ലേജിന്റെ ജീവന്റെ കലവറയായ ബഖാരിയെക്കുറിച്ച് കേൾക്കാം. ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങളുടെ ഹൃദയത്തുടിപ്പുകൾ തേടിയുള്ള നമ്മുടെ ഈ യാത്രയിൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ ശാന്തമായി ഉറങ്ങുന്ന നേപ്പാളിലാണ്. കൃത്യമായി പറഞ്ഞാൽ നേപ്പാളിലെ മനോഹരമായ മാഗി വില്ലേജിൽ അവിടുത്തെ പരമ്പരാഗത ജീവിതത്തിന്റെ ഓർമ്മകളും സമൃദ്ധിയും പേറുന്ന ഒരിടത്ത്, അതാണ് ബഖാരി. ഒരു കെട്ടിടം കേവലം ഇഷ്ടികയും മണ്ണുമല്ല, അതൊരു ജനതയുടെ ചരിത്രവും സംസ്കാരവുമാണ്. മാഗി വില്ലേജിലെ മാഗി ഹോംസ്റ്റേയിൽ കാണുന്ന ഈ ബഖാരി നേപ്പാളി ഗ്രാമജീവിതത്തിന്റെ ആത്മാവിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. മാഗി വില്ലേജ് നേപ്പാളിന്റെ മലനിരകൾക്കിടയിൽ ഒളിച്ചുവച്ച ഒരു പച്ചത്തുരുത്താണ്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് വളരെ അകന്ന് പ്രകൃതിയുടെ ശാന്തതയിൽ ജീവിക്കുന്ന ഒരു ജനതയുടെ നാടാണിത്. മാഗി വില്ലേജിലെ ജീവിതം തികച്ചും ലളിതമാണ്. അവിടുത്തെ വീടുകൾ, കൃഷിയിടങ്ങൾ, ആചാരങ്ങൾ എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ ലാളിത്യത്തിന്റെ കേന്ദ്രബിന്ദു കൃഷിയാണ്. ഓരോ കുടുംബത്തിന്റെയും അതിജീവനവും ആഘോഷവും കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാഗി വില്ലേജിലെ മാഗി ഹോംസ്റ്റേ ഇന്ന് സഞ്ചാരികൾക്ക് ഗ്രാമജീവിതം അടുത്തറിയാനുള്ള അവസരം നൽകുന്നു. ഇവിടെ താമസിച്ച് അവിടുത്തെ സംസ്കാരത്തിന്റെ ഭാഗമാവുമ്പോഴാണ് നമ്മുടെ ശ്രദ്ധ മാഗി ഹോംസ്റ്റേയുടെ മുറ്റത്തോ തൊട്ടടുത്തോ സ്ഥാപിച്ചിരിക്കുന്ന ആ വലിയ ധാന്യ സംഭരണിയിലേക്ക് എത്തുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ കേന്ദ്ര വിഷയം, ബഖാരി. ബഖാരി എന്നത് കേവലം ധാന്യം സൂക്ഷിക്കാനുള്ള ഒരു സംഭരണിയല്ല, അത് കാലത്തെ അതിജീവിച്ച ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. നേപ്പാളിലെ തദ്ദേശീയരായ ജനത നൂറ്റാണ്ടുകളായി തങ്ങളുടെ വിളകൾ സംരക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത നിർമ്മാണ രീതിയാണിത്. ബഖാരി സാധാരണയായി വൃത്താകൃതിയിലാണ് നിർമ്മിക്കുന്നത്. തറയിൽ നിന്ന് അല്പം ഉയർത്തി കട്ടിയുള്ള തടികൊണ്ടാണ് ഇതിന്റെ അടിത്തറ. ഇതിന്റെ ഭിത്തികൾ സാധാരണയായി മണ്ണും കല്ലും ചിലന്തി വലകളും ഉപയോഗിച്ച് മിനുസപ്പെടുത്തിയ തടിപ്പലകകൾ കൊണ്ടാണ് ഉണ്ടാക്കുക. തറയിൽ നിന്ന് ഉയർത്തി സ്ഥാപിക്കുന്നത് ഈർപ്പത്തെ തടയാനും കീടങ്ങളെയും എലികളെയും അകറ്റി നിർത്താനും സഹായിക്കും. ഇതിന്റെ വൃത്താകൃതിയിലുള്ള രൂപകൽപ്പന ധാന്യമുള്ളിൽ കൂടുതൽ സാന്ദ്രതയിൽ സൂക്ഷിക്കാൻ ഉപകരിക്കുകയും ചെയ്യും. തടിയും മണ്ണും ചേർന്ന ഈ ഘടന പുറത്തെ കടുത്ത ചൂടിൽ നിന്ന് തണുപ്പിൽ നിന്ന് ധാന്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു പ്രകൃതിദത്ത എയർ കണ്ടീഷനിംഗ് സംവിധാനമായും പ്രവർത്തിക്കുന്നു. നെല്ല്, ഗോതമ്പ്, മറ്റ് പ്രാദേശിക ധാന്യങ്ങൾ എന്നിവയെല്ലാം ബഖാരിക്കുള്ളിൽ മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കും. ഇതൊരു വർഷം മുഴുവനും കുടുംബത്തിന് ഭക്ഷണം ഉറപ്പാക്കുന്ന ജീവന്റെ കലവറയാണ്. ബഖാരി നിറഞ്ഞ വീട്ടിൽ ദാരിദ്ര്യം കടന്നുവരില്ല എന്നൊരു വിശ്വാസം നേപ്പാളിലെ ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്നു. അതിനാൽ ബഖാരി എന്നത് ഒരു സമൃദ്ധിയുടെ പ്രതീകം കൂടിയാണ്. മാഗി വില്ലേജിലെ ബഖാരിയുടെ പ്രാധാന്യം നിർമ്മാണപരമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഒരു ബഖാരി പണിയുന്നതും അതിൽ ധാന്യം സംഭരിക്കുന്നതും ഒരു കുടുംബത്തിന്റെ മാത്രം ജോലിയായിരുന്നില്ല, അത് അയൽപക്ക ബന്ധങ്ങളുടെയും കൂട്ടായ്മയുടെയും പ്രതീകമായിരുന്നു. കൊയ്ത്തു കഴിഞ്ഞ് ബഖാരിയിൽ ധാന്യം നിറയ്ക്കുന്ന ചടങ്ങ് ഒരു ഉത്സവമായി ആഘോഷിച്ചിരുന്നു. ഇത്തരമൊരു കൂട്ടായ്മയാണ് ഗ്രാമീണ ജീവിതത്തിന്റെ ഊഷ്മളത നിലനിർത്തുന്നത്. ഈ ബഖാരിയുടെ നിർമ്മാണ വൈദഗ്ധ്യം ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറി വന്ന പ്രാദേശിക അറിവാണ്. ഓരോ പ്രദേശത്തെയും കാലാവസ്ഥയ്ക്കും അവിടുത്തെ ലഭ്യതയ്ക്കുമനുസരിച്ചുള്ള തടിക്കും മണ്ണിനുമനുസരിച്ച് ഇതിന്റെ രൂപകൽപ്പനയിൽ മാറ്റങ്ങൾ വരാറുണ്ട്. ഇത് അവിടുത്തെ കൈവേലയുടെയും പരമ്പരാഗത വാസ്തുവിദ്യയുടെയും അടയാളം കൂടിയാണ്. മാഗി വില്ലേജിലെ മാഗി ഹോംസ്റ്റേയിൽ ഈ പഴയ ബഖാരി ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത് പുതിയ തലമുറയ്ക്ക് അവരുടെ പഴയ ജീവിത രീതികളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. ആധുനിക കൃഷിരീതികളും സംഭരണശാലകളും വരുമ്പോൾ പോലും ഈ പരമ്പരാഗത ബഖാരി നൽകുന്ന സാംസ്കാരികവും പാരിസ്ഥിതികവുമായ പാഠങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. ബഖാരി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മുൻഗാമികൾ എത്രത്തോളം പ്രകൃതിയുമായി പൊരുത്തപ്പെട്ടാണ് ജീവിച്ചിരുന്നത് എന്നും ലളിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് അവരെങ്ങനെയാണ് കാലത്തെ അതിജീവിച്ചതെന്നും ആണ്. മാഗി വില്ലേജിലെ ബഖാരി അവിടുത്തെ ജനതയുടെ കരുത്തിന്റെയും അതിജീവനത്തിന്റെയും സംസ്കാരത്തിന്റെയും മകുടോദാഹരണമാണ്.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

रहमानिया। ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: എച്ച് ടി പിക്ചേഴ്സിന്റെ ബാനറിൽ പി സ്റ്റാൻലി നിർമ്മിച്ച ചിത്രമായിരുന്നു ലില്ലി. എഫ് നാഗൂർ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ കഥയും സംഭാഷണവും വി സ്റ്റാൻലിയുടേതായിരുന്നു. 8 ഗാനങ്ങൾ ചിത്രത്തിനുവേണ്ടി പി ഭാസ്കരൻ രചിച്ചു. എം എസ് വിശ്വനാഥനും ടി കെ രാമമൂർത്തിയും ചേർന്ന് ഗാനങ്ങൾക്ക് ഈണം നൽകി. എ എൽ രാഘവൻ, ജി വെങ്കടേഷ്, മെഹബൂബ്, സദാശിവൻ, കുമരേശൻ, ശാന്ത പി നായർ, പി ലീല, രേണുക, പട്ടൻ സദൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. 1958 ഡിസംബർ 25 പുറത്തിറങ്ങിയ ലില്ലി എന്ന ചിത്രത്തിൽ പ്രേംനസീർ, സത്യൻ, മുതുകുളം രാഘവൻ പിള്ള, എസ് പി പിള്ള, ബഹദൂർ, ബി എസ് സരോജ, ശാന്തി, സുശീല എന്നിവർ വേഷമിട്ടു. ചലച്ചിത്രം അത്ര കണ്ട് പ്രേക്ഷക പ്രീതി നേടിയില്ലെങ്കിലും ഗാനങ്ങൾ പലതും ഏറെ ശ്രദ്ധ നേടി. തിരശീലയിൽ ഇപ്പോൾ ലില്ലി എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം.

കാലണ്ടി വായിലുള്ളത് തുപ്പലാക്കി നീട്ടി തുപ്പി പൈങ്കലിയോടായി അമ്മ പറഞ്ഞല്ലോ എന്നെ കണ്ട് മങ്കപ്പെണ്ണിനിതെന്തിന് തൊന്തരവ്. ആ

പട്ടുരുമാലെടുത്തൊരുകെട്ട് നന്നായി തലയിൽ കെട്ടി മീശയിലിത്തരി നെയ്യ് പുരട്ടേണം. അപ്പോൾ സുന്ദരി ആചേടന്റെ കൈ പിടിക്കൂലോ. അരയിലോരപ്പെട്ട നീട്ടി കെട്ടിയിടുമ്പോൾ അതിലൊരു 10 രൂപ നോട്ട് വെച്ചിടുമ്പോൾ മുംബൈയിൽ എന്തൊരു ചന്തം കണ്ടിടാൻ വരുന്നത് എന്തൊരു സുന്ദരൻ എന്ന്

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ, സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ട് കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ലോകത്തിൽ ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടന സ്വീകരിച്ച രാജ്യം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ലോകത്തിൽ ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടന സ്വീകരിച്ച രാജ്യം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയയ്ക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: രക്ഷിതാക്കൾ അറിയാനെന്ന ഈ പരിപാടിയിൽ ഇന്ന് ക്ലെപ്റ്റോമാനിയ എന്ന പ്രശ്നത്തെക്കുറിച്ച് കേൾക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മോഷണം എന്ന സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ്, ക്ലെപ്റ്റോമാനിയ. മോഷണം എന്ന് കേൾക്കുമ്പോൾ ലാഭം ലക്ഷ്യമിട്ട് ചെയ്യുന്ന ഒരു കുറ്റകൃത്യമായാണ് നാം സാധാരണയായി കാണാറ്. എന്നാൽ ക്ലെപ്റ്റോമാനിയ അങ്ങനെയല്ല. ഇത് പണത്തിനോ വിലപിടിപ്പുള്ള സാധനങ്ങൾക്കോ വേണ്ടിയുള്ള മോഷണമല്ല, മറിച്ച് മോഷ്ടിക്കാനുള്ള ആവേശം നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്ന ഒരു മാനസിക രോഗാവസ്ഥയാണ്. നമ്മുടെ കുട്ടികളിൽ ഈ അവസ്ഥ എങ്ങനെ തിരിച്ചറിയാമെന്നും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. എന്താണ് ക്ലെപ്റ്റോമാനിയ? ക്ലെപ്റ്റോമാനിയ എന്നത് ഒരുതരം ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡറാണ്. അതായത്, ഒരു കാര്യം ചെയ്യാനുള്ള ശക്തമായ ആവേശമുണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ. ഈ അവസ്ഥയിലുള്ളവർക്ക് സാധനങ്ങൾ മോഷ്ടിക്കാനുള്ള അമിതമായ ആഗ്രഹമുണ്ടാകും. മോഷണം നടത്തുന്നതുകൊണ്ട് അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകണം എന്ന് നിർബന്ധമില്ല. പലപ്പോഴും അവർ മോഷ്ടിക്കുന്ന സാധനങ്ങൾക്ക് യാതൊരു വിലയും ഉണ്ടായിരിക്കുമില്ല. മോഷണം നടത്താനുള്ള ആഗ്രഹമുണ്ടാവുമ്പോൾ അവർക്ക് അമിതമായ പിരിമുറുക്കവും ഉത്കണ്ഠയും അനുഭവപ്പെടും. മോഷ്ടിച്ചതിനു ശേഷം ഈ പിരിമുറുക്കത്തിന് ഒരു ശമനം ലഭിക്കും. എന്നാൽ അതിനുശേഷം കടുത്ത കുറ്റബോധവും വിഷാദവും അവർക്ക് അനുഭവപ്പെടും. ഈ രോഗാവസ്ഥ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയെയും സാമൂഹിക ബന്ധങ്ങളെയും ഗുരുതരമായി ബാധിക്കും. ക്ലെപ്റ്റോമാനിയയുടെ ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? സാധാരണ കുട്ടികൾ എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് സ്വന്തമാക്കുമ്പോൾ അതിനെയെല്ലാം ക്ലെപ്റ്റോമാനിയായി കണക്കാക്കാൻ പറ്റില്ല. ക്ലെപ്റ്റോമാനിയയുടെ ചില പ്രത്യേക ലക്ഷണങ്ങൾ ഇവയാണ്. ലാഭേച്ഛയില്ലാത്ത മോഷണം. മോഷ്ടിക്കുന്ന സാധനങ്ങൾക്ക് യാതൊരു വിലയുമില്ലാത്ത അവസ്ഥ. ഉദാഹരണത്തിന്, കടകളിൽ നിന്ന് വില കുറഞ്ഞ ചോക്ലേറ്റ്, പേന, ചെറിയ കളിപ്പാട്ടങ്ങൾ എന്നിവയൊക്കെ മോഷ്ടിക്കുക. പിരിമുറുക്കം. മോഷണം നടത്തുന്നതിന് തൊട്ടു മുൻപുണ്ടാകുന്ന കടുത്ത ഉത്കണ്ഠയും പിരിമുറുക്കവും. താൽക്കാലിക ആശ്വാസം. മോഷണം നടത്തിയതിന് ശേഷം താൽക്കാലികമായി ഒരു ആശ്വാസം ലഭിക്കുക. കുറ്റബോധം. മോഷണത്തിന് ശേഷം കടുത്ത കുറ്റബോധവും വിഷാദവും അനുഭവപ്പെടുക. ഒളിച്ചുവെക്കൽ. മോഷ്ടിച്ച സാധനങ്ങൾ ഉപയോഗിക്കാതെ ഒളിപ്പിച്ചു വയ്ക്കുകയോ വലിച്ചെറിയുകയോ ചെയ്യുക. ചിലപ്പോൾ ആർക്കെങ്കിലും സമ്മാനമായി നൽകുകയോ തിരികെ വയ്ക്കുകയോ ചെയ്യാം. സത്യം മറച്ചുവെക്കുക. മോഷ്ടിച്ചതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കള്ളം പറയുകയും അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക. ഈ ലക്ഷണങ്ങൾ സ്ഥിരമായി കണ്ടുവരികയാണെങ്കിൽ അതൊരു മാനസിക രോഗാവസ്ഥയായി കണക്കാക്കണം. എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? ക്ലെപ്റ്റോമാനിയയ്ക്ക് ഒരൊറ്റ കാരണം പറയാൻ കഴിയില്ല. ഇതിന് കാരണമാകുന്ന ചില ഘടകങ്ങൾ ഇവയാണ്. തലച്ചോറിലെ രാസവസ്തുക്കൾ. തലച്ചോറിലെ സെറട്ടോണിൻ എന്ന രാസവസ്തുവിന്റെ അളവിലുള്ള കുറവ് ക്ലെപ്റ്റോമാനിയയ്ക്ക് കാരണമാകാം. ഇത് വിഷാദരോഗം, ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന അതേ രാസവസ്തുവാണ്. മസ്തിഷ്ക ഘടന. മസ്തിഷ്കത്തിലെ ചില ഭാഗങ്ങളിലേക്കുള്ള ഘടനാപരമായ വ്യതിയാനങ്ങൾ ഈ അവസ്ഥയിലേക്ക് നയിക്കാമെന്ന് ചില പഠനങ്ങൾ പറയുന്നു. മറ്റ് മാനസിക രോഗങ്ങൾ. വിഷാദം, ഉത്കണ്ഠ, അഡിഷൻ തുടങ്ങിയ മറ്റ് മാനസിക രോഗങ്ങളുള്ള ആളുകളിൽ ക്ലെപ്റ്റോമാനിയ കാണാൻ സാധ്യതയുണ്ട്. പാരമ്പര്യം. ക്ലെപ്റ്റോമാനിയ കുടുംബാംഗങ്ങളിൽ കാണാൻ സാധ്യതയുണ്ട്. എങ്ങനെ പരിഹരിക്കാം? രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിതാ. ഒരു കുട്ടിയുടെ ക്ലെപ്റ്റോമാനിയ അവസ്ഥ മനസ്സിലാക്കുന്നതിലും അത് പരിഹരിക്കുന്നതിലും രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. ഇതിനെ ഒരു ദുശീലമായിട്ടോ കുറ്റമായിട്ടോ കാണാതെ ഒരു രോഗമായി കാണേണ്ടത് അത്യാവശ്യമാണ്. വൈദ്യസഹായം തേടുക. കുട്ടിയുടെ ഈ സ്വഭാവം ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു മനഃശാസ്ത്രജ്ഞനെയോ സൈക്യാട്രിസ്റ്റിനെയോ ഉടൻ സമീപിക്കുക. ശരിയായ ചികിത്സയിലൂടെ ഈ അവസ്ഥ നിയന്ത്രിക്കാൻ സാധിക്കും. രണ്ട്, കുറ്റപ്പെടുത്താതിരിക്കുക. കുട്ടിയെ മോഷ്ടാവ് എന്ന് വിളിച്ച് കുറ്റപ്പെടുത്തുകയോ ശിക്ഷിക്കുകയോ ചെയ്യരുത്. ഇത് അവരുടെ മാനസികാവസ്ഥ കൂടുതൽ മോശമാക്കുകയേ ഉള്ളൂ. അവർ ചെയ്യുന്നത് ഒരു രോഗത്തിന്റെ ഭാഗമാണെന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം. മൂന്ന്, തെറാപ്പി. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലുള്ള ചികിത്സാരീതികൾ വളരെ ഫലപ്രദമാണ്. ഇത് മോഷ്ടിക്കാനുള്ള ആഗ്രഹമുണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് കുട്ടിയെ പഠിപ്പിക്കും. നാല്, അടിസ്ഥാന പ്രശ്നങ്ങൾ കണ്ടെത്തുക. മോഷണത്തിന് പിന്നിൽ കുട്ടിക്കുള്ള മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. കുടുംബത്തിൽ നിന്നുള്ള അവഗണനയോ സുഹൃത്തുക്കളിൽ നിന്നുള്ള ഒറ്റപ്പെടലോ ഇതിന് കാരണമാകും. അഞ്ച്, വിശ്വാസമുണ്ടാക്കുക. കുട്ടിയുമായി തുറന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടെന്നും ഈ അവസ്ഥയിൽ അവരെ പിന്തുണയ്ക്കുമെന്നും ഉറപ്പ് നൽകുക. ആറ്, മോഷ്ടിച്ച സാധനങ്ങൾ തിരികെ നൽകുക. കുട്ടി മോഷ്ടിച്ച സാധനങ്ങൾ കടയുടമയെ അറിയിച്ച് തിരികെ നൽകാൻ പഠിപ്പിക്കുക. ഇതിലൂടെ താൻ ചെയ്തത് തെറ്റാണെന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്താൻ കഴിയും. പ്രിയ രക്ഷിതാക്കളെ, ക്ലെപ്റ്റോമാനിയ ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, ഒരു കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പിന്തുണ ഈ അവസ്ഥയിൽ ആവശ്യമാണ്. ക്ലെപ്റ്റോമാനിയ ഒരു രോഗമാണ്, അതിന് ചികിത്സയുണ്ട്. നിങ്ങളുടെ കുട്ടിയെ സ്നേഹത്തോടെയും പിന്തുണയോടെയും ചേർത്ത് പിടിച്ചാൽ ഈ അവസ്ഥയെ മറികടന്ന് ഒരു സാധാരണ ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കും.
1: രക്ഷിതാക്കളറിയാൻ

നീരുറവകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ? മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും ബണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു

അകലെ തിളങ്ങുന്ന ആദിയും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

കാതോട് കാതോരം. മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പ്രണയാമൃതം പോലെ മന്ത്രിക്കുന്ന പാട്ടുകളോട് കൂട്ടുചേരാനുള്ള കമ്പം. കനവിലും നിലവിലും സദാ മൂളുന്ന പാട്ടുകൾ, ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ, കാതോട് കാതോരം കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും 3:30 മുതൽ. പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ച രാത്രി 7 മുതൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
2: ഇഷ്ടഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മധുരമായ വാക്കുകൾ മണക്കുന്ന അരയാൽ തറകൾ, പാട്ടും കവിതയും കഥയും കഥകളിപ്പദങ്ങളും ഉയർന്നു കേട്ട ചുറ്റുവട്ടങ്ങൾ, വൈകുന്നേരമായാൽ ആൽത്തറയിൽ പോകാതിരിക്കാനാവാത്ത ആണുങ്ങളായിരുന്നു നാട്ടിലുണ്ടായിരുന്നത്. പനിച്ചെരിച്ചു കിടന്നാലും 6 മണിയാകുമ്പോൾ ആൽത്തറയിലെത്തിയിരിക്കും. ആ പതിവ് തെറ്റിക്കാൻ വയ്യ. താഴേക്കോവിൽ ഉത്സവം വന്നാലും ചാമുണ്ടിക്കാവിൽ കൊടുതി വന്നാലും ആൽത്തറയിൽ അല്പനേരം കൂടിയിരിക്കാതെ സമാധാനം കിട്ടാത്തവരായിരുന്നു വിലക്കമത്തുകാര്. അതേക്കാൾ വലിയ ഉത്സവം അവർക്ക് വേറെ ഉണ്ടായിരുന്നില്ല. മരച്ചില്ലയിൽ റേഡിയോ തൂക്കിയിടും. തമ്പിയണ്ണന്റേതാണ് റേഡിയോ, പക്ഷേ വേട്ടമ്പള്ളിയും ശശിമാവനും ഒക്കെ ആയിരിക്കും ബാറ്ററി വാങ്ങിയിടുന്നത്. ഒരറ്റത്ത് റേഡിയോ കേട്ടുകൊണ്ടേയിരിക്കും. അതു കേട്ടിരുന്ന് വർത്തമാനം പറയുന്നതിന്റെ സുഖം അതൊന്നു വേറെ തന്നെയാണ്. പക്ഷേ 6:30 വാർത്ത തുടങ്ങുമ്പോൾ ഒറ്റൊരാളും മിണ്ടില്ല. നിശബ്ദവും നിശ്ചലവുമായിരുന്നു വാർത്ത കേൾക്കും. ഒരു പരീക്ഷാ ഹാളിന് പോലും ഉണ്ടാവില്ല ഇത്രയും നിശബ്ദത. ഒരു ഗ്രാമത്തിന്റെ സുഖത ചാരുത. അല്ലാതെ എന്തു പറയാൻ. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം വിചാരണ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ, ആലാപനം KS ചിത്ര. ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് വെള്ളനാട് നിന്ന് മിനി, ഷീബ, യമുന എന്നിവർ.

ഒലിപ്രാം കടവിലെ തെളിനീരൊഴുകുന്ന ചെറുകടവിലിരുന്ന് കുട്ടികൾ വെള്ളാരം കല്ലുകൾ പുഴയിലേക്കിട്ട് കളിക്കുന്നു. ചില കല്ലുകളെ വെള്ളം മൂടും, ചിലതിനെ മൂടില്ല. കളിവീടുകളെ കടലെടുക്കുന്നത് പോലെയാണത്. കുട്ടികളോടൊപ്പം പെൺകുട്ടികളുമുണ്ട്. അവരും കടവിലേക്ക് കല്ലിടും. കൺകോണുകളിൽ കള്ളത്തരം വിരിയും. കല്ലിനെ വെള്ളം മൂടിയാൽ പ്രണയം സഫലമെന്ന വിശ്വാസം. അതറിയാനായിരുന്നു അവരവിടെ വരുന്നത്. കവിതകൾ എഴുതുന്ന കാളിദാസിനെ അപർണയ്ക്കിഷ്ടമായിരുന്നു. അവളത് അവനോട് ചോദിച്ചില്ല, പകരം ഒലിപ്രാം കടവിനോട് ചോദിച്ചു. കടവിൽ കല്ലുകൾ പലതിട്ടിട്ടും വെള്ളം മൂടിയില്ല. ആൻസിയുടെയും ശാലിനിയുടെയും കൺകോണുകളിൽ പ്രണയം പൂവിരിയിച്ചു. അപർണയുടെ കണ്ണുകൾ നിറഞ്ഞു. രാത്രിയിൽ കാക്കഞ്ചേരിയിൽ റോഡിലേതോ വണ്ടി അവളെയും അവളുടെ സങ്കടങ്ങളെയും കവർന്നെടുത്തു. ഡയറി നിറയെ കാളിദാസായിരുന്നു. അതറിഞ്ഞ് അവനൊരു നോട്ട്ബുക്ക് എനിക്ക് തന്നു. അതു നിറയെ അപർണയെക്കുറിച്ച് എഴുതിയ കവിതകളായിരുന്നു. പരസ്പരം അറിഞ്ഞിട്ടും പറയാതെ പോയവർ. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കാവല്ലൂരിൽ നിന്ന് സാജൻ, സജു, ഗിരി, സുഗു എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം ആര്യൻ, രചന കൈതപ്രം, സംഗീതം രഘുകുമാർ, ആലാപനം സുജാത മോഹൻ.

മാഷെ, മാഷക്ക് എന്നെ ഇഷ്ടാണോ? മാഷോട് എനിക്കുള്ളൊരിഷ്ടം മാനമറിയാതെ കാക്കുകയാണ് ഞാൻ. പൊൻപീലിയായത് പോക്കുമൊരിക്കൽ എൻ ആത്മാവിൽ ഞാനത് ചേർത്ത് വയ്ക്കുന്നു. അവളുടെ കാവ്യപുസ്തകം നിറയെ മാഷായിരുന്നു. സ്മൃതി പരാഗങ്ങൾ തൻ നിറച്ചാർത്തുകൾ. നിന്നെ സ്നേഹിക്കുവാൻ മാത്രം ഈ വീഥിയിൽ നിത്യവും വന്നു നിൽക്കുന്നു ഞാൻ. മാഷെ, മനസ്സിന്റെ മച്ചകങ്ങളിൽ നീ ഒരു ഇന്ദ്രധനുസായി പൂത്തു നിൽക്കുമ്പോൾ ഞാൻ എന്റെ ഏകാന്ത സന്ധ്യകളിൽ ഒരു ചമ്പകപ്പൂവായി വിടർന്നു പോകുന്നു. സുഹൃത്തെന്ന നിലയിൽ ഞാൻ അവളോട് ചോദിച്ചു, നീ ഇത് പുസ്തകമാക്കിയാൽ എന്ത് പേരിടും? ഒറ്റ വാക്കിൽ അവൾ പറഞ്ഞു, മാഷ്. അല്ലാതെ പിന്നെന്താ? ഇഷ്ടഗാനങ്ങളിൽ അവൾ പാട്ടുകൾ എഴുതി ചോദിച്ചതും അവളുടെ മാഷക്ക് വേണ്ടിയായിരുന്നു. ആരായിരുന്നു അവളുടെ ആ മാഷ്? അതെന്നും എനിക്കറിഞ്ഞുകൂടാ. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ചെമ്പകമംഗലത്ത് നിന്ന് ആദിത്യ മാഷയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന ഗാനമാണിത്. ചിത്രം അയിത്തം, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ, ആലാപനം KJ യേശുദാസ്.

ചന്തയെന്ന് പറയാനാവില്ല, റോഡരികിലാണ്. പച്ചക്കറിയും പഴവും പൂവും മീനുമെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. സരോജിനി ചേച്ചിയും ലില്ലി അമ്മായിയും ഒക്കെയുണ്ട്. മത്സരിച്ചാണ് വിൽപ്പന. പച്ചമീൻ പച്ചമീൻ, പിടയ്ക്കുന്ന മീൻ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടിരിക്കും. സംഗതി കരിവാടായി കഴിഞ്ഞിട്ട് തന്നെ നാളുകളായി. എന്നാലും പരാതികളേതുമില്ലാതെ നാട്ടുകാർ അതൊക്കെ വാങ്ങും. ലീലാന്റി പക്ഷെ അതൊന്നും വാങ്ങില്ല. ദേ പരിഷ്കാരി വരുന്നു എന്ന് അവർ വരുമ്പോ തന്നെ കമന്റുകൾ തുടങ്ങും. മാടം വരുന്നടി മാടം എന്ന് കാർത്തിയായനെ പറയും. സംഗതി അടുത്തു വരുന്നതുവരെയുള്ള കളിയാക്കലേ ഉള്ളൂ. എത്തിക്കഴിഞ്ഞാലുടൻ സരോജിനി ചേച്ചിയടക്കം കെഞ്ചാൻ തുടങ്ങും. ദേ നല്ല മീനാണ് ലീല, ഇത് വാങ്ങ്. ദേ ഇന്നലെ വന്ന കത്തിരിക്കയാ, നല്ല ചെറുപയറ. ലീലാന്റി എല്ലാം വാങ്ങും മീനൊഴികെ. നല്ല മീൻ അവർക്ക് നിർബന്ധമാണ്, അതില്ലെങ്കി വാങ്ങില്ല. വാങ്ങാതെ പോയാൽ ഉടനെ കമന്റ് വരും, ഓ അവളൊരു പരിഷ്കാരി. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും ചന്തയ്ക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഒരു റേഡിയോ കൊടുത്തത് ലീലാന്റിയായിരുന്നു. പിന്നെ അത് കേട്ടുകൊണ്ടായി പെണ്ണുങ്ങളുടെ കച്ചവടം. റേഡിയോ ചന്ത എന്ന പേരും അങ്ങനെ ഞങ്ങളുടെ ചന്തയ്ക്ക് കിട്ടി. ലീലാന്റിക്ക് വേണ്ടി ഒരു പാട്ട് ചോദിക്കണമെന്നത് സരോജിനി ചേച്ചിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ചന്തയിലിരുന്ന് അത് കേൾക്കണം. പക്ഷേ അത് നടന്നില്ല. പച്ചച്ചീര പച്ചച്ചീര, നല്ല നാടൻ പച്ചച്ചീര എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ കുഴഞ്ഞു വീണു. പിറ്റേന്നും അതിന്റെ പിറ്റേന്നും റേഡിയോ ചന്ത അവധിയായിരുന്നു. ലീലാന്റി പിന്നെ ചന്തയിലേക്ക് വന്നതേയില്ല. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം റേഡിയോ ചന്തയിൽ നിന്ന് സരോജിനി ചേച്ചി ആവശ്യപ്പെടാൻ ആഗ്രഹിച്ച ഗാനം. ചിത്രം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ, ആലാപനം കെ എസ് ചിത്രയും എം ജി ശ്രീകുമാറും ചേർന്ന്.

പ്രായമായപ്പോൾ വേലായുധൻ സാറിന് ഒരു പ്രശ്നമുണ്ടായി. ആളുകളുടെ പേര് മറന്നുപോകും. ഭവാനി ടീച്ചറായിരുന്നു സാറിന്റെ ഭാര്യ. എത്ര ആലോചിച്ചാലും സാറിന് ഭവാനി എന്ന പേര് കിട്ടില്ല. ഞാനീ മനഃശാസ്ത്രമൊക്കെ പഠിച്ച് നാട്ടിലെത്തിയ കാലമായിരുന്നു അത്. സാർ എന്നെ കാണാൻ വന്നു. സാറിന് എത്ര ആലോചിച്ചിട്ടും എന്റെ പേര് കിട്ടുന്നില്ല. രസമതല്ല, നിനക്കെന്നെ മനസ്സിലായോ എന്ന് സാറ് ചോദിച്ചു. എനിക്കാണെങ്കിൽ എത്ര ആലോചിച്ചിട്ടും സാറിന്റെ പേര് കിട്ടുന്നില്ല. പേര് മറന്നുപോകുന്നത് ഒരു പ്രശ്നമാണോ എന്നറിയാനാണ് സാറിന്റെ അടുത്ത് വന്നത്. എന്റെ അവസ്ഥ കണ്ടിട്ട് കുഴപ്പമില്ല, പിന്നെ വരാമെന്ന് പറഞ്ഞ് സാറ് പോയി. കുറ്റബോധം തീർക്കാൻ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ സാറിനെ പോയി കണ്ടു. പേര് മറന്നുപോകുന്ന പ്രശ്നത്തെ അനോമിയ എന്നാണ് പറയുന്നത്. ഇത് ഓർക്കാനുള്ള ചില ടിപ്സുകളും പറഞ്ഞുകൊടുത്തു. പാട്ടുകൾ വലിയ ഇഷ്ടമായിരുന്നു സാറിന്, പ്രത്യേകിച്ചും ശ്രീകുമാരൻ തമ്പിയുടെ. അന്ന് വൈകുന്നേരം പാട്ടുകളെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഹൃദയം കൊണ്ടെഴുതുന്ന കവിത പ്രണയാമൃതം അതിൻ ഭാഷ എന്ന പാട്ട് എഴുതിയ മറ്റേ കവിയുണ്ടല്ലോ എന്ന് പറയുന്നതല്ലാതെ ശ്രീകുമാരൻ തമ്പി എന്ന് ഓർത്തെടുക്കാൻ സാറിനായില്ല. സാർ ഇന്നില്ല. സാറിന് ഇഷ്ടപ്പെട്ട എല്ലാ പാട്ടുകളും അനശ്വരമാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കോയിക്കലിൽ നിന്ന് വേലായുധൻ സാർ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ ഗാനം. ഇഷ്ടഗാനങ്ങളിൽ ഇനി ജി വേണുഗോപാലും ദുർഗാരാജുവും ചേർന്ന് ആലപിച്ച ഗാനമാണ്. രചന ONV, സംഗീതം കണ്ണൂർ രാജൻ, ചിത്രം ഊഴം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഇറ്റുവീഴും നിലാവ് എത്ര കൈക്കുടന്നയിലെടുത്തിട്ടുണ്ട്, പാടങ്ങൾ തഴുകി കടന്നുപോകും, പോക്കുവയിൽ എത്ര കൊണ്ടിട്ടുണ്ട്, കിണറിൻ ആഴങ്ങളിൽ നിന്ന് എത്ര പാള ഇരുട്ട് കോരിയെടുത്തിട്ടുണ്ട്, തണുത്ത പാത്രങ്ങളിൽ എത്രമേൽ വേൽപൂക്കൾ വാരിയെടുത്തിട്ടുണ്ട്. ആദിത്യയുടെ കവിതയിൽ അന്തരാർത്ഥങ്ങളുടെ പൂക്കൾ, അവൾ എഴുതിയതൊക്കെ അവളുടെ മാഷ വായിച്ചിട്ടുണ്ടാവുമോ? ഉണ്ടാവില്ല. അതുകൊണ്ടാവും മാഷ പോയിട്ടും അവൾ എഴുതിക്കൊണ്ടേയിരുന്നത്. നിലാവും ഇരുട്ടും പോക്കുവയിലും പ്രിയമായിരുന്ന ആൾ അവളുടെ മാഷ്. കേൾക്കാം. കെ എസ് ചിത്രയും എം ജി ശ്രീകുമാറും ചേർന്ന് ആലപിച്ച ഗാനമിതാ. ദിനരാത്രങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഷിബു ചക്രവർത്തി, സംഗീതം ഔസിപ്പച്ചൻ.

വസന്തങ്ങൾ കാമുകർക്ക് വനമാല കുരുക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞവൻ വന്നില്ല. ഏകാന്തതകളുടെ ഇന്ദ്രനീല കൂടാരങ്ങളിൽ മഞ്ഞുകണങ്ങൾ പോലെ തണുത്തിരുന്ന ദിനരാത്രങ്ങൾ, വിരഹത്തിന്റെ മാറാലകൾ, അവനെങ്ങോ പോയെന്നും ഉപേക്ഷിക്കപ്പെട്ടെന്നുമുള്ള വേദനകൾ, പാട്ടുമാത്രം കൂട്ടായ രാത്രികൾ, ഒരു വിലാപഗീതം പോലെ വന്ന ചങ്ങാതിയുടെ കത്ത്, അവനില്ല. ഒരു ചോക്കുവര പോലെ അവൻ മാഞ്ഞുപോയിരിക്കുന്നു. നിനക്കായി കുറച്ച് വരികളും കുറേ പാട്ടുപുസ്തകങ്ങളും, അത് ഞാൻ നിനക്കയക്കുന്നു. മറ്റൊന്നും ഇവിടെ ശേഷിക്കുന്നില്ല. ശേഷിച്ചത് അവനെന്ന സത്യം മാത്രം. അവന്റെ പാട്ടുപുസ്തകം ഞാൻ തുറന്നു നോക്കി. നീലമഷി കൊണ്ടെഴുതിയതെല്ലാം ഇഷ്ടപ്പെട്ട പാട്ടുകൾ, പച്ച കൊണ്ടെഴുതിയതെല്ലാം അതിലേറെ പ്രിയപ്പെട്ട പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം, രചന യൂസഫലി കച്ചേരി, സംഗീതം ഗംഗേ അമരൻ, ചിത്രം അനുരാഗി. ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് ചെമ്പകമംഗലത്തു നിന്ന് തുളസി.

തൊടിയിലെ കിണർക്കരയിലെ എന്ന് പാട്ട് കേട്ട് തൊടി എന്ന് വച്ചാൽ എന്താണെന്ന് അവൾ ചോദിക്കുന്നു. മകൾക്കതറിയില്ല. അതെങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്കും അറിയില്ല. പഴയ ഏതോ ചലച്ചിത്രത്തിന്റെ പാട്ടുസീനിൽ ഞാനത് അവൾക്ക് കാണിച്ചു കൊടുത്തു. മരങ്ങളും നീർച്ചാലുകളും ഒക്കെയുള്ള ഒരിടം, കാറ്റും തണുപ്പുമുള്ള ഒരിടം, ഇരിക്കാൻ മരച്ചില്ലകൾ, ചാമ്പമരത്തണലുകൾ, വിശക്കില്ല, ചാമ്പയ്ക്കയും പച്ചമാങ്ങയും തെച്ചിപ്പഴങ്ങളും വയറു നിറയെ കഴിക്കാനുണ്ട്. വീടിനു താഴെ ഒരു ചെറിയ താഴ്വാരം, അതാണ് തൊടി. കവുങ്ങും വാഴയും തുളസിയും തുമ്പയും ഒക്കെയുണ്ട്. ഒരു തീർത്ഥകണം പോലെ വാഴക്കൊമ്പുകളിൽ നിന്നൂർന്ന് വീഴാനൊരുങ്ങി നിൽക്കുന്ന മഞ്ഞുകണങ്ങൾ, കരിയിലെ കിളികൾ, ചിത്തിരകൾ, നിരുപദ്രവകാരികളായ നീർപ്പുളവന്മാർ, നീർച്ചാലുകളിൽ നിറയെ മാനത്ത് കണ്ണികളാണ്. മക്കളോടൊപ്പം കൂട്ടം കൂട്ടമായി അവ നീന്തി തുടിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണ്. വേനൽ അവധിക്കാലം മുഴുവനും തൊടിയിലായിരിക്കും. ചിത്രചേച്ചിയുടെ കയ്യിൽ പാട്ടെഴുതിയ ബുക്കുകളുണ്ട്. അതും കൊണ്ടേ ചേച്ചി തൊടിയിൽ വരൂ. ആരും കേൾക്കണമെന്നൊന്നും ചേച്ചിക്ക് നിർബന്ധമില്ല. ചെമ്പകമരത്തിന്റെ ചോട്ടിലിരുന്ന് ആത്മാവോടലിഞ്ഞിരുന്ന ചേച്ചി പാടും. തൊടിയിലാകെ പാട്ടിലയിക്കും. നീർച്ചാലുകളിലെ കുഞ്ഞോളങ്ങളിൽ പല്ലവികൾ അലിയും. കുറച്ചു നേരമെങ്കിലും മാനത്തെ കണ്ണികൾ നിശ്ചലമാകും. അണ്ണാറക്കണ്ണന്മാർ പോലും നിശബ്ദരുമാകും. മൈനകളും കരിയില പക്ഷികളും കലവില കൂട്ടാതെ മിണ്ടാതിരിക്കും. പാട്ടിന്റെ പളുങ്കുകൾ കാലം പക്ഷേ എല്ലാം മായ്ച്ചു കളഞ്ഞു. തൊടി വലിയേട്ടന് ഭാഗം വെച്ചു. ഗൾഫിലെ പണം കൊണ്ട് വലിയേട്ടൻ അവിടെ മണിമാളിക പണിതു. പാട്ടുകളൊക്കെ പൊന്നാരിയൻകാവിൽ നടക്കി വെച്ച് ചിത്രചേച്ചിയും പോയി. ഗന്ധർവഗീതം കേൾക്കാനാണ് പോകുന്നതെന്ന് ഡയറിയിൽ അവൾ കുറിച്ചുവെച്ചു. ചിത്രം ധ്വനി, രചന യൂസഫലി കേച്ചേരി, സംഗീതം നൌഷാദ്, ആലാപനം കെ ജെ യേശുദാസ്, പി സുശീൽ എന്നിവർ. ഗാനം ആവശ്യപ്പെട്ടത് കൊണ്ണിയൂർ നിന്ന് സ്മൃതി, സനൂപ് എന്നിവർ.

സമർത്ഥമായൊരു കാലത്ത് സന്തോഷത്തോടെ ജീവിച്ചിരിക്കാനാവുക എന്നതൊക്കെയാൾ ഭാഗ്യമുള്ള കാര്യം, വേറെയില്ല. ഓരോരുത്തർക്കും ബാല്യകൗമാരങ്ങൾ പ്രിയപ്പെട്ടതാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. അനാദിയായി അത് ആത്മഹൃദങ്ങളിൽ ഹിമഗണം പോലെ പറ്റിപ്പിടിച്ചു നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് അവസാനം കെ എസ് ചിത്ര ആലപിച്ച ഗാനമാണ് ചിത്രം വൈശാലി. രചന ഒ എൻ വി, സംഗീതം ബോംബെ രവി. ഗാനം ആവശ്യപ്പെടുന്നത് കണ്ണങ്കരൻ നിന്ന് അമ്പിളി, സുജാതൻ, പ്രഭാകരൻ എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് പഞ്ചാഗ്നി എന്ന ചലച്ചിത്രത്തിലെ ഇന്ദിര എന്ന കഥാപാത്രത്തെക്കുറിച്ച് കേൾക്കാം. ജീവപര്യന്തം ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു നക്സൽ നേതാവ് വർഷങ്ങൾക്ക് ശേഷം ഒരു ചെറിയ പരോളിന് വീട്ടിലെത്തി. അമ്മയെ കണ്ടു മടങ്ങിപ്പോയത് 80s ഒരു പത്രവാർത്തയായിരുന്നു. അതിന്റെ അനന്യസാധാരണമായതും സംവേദനക്ഷമതയുള്ളതുമായ തിരക്കഥയായിരുന്നു പഞ്ചാഗ്നി എന്ന ചലച്ചിത്രമായി രൂപപ്പെട്ടത്. വാസ്തവലോകത്തിന്റെ പിന്നിലെ വലിയ യാഥാർത്ഥ്യങ്ങൾ MT അതിനെ ചലച്ചിത്രമാക്കി, തിരശീലയിലെ കവിതയാക്കി. 1986 പുറത്തിറങ്ങിയ ചലച്ചിത്രം ഹരിഹരന്റെ സംവിധാനം ഇന്ദിര എന്ന കഥാപാത്രത്തിന്റെ അതിശക്തമായ അടയാളപ്പെടുത്തൽ. ഒരുപക്ഷെ അത്രയും കരുത്തുള്ള കഥാപാത്രം അതിനു മുൻപ് മലയാളത്തിന്റെ തിരശീലയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല എന്ന് വേണം പറയാൻ. ഒരു വീട്ടുടമസ്ഥനെ കൊന്നതിന് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ നിന്ന് പരോളിൽ പുറത്തിറങ്ങിയ ഇന്ദിര എന്ന കഥാപാത്രത്തിലൂടെ സ്ത്രീയെ അപഗ്രഥിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നുവെന്ന് വേണം കരുതാൻ. അത്രമേൽ ഗഹനമായി ഇന്ദിര എന്ന സ്ത്രീയുടെ ബൌദ്ധിക തലത്തെയും വൈകാരിക വിക്ഷോഭങ്ങളെയും MT അവതരിപ്പിക്കുന്നു. ഷാജിയൻ കരുണിന്റെ ഛായാഗ്രഹണത്തിൽ പഞ്ചാഗ്നി ഒരു ചലച്ചിത്ര കാവ്യമായി ജനഹൃദയങ്ങളിൽ വിരചിക്കപ്പെട്ടു.
1: ഹർജിക്കൊക്കെ ഫലണ്ടായി, ഇന്ദിര വന്നു. അപ്പൊ കരയാണോ? എന്താ അപ്പൊ നന്നായേ? സാവിത്രി വന്നുപോയി. പ്രഭാകരൻ എന്തോ പരീക്ഷയുടെ സൂപ്പർവിഷൻ, നാളെ വരുന്ന പറഞ്ഞ്.
2: എനിക്കൊന്ന് ഇരിക്കണം. ഭഗവാനി,
1: മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയാലോ എന്ന് പ്രഭാകരനും സാവിത്രി ആലോചിച്ചു. അമ്മ,
2: ഇനി എന്റെ ചികിത്സയ്ക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട. ആളുകളെ വിഷമിപ്പിക്കാതെ കഴിയണതും നേർത്തി. നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പുറത്തു വന്നല്ലോ. ആരോടാ നന്ദി പറയേണ്ടതെന്നറിയില്ല. ഭഗവാനോടോ മന്ത്രിയോടോ?
1: മന്ത്രിയോട് തന്നെ. ദൈവം കുറച്ചു കാലമായിട്ട് ഒളിവിലാണെന്ന് സംശയമുണ്ട്.
2: ദേവി വന്നു.
1: പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. വലിയേട്ടിന് ഞാൻ ഒരു കത്തയച്ചു, പിന്നെ ഒരു കമ്പി അടിച്ചു. ഭാര്യയുടെ ഒരു കത്താ മറുപടിയായിട്ട് വന്നത്. ഡൽഹിയിലെ ജീവിത നിലവാരം ഉയർന്നതിന്റെ കണക്കായിരുന്നു അതിൽ വിസ്തരിച്ച്. നിവൃത്തി ഉണ്ടെങ്കിൽ അങ്ങോട്ട് വല്ലതും അയച്ചു കൊടുക്കാൻ തോന്നി.
2: അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ അറിയില്ലല്ലോ. മാളു,
1: എന്താ വേണ്ടേ?
2: മേലൊന്ന് മുക്കി തുടച്ചാൽ നിനക്കിനി കുറച്ചു കാലം ഭടത്തന നിന്നൂടെ. ശാരദര വീട്ടിൽ നിൽക്കണ പെണ്ണ, ഒരു നല്ല കൂട്ടാൻ വെക്കാൻ വല്ലതും ഉണ്ടോ? മനസ്സ് പിടിച്ച ആഹാരം കഴിച്ചിട്ടൊക്കെ ഇവിടെ നമ്മുടെ കരുവാം വേദുവിന്റെ മകളാ രാത്രി അവളെ കിടക്കൂ.
3: കണ്ടപ്പോ ആദ്യം എനിക്ക് മനസ്സിലായില്ല, ഇപ്പൊ മനസ്സിലായി.
2: എന്ത് മനസ്സിലാവാൻ? കുളിച്ചു? അടുക്കളയിൽ നല്ലെന്നില്ലേ? മാറ്റാൻ വല്ലതും?
3: ജയിലില് കയ്യിലും കൊണ്ടാണോ? സാരിയാണ് ഉടുക്കാൻ തരിക.
2: കടന്നുകൂടി അവളുടെ ഓരോ
3: ചോദിക്കുന്നോണ്ടെന്താ?
0: ഒരു ആദിവാസി യുവതിയെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ ശേഷം അവളെ ഭൂവുടമയായ അവറാച്ചൻ കൊലപ്പെടുത്തുന്നു. അതിന് ഇന്ദിര സാക്ഷിയാവുന്നു. അതാണ് അവറാച്ചനെ കൊല്ലാൻ ഇന്ദിരയെ പ്രേരിപ്പിക്കുന്നത്. പരോളിനിറങ്ങിയ ഇന്ദിര വീട്ടിലെത്തി അമ്മയെ കാണുന്നു. അവരാകട്ടെ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു, ഇപ്പോൾ ശയ്യ അവലംബിയും. ഇന്ദിര വീട്ടിലെത്തിയതിൽ അനുജത്തിക്കും അവളുടെ ഭർത്താവ് പ്രഭാകരനും അനന്തരവനുമൊക്കെ അതിയായ സന്തോഷമുണ്ട്. ആകെ അതിനെ എതിർക്കുന്നത് ഇന്ദിരയുടെ സഹോദരൻ രവിയാണ്. അവനാകട്ടെ മയക്കുമരുന്നിന് അടിമയുമാണ്. നല്ലൊരു ജോലി നേടാത്തതിന് അവളെ അവൻ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. വിഹ്വലതകളുടെ ആരംഭം അവിടെ തുടങ്ങുന്നു എന്ന് വേണം കരുതാൻ. പഞ്ചാഗ്നിയോളം പോകുന്ന ഒരു മലയാള ചലച്ചിത്രം സ്ത്രീ മനസ്സിന്റെ അത്ഭുതം കലർന്ന നിഗൂഢതയെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ വേറെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. കാലത്തെ കവിഞ്ഞു നിൽക്കുന്ന കഥാപാത്രമായിട്ടാണ് ഇന്ദിരയെ MT അവതരിപ്പിക്കുന്നത്. ഇന്ദിരയെ മനസ്സിലാക്കാൻ ഒരു സ്ത്രീക്കോ പുരുഷനോ കഴിയുന്നില്ല. കാലത്തിന്റെ ക്രൂരമായ കടന്നാക്രമണത്തെ തന്റേടത്തോടെയാണ് ഇന്ദിര നേരിട്ടത്. സ്ത്രീയെക്കുറിച്ചുള്ള പുരുഷന്റെ ശരാശരി കാഴ്ചപ്പാടുകളെ ഇന്ദിര നിരന്തരം ലംഘിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ വാക്കുകളും പ്രവൃത്തികളും ഒരൊറ്റ ദിശയിലേക്ക് മാത്രം നീങ്ങുന്നവയല്ല. മനസ്സിനെ എത്ര പാകപ്പെടുത്തിയാലും ഒരു പുരുഷന്റെ അമർത്തിയുള്ള ചുംബനത്തിലോ കരസ്പർശനത്തിലോ വീണലിഞ്ഞു പോകുന്നതല്ല സ്ത്രീ എന്ന വസ്തുത പഞ്ചാഗ്നിയിൽ ആവിഷ്കരിക്കുന്നു. വശങ്ങളിൽ നിന്നും മുകളിൽ നിന്നും ചുവട്ടിൽ നിന്നുമുണ്ടാകുന്ന കടന്നാക്രമണത്തെ പ്രതിരോധിച്ചുകൊണ്ടാണ് പുരുഷലോകത്തിന്റെ സ്ത്രീ സങ്കല്പത്തെ മറികടക്കാൻ ഇന്ദിരയ്ക്ക് കഴിഞ്ഞത്. അടിസ്ഥാനവർഗത്തിലെ സ്ത്രീകളുടെ ചോരയും നീരും വലിച്ചുകുടിച്ച് അവരെ ചണ്ടിയാക്കി വലിച്ചെറിഞ്ഞപ്പോൾ ഇന്ദിര പ്രതികരിച്ചു. അവരെ ഉപദേശിച്ച് മാപ്പുകൊടുക്കുകയല്ല ചെയ്തത്, അവരെ ശിക്ഷിച്ച് ഇല്ലായ്മ ചെയ്തു. സ്നേഹിച്ച പുരുഷനോട് സോറി, എനിക്ക് നിന്നിൽ നിന്ന് ഒളിച്ചോടാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ ജയിലിലേക്ക് തിരിച്ചുപോയി. ഇന്ദിര മലയാള സിനിമയിലെ ഇന്നോളമുള്ള സ്ത്രീ കഥാപാത്രങ്ങളിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നു.
1: മുമ്പേ തുടങ്ങിയതാണോന്നാ ഡോക്ടറുടെ അഭിപ്രായം. അന്നേ ഗർഭപാത്രം എടുത്ത് കളയുടെ ഓപ്പറേഷൻ നടത്തിയിരുന്നെങ്കിൽ കുറെ കാലം കൂടി ഇരിക്കായിരുന്നു. അമ്മ പറഞ്ഞിട്ട് ഈ ഭാഗങ്ങളിൽ പരിപാടി ഉള്ളപ്പോ രണ്ടു തവണ ഞാൻ മന്ത്രിയെ കാണാൻ പോയി, പറ്റില്ല. പ്രഭാകരൻ കുറെ പേരുടെ ഒപ്പ് വാങ്ങി പലർക്കും ഹർജി അയച്ചിരുന്നു. ആ ഭാഗ്യം രവി നേരത്തെ എത്തി.
3: രവി, രവി,
1: രവിക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു.
3: ആളെത്ര വലുതായി.
1: ചേച്ചിയെ മനസ്സിലായില്ലേ, പുറത്തു വന്നു.
4: എന്തിനാ, എന്തിനാ ഇപ്പൊ വന്നത്?
1: പതുക്കെ അകത്തമ്മ കേൾക്കും.
4: കേട്ടാലേ എനിക്കെന്താ, സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി ഒക്കെ വിറ്റുപൊടിച്ചതിന്റെ നഷ്ടം ഞാനല്ലേ അനുഭവിക്കുന്നത്. ആരുടെ സ്വാതന്ത്ര്യം? പിന്നെ
1: കഞ്ചാവിലാണ് അധിക നേരത്തും. അകത്ത് വയ്യാണ്ട് കിടക്കുന്ന പെറ്റതല്ലയുടെ മുറിയിലൊന്ന് കയറുക. മരിച്ചുപോയ നിങ്ങളുടെ അച്ഛന് പലരും കാണണ്ടിയും കേൾക്കേണ്ടിയും വന്നില്ല. ഭാഗ്യവാൻ, പുണ്യാത്മാവ്.
3: ഞാൻ വെച്ചുണ്ടാക്കിയത് അത്ര നന്നൊന്നും ആവില്ല. അവിടെ ശാരദിച്ചെന്നാണ് വെക്കുക, ഞാൻ അരച്ചു കൊടുക്കും. അവിടെ കഴിക്കാനൊക്കെ മൂന്നു നേരം കിട്ടില്ലേ ചേച്ചിക്ക്? വേലുവിനിപ്പോ പണിയൊക്കെ ഇല്ലേ? അച്ഛൻ മരിച്ചു, 4 കൊല്ലമായി. അത്യാവശ്യമുള്ള ദേശക്കാരുടെ പണിയൊക്കെ അമ്മയും അനിയനും കൂടെ ചെയ്യും. നീ പഠിക്കാനൊന്നും പോയില്ലേ? 5 കഴിഞ്ഞപ്പോ നിർത്തിയതാ. ഇരുന്നോളൂ, പാത്രം വെക്കാം.
4: ഞാൻ 9 ടെസ്റ്റ് ജയിച്ചു. ഇന്റർവ്യൂവിന് ചെല്ലുമ്പോ എന്നെ തട്ടും. കാരണം അറിയോ? തലവെട്ടിയ കേസിലെ പ്രതിയുടെ പൊന്നനിയനായി എന്ന ക്വാളിഫിക്കേഷൻ. ഈ വെട്ടിയും കണാരിയും എടുത്ത് നടന്ന ആളാണെന്ന് വെച്ച് ഞാൻ പേടിച്ചിറങ്ങില്ല.
3: ചേച്ചി കഴിക്കൂ, പറയുന്നൊരു പറയട്ടെ. ഇരിക്കൂ ചേച്ചി.
0: പാങ്ങോട്ടവറാച്ചിനെ വെട്ടിക്കൊന്ന കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നവളാണ് ഇന്ദിര. മറ്റുള്ളവരുടെ നോട്ടത്തിൽ വലിയ തറവാട്ടിലെ കുട്ടി, ചെറുപ്രായത്തിൽ കടുത്ത ബുദ്ധി തോന്നിയവൾ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അമ്മ, പരോൾ കിട്ടി തറവാട്ടിലെത്തിയപ്പോൾ സന്ധ്യാവിളക്കുമായി കടന്നുവരുന്ന 15 വയസ്സുകാരി മാളുവിനെയാണ് ഇന്ദിര കാണുന്നത്. കരുവാൻ വേലായുധന്റെ മകളാണ് മാളു. 4 വർഷം മുമ്പ് അയാൾ മരിച്ചുപോയി. അയൽക്കാരിയായ ശാരദയുടെ വീട്ടിലെ വേലക്കാരിയാണ് മാളു. ജോലി കിട്ടി 3 മാസം കഴിഞ്ഞപ്പോൾ ഇന്ദിര ഉദ്യോഗം രാജിവെച്ചു. ജോലിക്ക് ചേർന്ന ദിവസം തന്നെ ഇന്ദിരയ്ക്ക് മനസ്സിലായി ആഫീസും ആഫീസറുമെല്ലാം തലത്തെ പ്രമാണിയായ അവറാച്ചനാണെന്ന്. അവറാച്ചന്റെ മുന്നിൽ നിയമം വാപൊത്തി നിൽക്കും. അവറാച്ചനെതിരെ അയ്യപ്പൻ എന്ന ഹരിജന യുവാവ് ഓട്ടൻതുള്ളലിലൂടെ പ്രതികരിച്ചപ്പോൾ പിറ്റേന്ന് അയ്യപ്പന്റെ ശവം കല്ലുവെട്ടാൻകുഴിയിൽ കാണപ്പെട്ടു. അതാണ് അവറാച്ചന്റെ ശക്തി. അവറാച്ചന്റെ ഗസ്റ്റ് ഹൌസിൽ വിരുന്നിന് കാട്ടിറച്ചിയും കാട്ടുപെണ്ണുമാണ് മുഖ്യ വിഭവങ്ങൾ. ചോദിക്കാൻ വരുന്നവരെ നായ്ക്കളെ വിട്ട് ആക്രമിക്കും. അതിനെതിരെയുള്ള ശക്തമായ പ്രതിരോധത്തിനിടയ്ക്കാണ് അവറാച്ചൻ കൊല ചെയ്യപ്പെടുന്നത്. പരോളിലെത്തിയ ഇന്ദിര റഷീദിനോട് പറയുന്നുണ്ട്, കുട്ടിക്കാലത്ത് ചോര കണ്ടാൽ എനിക്ക് തല ചുറ്റും, പക്ഷേ മൂർച്ച കൂട്ടിയ ഒരു കത്തി കയ്യിൽ കരുതിയാണ് ഞാൻ അന്ന് ആ കൂട്ടത്തിലിറങ്ങിയത്.

0: തിരിച്ചു പോകാൻ നേരം. യാത്ര പറയാൻ ഇന്ദിര കൂട്ടുകാരിയായ ശാരദയുടെ വീട്ടിലെത്തി. വെടിവച്ച കാട്ടുപന്നിയുടെ തൂവൽ പറിക്കുന്ന പണിക്കാരി പറഞ്ഞു, ശാരദാമ്മ അമ്പലത്തിൽ പോയതാ. ഒരു നിമിഷം സംശയിച്ച ഇന്ദിര വീടിനകത്തേക്ക് കയറുന്നു. അവിടെ സ്വീകരണ മുറിയിൽ മുക്കാലും തീർന്ന മദ്യക്കുപ്പികൾ, ഒരു പാർട്ടി കഴിഞ്ഞതിന്റെ അവശിഷ്ടങ്ങൾ. ഇന്ദിര സംശയിച്ചു നിൽക്കെ മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടു. അടഞ്ഞ വാതിൽ തള്ളിത്തുറന്നപ്പോൾ രാജനും സുഹൃത്തുക്കളും ചോരയിൽ കുതിർന്ന മാളുവിനെ ബലാത്കാരം ചെയ്യുന്നതാണ് കണ്ടത്. ഭീഷണിയോടെ നടക്കാൻ തുടങ്ങിയ രാജനെ അവിടെ വച്ചിരുന്ന ഇരട്ടക്കുഴൽ തോക്കുകൊണ്ട് വെടിവെച്ചു കൊന്നു. പിന്നെ അവൾ തോക്ക് വലിച്ചെറിഞ്ഞ് തനിക്ക് ജീവിതം തരാൻ തയ്യാറായി നിൽക്കുന്ന റഷീദിനോട് പറഞ്ഞു, സോറി, എനിക്ക് എന്നിൽ നിന്ന് ഒളിച്ചോടാൻ വയ്യ. ഒപ്പമുണ്ടായിരുന്നവർ പിന്നോട്ട് പോയപ്പോഴും ഇന്ദിര മുന്നോട്ട് തന്നെ പോയി. തന്നെ കാത്തിരിക്കാനും സ്നേഹിക്കാനും ഒരു പുരുഷനുണ്ടായിരിക്കെ അവൾ അവളായി തന്നെ തുടർന്നു.
1: റിപ്പോർട്ട് ചെയ്യാൻ വന്നതാ.
2: എന്താ കേസ്?
1: ഇവളെ റിപ്പോർട്ട് ചെയ്യാനാണ് കൽപ്പന. ഇന്ദിര
2: മുമ്പത്തെ പാങ്ങോട്ട് കേസിൽ ഇന്ദിര അവറാച്ചിന് വെട്ടിക്കൊന്ന കേസിലെ
3: എത്ര വലിയ തറവാട്ടിലെ കുട്ടിയാ. ഈ മാതിരി കടുത്ത ബുദ്ധി എങ്ങനാ തോന്നണ ഈ ചെറുപ്പത്തില്?
1: കാഴ്ചക്കാരില്ലാത്ത വിഷമം തോന്നണ്ട. ശാരദ മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും മൂത്ത മോളുടെ കൂടെ മദ്രാസിലാ കുറച്ചു കാലമായിട്ട്.
4: ഒന്ന് കയറിട്ട് വരാം.
1: ഓ,
4: നിനക്ക് 100 വയസ്സാ. നിന്റെ കാര്യം ഇപ്പൊ വിചാരിച്ചിട്ടേ ഉള്ളൂ. അങ്ങോട്ട് വരായിരുന്നതാ നാളെ പറഞ്ഞു വന്ന വിവരം. എന്താ ഇത്? അങ്ങോട്ടിരിക്കു. നീ എസ്റ്റേറ്റിലാവുന്ന വിചാരിച്ച് സ്ഥിരായിട്ട് അവിടെയല്ലേ. ഓണത്തിന് വന്നപ്പിന് പോയിട്ടില്ല. മെലിഞ്ഞിരിക്കണു വല്ലാതെ. എപ്പോഴും ഒരു പത്രത്തിൽ രാജന്റെ ഫോട്ടോ കണ്ടു. യൂറോപ്പിൽ പോയിരുന്നോ? മുൻപ് ഫോട്ടോ കണ്ട് ഓർമ്മ വെച്ച് നിന്റെ രാജൻ തന്നെ ആവുമെന്ന് വിചാരിച്ചു.
5: ആ, കഴിഞ്ഞു കൊല്ലം.
4: നീയും ഫോറം കിട്ടേണ്ടായോ?
5: ഏയ്, എന്നെ കൊണ്ട് യൂറോപ്പിൽ പോവല്ലേ.
4: ആ വിഡിത്തം പറ്റില്ല മൂപ്പർക്ക്. ആ, നിന്റെ അച്ഛനെ പേടിച്ച് എന്റെ കെയർ ഓഫിൽ കത്തെഴുതിയിരുന്ന പുള്ളി തന്നെയല്ലേ എം കോമിന് പഠിച്ചിരുന്ന.
5: നിനക്ക് ഓർമ്മയുണ്ടോ എന്നറിഞ്ഞൂടാ, അന്ന് നീ ഒരു തമാശ പറഞ്ഞു.
4: തോന്നിയ വ്യക്തിത്വങ്ങളൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ.
5: അല്ല, ഇത് കത്തു വരാത്തപ്പോ എന്റെ വേവലാതി കണ്ട് പറഞ്ഞാണ്. 9 നാൾ നീണ്ടു നിൽക്കുന്ന അത്ഭുതം, അതിലപ്പുറം ഒന്നുമില്ല പ്രേമം.
0: ഒരിക്കൽ സാവിത്രി ഇന്ദിരയോട് ചോദിച്ചു, ഇപ്പോൾ നമ്മൾ രണ്ടാളും മാത്രല്ലേ ഉള്ളൂ, എന്തിനാ ഇതിനൊക്കെ ചേച്ചി പോയത്? നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ ചേച്ചിക്കാവുമോ? എന്നിട്ട് എന്ത് നേടി? എന്തെങ്കിലും നേടിയോ? സാവധാനത്തിൽ ഇന്ദിര ഇല്ല എന്ന് തലയാട്ടുന്നു. പിന്നെ എന്തിനാ ഇതിനൊക്കെ ചാടിപ്പുറപ്പെട്ടത്? അത് പറ എന്നായി സാവിത്രി. ഇന്ദിര പതുക്കെ പറഞ്ഞു, അത് നിനക്ക് മനസ്സിലാവില്ല. ആർക്കും മനസ്സിലാവാത്ത കാര്യങ്ങളാണ് ഇന്ദിര ചെയ്യുന്നത്. അതിനപ്പുറം ഇന്ദിരയെ മനസ്സിലാക്കാൻ ആരും ശ്രമിച്ചുമില്ല. ഇന്ദിര റഷീദിനോട് പറയുന്നു, എന്റെ ദുഃഖം, എന്റെ സ്നേഹം, എന്റെ രോഷം എല്ലാം എന്റേത് മാത്രമാണ്. ചിന്ത ഞാൻ പണയം വച്ചിട്ടില്ല ഒരിക്കലും. സ്വകാര്യ വ്യക്തിത്വത്തിന്റെ വിരലടയാളം പതിഞ്ഞ വെളിപ്പാടുകൾ, ജീവിതത്തിലെ പച്ചയായ വൈകാരിക അനുഭവങ്ങളും സ്വകാര്യ വ്യസനങ്ങളും ഇന്ദിരയെ ഭരിക്കുന്നില്ല. ജീവിതത്തിലെ ഓരോ ചെറിയ സംഭവവും, നിസ്സാരമെന്ന് തോന്നുന്ന ചെറിയ ചലനങ്ങൾ പോലും അവൾക്ക് സത്യത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ്. അതുകൊണ്ടാണ് അനുജൻ രവിയോട് അവൾ പറയുന്നത്, ആരും ഒന്നിനും അടിമയാകരുത്.
6: കഴിയുന്ന പലതും ഞാൻ ചെയ്തു, കുറെ ആളുകളുടെ ഒപ്പ് ശേഖരിച്ച്.
5: അറിയാം ചേച്ചി.
4: കാണും കാണും എന്ന് എപ്പോഴും വിചാരിക്കും. അവിടെ വന്ന് കാണാൻ ഒന്നും തോന്നരുത് ചേച്ചി, മനസ്സ് സമ്മതിക്കണ്ട.
5: വരാത്തത് നന്നായി.
4: ഈശ്വര, എത്ര കൊല്ലായി. കഴിഞ്ഞ ജന്മത്തിൽ എന്നോ കണ്ട പോലെയാണിപ്പോ അല്ലേ?
6: കസ്റ്റഡിയില് 9 മാസം അടക്കം 8 വർഷം 20 ദിവസം.
4: ആരോഗ്യത്തിന് വിശേഷിച്ച് ഒന്നുമില്ല. അയ്യേ, ഇതെന്ത് വേഷം? തെക്കേറയിലെ പെട്ടിയിൽ എന്റെ രണ്ട് സാരി ഉണ്ടായിരുന്നു, കണ്ടില്ലേ? നോക്കില്ല. എത്ര പ്രാർത്ഥന

0: വഴിപാടുകൾ ഇന്ദു ചേച്ചിക്ക് വിശ്വാസം ഉണ്ടാവില്ല. എന്നാലും ഞാൻ ചെയ്തതൊക്കെ സാറിനറിയാം.
1: ഞാനിപ്പോ ശിഷ്യനായിരിക്കുന്നു, എന്നാലും പഴയ സാറെന്ന വിളി മാറിയിട്ടില്ല.
0: ഇനി ചേച്ചിന് ദേഹം ഒന്ന് നന്നാക്കണം, അത് ഞാനേറ്റു. ഒക്കെ വലിച്ചു പുറത്തിട്ടു നിന്നെ ഞാൻ. ഇതാരാന്നറിയോ? നീ കണ്ടിട്ടില്ലാത്ത ഒരാളാ. ഇതാ നിന്റെ വല്യമ്മ. വല്യമ്മയെ പറ്റി ഞാൻ പറയാറുണ്ട്, എപ്പോഴെങ്കിലും വരുന്ന മാത്രേ.
2: ഓ, കണ്ണൂരിലെ വല്യമ്മ. അവിടെ ഊഞ്ഞാലുണ്ടോ?
0: എന്ത്?
2: കണ്ണൂരിലെ വല്യമ്മന്റെ വീട്ടില്.
0: നീ തന്നെ മേക്കഴുക.
2: ആ,
0: കല്യാണം എന്നൊരു പറഞ്ഞാ മതി.
3: പഴയ ആൾക്കാര് അടുത്തുകൂടാൻ തുടങ്ങിയോ?
0: ഏയ്, അങ്ങനെ ഒരു അബദ്ധം അവർക്ക് പറ്റില്ല. ഒരാളെ കണ്ടു, അതുകൊണ്ട് തന്നെ മതിയായി.
4: ബുദ്ധിമുട്ടിക്കലാണെന്ന് തോന്നരുത്. ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽസ് ഒക്കെ ഞാൻ സ്റ്റഡി ചെയ്തു. ഫാമിലി റിയൂണിയൻ, ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ?
0: വേണ്ട,
4: ഒരു സീരിയസ് ഇന്റർവ്യൂ ആണ് എന്റെയും.
0: അതിന് പറ്റിയത് അമ്മയാണ്, അകത്തുണ്ട്. പക്ഷെ സുഖമില്ല.
4: അറിയാം, രാമേട്ടൻ പറയാറുണ്ട് എന്റെ കൂടെയുള്ള ആളാണ് രാമേട്ടൻ. നിങ്ങളുടെ ഒരു ഇന്റർവ്യൂവിന് റീഡർ അപ്പീൽ കൂടുതലുണ്ടാവും.
0: പിന്നെ മാസ് അപ്പീലിന് വേണ്ടി ഞാൻ തുണി അഴിച്ച് പോസ് ചെയ്യണമെന്ന് അവൻ ഡിമാൻഡ്.
4: ഞാൻ അതല്ല ഉദ്ദേശിച്ചത്.
0: പ്ലീസ് ഗെറ്റ് ഔട്ട്.
4: ഇറ്റ്സ് ഓക്കേ.
0: പഴയ ഇന്ദു ചേച്ചി തന്നെ എപ്പോഴും. ആ, എന്റെ ലൈബ്രറി ബുക്കിൽ ലവ് ലെറ്റർ വെച്ച് തന്ന കക്ഷിയെ ചേച്ചി പടച്ച കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ സാറിനോട്?
1: എന്റെ അയലക്കത്ത് ഒരു ലീഡിംഗ് വക്കീലാണ്. അയാൾ പറഞ്ഞത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ സെക്ഷൻ 432.
0: മതി മതി, ആരും പറയേണ്ട, ഒരു ഭാഗത്ത് ഇരുന്നാ മതി. ചേച്ചി മനസ്സിന് കുറച്ച് സന്തോഷമായിട്ടിരിക്കണം, അതേ എനിക്കറിയാവൂ.
1: ഞാൻ മറ്റു ചില പ്രോബ്ലംസ്.
0: വേണ്ട, അന്നേ കണ്ണി കണ്ട പുസ്തകങ്ങളൊക്കെ ചേച്ചിയെ കൊണ്ട് വായിപ്പിച്ചിട്ടാ ചേച്ചിയുടെ തലയിരിഞ്ഞു പോയത്, എനിക്കറിയാം. ഇവിടെ ചില നിയമങ്ങളും വകുപ്പുകളും ഞാൻ പാസാക്കുന്നു. വായിക്കൊള്ളാത്ത വർത്തമാനങ്ങളും ചർച്ചകളും പാടില്ല. ഒന്ന്, ഭരണ ഇവിടെ കുറച്ചു കാലത്തേക്ക് ഞാനാ. പഴയ സെറ്റുകാര് താടി നീട്ടി പൊക്കണത്തിൽ നാല് പുസ്തകമായി വന്നാലേ ചൂലെടുത്ത് ഞാൻ മയക്കും. എന്താ?
1: ശരി സർ.
0: ആ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ആരും വിസ്തരിക്കണ്ട. നല്ല എണ്ണയും കുഴമ്പും തേച്ച് കുളിക്കുക, നല്ല ആഹാരം കഴിച്ച് വിശ്രമിക്കുക. അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട്, പണിക്കാരത്തെയും കൊണ്ടുവന്നിട്ടുണ്ട്. ആ സെക്ഷൻ വകുപ്പൊക്കെ എന്റെ പുസ്തകത്തിലുണ്ട്.
3: ഇപ്പൊ അറിയാത്തവര് കണ്ട ഞാനാ മൂത്തെന്ന് പറയാം.
0: അമ്മയ്ക്ക് അധികം ഇല്ലല്ലോ,
3: വലിയ വ്യത്യാസമില്ല.
0: പ്രഭാകരൻ നായർ വന്നിട്ടില്ലേ?
3: ഉവ്വ്.
0: ഇതാരാ?
3: അറിയാൻ ചോദിക്കുക. വകുപ്പുണ്ടാക്കിയത് നീയാണ്, ആളുടെ കാര്യങ്ങൾ ചോദിക്കരുതെന്ന്. തെറ്റിക്കുന്നത് നീ തന്നെ. സത്യം ചേച്ചി, ഞാൻ ചിലപ്പോഴൊക്കെ രാത്രി കിടക്കുമ്പോൾ വിചാരിക്കും, ചേച്ചി എന്തിലാ കിടക്കണേ, എന്താഹാരാ കഴിക്കണേ എന്നൊക്കെ. ഇപ്പൊ നമ്മൾ രണ്ടാളും മാത്രല്ലേ ഉള്ളൂ, എന്തിനാ ഇതിനൊക്കെ ചേച്ചി പോയത്? നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ ചേച്ചിക്കാവോ? എന്നിട്ട് എന്ത് നേടി? എന്തെങ്കിലും നേടിയോ? പിന്നെന്തിനാ ഇതിനൊക്കെ ചാടി പുറപ്പെട്ടത്? അത് പറയൂ.
0: അത് നിനക്ക് മനസ്സിലാവില്ല.
3: പഠിക്കുന്ന കാലത്ത് ഇത് തന്നെ പറയാറ്, നിനക്ക് മനസ്സിലാവില്ല.
0: എനിക്കിന് മനസ്സിലാവണമെന്നില്ല.
5: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം. പഞ്ചാഗ്നി എന്ന ചിത്രത്തിൽ ഒരു പുരുഷന്റെ കാഴ്ചപ്പാടിലുള്ള ലൈംഗികത എന്ന വികാരത്തെ അനായാസം മറികടക്കാൻ ഇന്ദിരയ്ക്ക് സാധിച്ചിരിക്കുന്നു. റഷീദിനെ ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ എന്ന നിലയിലാണ് ഇന്ദിര കാണുന്നത്. പരോൾ അവസാനിക്കാൻ ഏതാനും ദിവസം ബാക്കി നിൽക്കെയാണ് അവൾ റഷീദിന്റെ വീട്ടിലെത്തുന്നത്. 28 വയസ്സുള്ള ഒരു സ്ത്രീ, 8 വർഷമായി ജയിലിൽ കിടക്കുന്നവൾ, അത്രയും വർഷമായി ഒരു പുരുഷന്റെ ഗന്ധവും നാദവും അനുഭവിക്കാതിരുന്നവൾ, അവൾക്കതിനുള്ള അവസരം കിട്ടിയപ്പോൾ അതിൽ വീണ് അലിഞ്ഞുപോകുമെന്ന് കരുതിയ പുരുഷ കേന്ദ്രീകൃത ലോകത്തിന് തെറ്റുപറ്റി. ഇന്ദിര കൂട്ടുകാരി ശാരദയുടെ വീട്ടിലെത്തിയപ്പോൾ അവളുടെ ഭർത്താവ് രാജൻ പറഞ്ഞ വാക്കുകൾ ഒരു ശരാശരി പുരുഷ സമൂഹത്തിന്റേതാണ്. 8 കൊല്ലം, ടെറിബിൾ, ലൈഫിലെ വർണ്ണങ്ങൾ, നാദങ്ങൾ, ഗന്ധങ്ങൾ എല്ലാറ്റിൽ നിന്നും കംപ്ലീറ്റായി അകന്ന് 8 കൊല്ലം. ഓ, ആലോചിക്കാനേ വയ്യ, മനുഷ്യർക്ക് ഭ്രാന്ത് വരില്ലേ? ചിലർക്ക്, എന്നായിരുന്നു ഇന്ദിരയുടെ മറുപടി. നല്ല ആഹാരം തന്ന് പാട്ടം കേൾപ്പിച്ച് വിരുന്നൂട്ടുന്ന കാര്യമേ ശാരദയ്ക്ക് ഓർമ്മ വരൂ. മറ്റൊരു വിശപ്പുണ്ടാകുന്ന കാര്യം എനിക്കറിയാം. ചൂഴ്ന്നു നോക്കി മന്ദഹസിച്ച്, ശരിയല്ലേ എന്ന് രാജൻ ചോദിക്കുമ്പോൾ ഗൗരവത്തിൽ, രാജൻ പോയി കിടക്കൂ എന്നാണ് ഇന്ദിര മറുപടി പറയുന്നത്. വീണ്ടും അവളെ ചുറ്റിപ്പിടിക്കാനാഞ്ഞ കൈകൾ അവൾ പിടിപിടിവിച്ച് കുതിരി മാറുന്നു. അപ്പോൾ ഭീഷണി കലർന്ന സ്വരത്തിൽ രാജൻ പറയുന്നു, ചുമ്മാ നാട്യം കള, നിന്റെയും ആവശ്യമാണെന്ന് എനിക്കറിയാം. ഒച്ചയുണ്ടാക്കാതെ കിടക്ക്. ഈറ്റപ്പുലിയെപ്പോലെ കുർത്തയാകുന്ന അവളുടെ നോട്ടത്തിൽ രാജൻ പതറിപ്പോകുന്നു.
1: പരിതെറ്റിപ്പോയ കുഞ്ഞാട് തിരിച്ചെത്തിയിരിക്കുന്നു. ബൈബിളിൽ പറയുമല്ലോ, ഇരിക്കും. ജയില് പല ക്ലാസ്സായിട്ടല്ലേ, നിങ്ങളെയൊക്കെ ഏത് ക്ലാസ്സിലാ പെടുത്ത?
2: വേറെ നല്ലവർക്കാനൊന്നും പറയാനില്ലേ?
1: സോറി,
2: കുറച്ച് സന്തോഷമായിട്ട് ഇരിക്കാനാണ് അവള് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തത്.
1: അതിനെന്താ നേരത്തെ സെലിബ്രേറ്റ്? എന്റെ സെലിബ്രേഷനെ കൂടില്ലല്ലോ. രണ്ടാള് എസ്റ്റേറ്റിൽ വന്നാൽ വീഡിയോയിൽ പടം കാണാം, മിസ്സിയുടെ ഫിലിംസിന്റെ ഒക്കെ കാസറ്റ് സംഘടിപ്പിക്കാം, നല്ല കാട്ടുമുയലിന്റെ ഇറച്ചിയും തിന്നാം. ശരി, ഒരു നല്ല വെയിറ്റർ ഡിന്നർ ഉണ്ടാക്ക, എനിക്കൊരു ചേഞ്ച് ആവട്ടെ. സന്തോഷിപ്പിക്കാൻ തന്നിട്ട് ഇങ്ങനെയാണോ? കം ടു ദി മൂഡ്.
2: മരങ്ങൾ വലുതായപ്പോ അപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല. എപ്പോഴും നീന്തിനെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന സന്തോഷമായിട്ടിരിക്കുന്നേ. എന്തോ നീ തീരെ മാറിയിട്ടില്ല, ആശ്വാസം. അവിടെ ഇരുന്ന് ആലോചിക്കുമ്പോ നീ രണ്ടോ മൂന്നോ മക്കളെയും വെച്ച് കളിപ്പിച്ചിരിക്കാവും എന്നാ ഊഹിച്ചത്. രണ്ട് തവണ അലസി. നിനക്കതൊന്നും വേണ്ടേ? എസ്റ്റേറ്റ് ബംഗ്ലാവിൽ എത്തുമ്പോ നീ ഗമേലൊക്കെ ആയിരിക്കും അല്ലേ? ഇപ്പോഴെന്താ രാജൻ ഗ്രൂപ്പ് മാനേജർ? ഗമ അവിടെ നിൽക്കാനേ എനിക്കിഷ്ടമല്ല. പാർട്ടിയും ബഹളവും ഷിക്കാറും അതൊക്കെ നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഭാഗമാണല്ലോ, സഹിക്കാതെ പറ്റില്ലല്ലോ. കുറച്ചൊക്കെ സഹിക്കാം, പക്ഷേ ഇതിലും വലിയ സ്ഥാനങ്ങളിൽ എത്തേണ്ടതായിരുന്നു അത്രേ. ആ കുറ്റവും എനിക്ക്. നീ എന്ത് ചെയ്യാൻ? ഈ പ്രതാപൊന്നും പോരേ കക്ഷിക്ക്? പോരാ. നേരെ ഒരുപാടായി ഉറങ്ങിക്കോ.
1: ഉറങ്ങിയില്ലേ?
2: ഇല്ല.
1: കിടന്നപ്പോ ഇന്ദിരയെ പറ്റി തന്നെ ആലോചിച്ചു. ഉറക്കം വന്നില്ല. 8 വർഷം, ടെറിബിൾ. ലൈഫിലെ വർണ്ണങ്ങൾ, നാദങ്ങൾ, ഗന്ധങ്ങൾ എല്ലാറ്റിൽ നിന്നും കംപ്ലീറ്റ് ആയി അകന്ന് 8 വർഷം. ഹോ, ആലോചിക്കാനേ വയ്യ, മനുഷ്യർക്ക് ഭ്രാന്ത് വരില്ലേ?
2: ചിലർക്ക്.
1: ശാരദ കിടക്ക കാണേണ്ട താമസം, ഉറക്കം തുടങ്ങി. ബോധം കെട്ട ഉറക്കം. ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കാം. ഐ വിൽ മേക്ക് യു ഹാപ്പി. നിരക്കി ചെറുപ്പം. നല്ല ആഹാരം തന്ന് പാട്ടും കേൾപ്പിച്ച് വിരുന്നൂട്ടുന്ന കാര്യം മാത്രമേ ശാരദയ്ക്ക് ഓർമ്മ വരൂ. മറ്റൊരു വിശപ്പെന്നുള്ള കാര്യം എനിക്കറിയാം. ശരിയല്ലേ? ചുമ്മാ നാട്ടിക്കളാ.
3: എന്റെ ആവശ്യം എനിക്കറിയാം. അച്ഛനുണ്ടാക്കാതെ കിടക്കാം. അല്ല, ഞാൻ ഉദ്ദേശിച്ചത്,
2: മനസ്സിലായി? പുരുഷന്റെ ഗന്ധം കൊതിച്ചിരിക്കുന്ന ആൾക്ക് ശാരദയുടെ വീടായിപ്പോയി.
0: രാജൻ ഉന്നയിക്കുന്നത് പോലെ ഒരു സംശയം അനുജത്തി സാവിത്രിയുടെ ഭർത്താവ് പ്രഭാകരനും പ്രകടിപ്പിക്കുന്നുണ്ട്. ജയിൽ വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ബഷീറിന്റെ മതിലുകൾ നീ വായിച്ചിട്ടില്ലേ? അപ്പുറത്തുനിന്ന് സ്ത്രീയുടെ ഗന്ധവും ശബ്ദവും കേട്ട് കാണാതെ സ്നേഹിക്കുന്ന തടവുകാരൻ, അതേപോലൊരു ദാഹം സ്ത്രീകൾക്കും തോന്നില്ലേ? രാത്രിയിൽ ഇന്ദിരയുടെ മുറിയിൽ തന്റെ ഭർത്താവിനെ കണ്ട സാവിത്രിയും ഇന്ദിരയെ കാണുന്നത് ഇതേ കണ്ണുകൾ കൊണ്ടാണ്. ബാബുവിനെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് കുട്ടിയെ എടുത്തിട്ട് സാവിത്രി പറയുന്നു, ഇനി നിങ്ങൾക്ക് വാതിലടയ്ക്കാം. 8 കൊല്ലം ആണിനെ കാണാത്ത ആർത്തി തീരട്ടെ. ഇന്ദിര പൊട്ടിക്കരഞ്ഞുപോകുന്നു. മൊട്ടുസൂചികൾ നഖങ്ങൾക്കിടയിലും ലാത്തി ഗർഭപാത്രത്തിലും കുത്തിക്കയറിയപ്പോഴും കരയാത്ത ഇന്ദിര കരഞ്ഞുപോകുന്നു. ഒടുവിൽ എല്ലാവരും ചാർത്തിക്കൊടുത്ത വികാരം റഷീദ് എന്ന പുരുഷനിൽ ഇന്ദിര ബാക്കിവെച്ചു. തിരിച്ചു പോകുമ്പോൾ ഓർക്കാൻ ഈ ചെറിയ ദിവസങ്ങളെങ്കിലും ഉണ്ടല്ലോ എന്നോർത്ത് ഇന്ദിര ആശ്വസിക്കുന്നുണ്ട്.
2: ബിഎ കഴിഞ്ഞപ്പോ ചേച്ചി പഠിപ്പ് നിർത്തി. രണ്ടാളും കൂടെ പഠിപ്പിക്കാനുള്ള സൗകര്യം അമ്മക്കില്ല.
3: ഇന്ദിരയുടെ ജോലി സ്ഥലത്ത് സാർ പോയിട്ടുണ്ടോ?
4: രണ്ടൊന്ന് പ്രാവശ്യം.
2: അവിടെ ചെന്ന് 3 മാസം കഴിഞ്ഞപ്പോ സർക്കാർ ഉദ്യോഗം രാജിവെക്കുകയും ചെയ്തു. അമ്മയ്ക്ക് സങ്കടമായി. ഞാനിപ്പോ കോളേജിലാ. ഞാൻ തന്നെ അറിഞ്ഞത് വെക്കേഷൻ ഇവിടെ വന്നപ്പോ അമ്മ പറഞ്ഞിട്ടാ.
3: ചുരുക്കത്തിൽ ജോലി സ്ഥലത്ത് വെച്ചാണ് ചേച്ചി ഒരു എക്സ്ട്രീമിസ്റ്റ് ആയത് എന്ന് പറയാം.
2: ചോദ്യങ്ങൾ എന്നോട് മതി.
3: ഞാൻ അങ്ങേ വീട്ടിലേക്ക് വരാനിരുന്നതാണ്.
2: സെൻസേഷന് വേണ്ടി എന്റെ വീട്ടുകാരെയും പറ്റി കഥകൾ ഉണ്ടാക്കാൻ പാവമുണ്ടോ?
3: ഏയ്, ഇന്നലെ പറ്റി എഴുതേണ്ടെന്ന് വെച്ചു. പ്രോമിസ്. വെറുതെ ഇരുന്ന് നാട്ടുവർത്താനം പറഞ്ഞു. ഒരു ഇൻട്രസ്റ്റിംഗ് ബുക്ക് വായിച്ചു, മറന്നു എടുക്കാൻ. ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റിന്റെ കാസ്ട്രോ ഇന്റർവ്യൂ. സ്ത്രീയാണ്. ക്യൂബയെ പറ്റി ഒരു പുസ്തകം എഴുതാൻ ഹവാനയിലെത്തി. കാസ്ട്രോവിനെ ഇന്റർവ്യൂ ചെയ്യാൻ പെർമിഷന് വേണ്ടി ഹോട്ടലിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചു. വല്ല 5ാമത്തെയോ 6ാമത്തെയോ സെക്രട്ടറി ആവുമെന്ന് വിചാരിച്ച് ഫോൺ എടുത്തപ്പോ കേട്ടത് ഫിഡൽ ഹിയർ എന്ന്. മദാം മസ്റ്റൺ. ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞപ്പോ പ്രസിഡന്റ് വളരെ ബിസിയാണ്. പക്ഷെ പിറ്റേന്ന് ഏതോ അണക്കെട്ടിന്റെ വർക്ക് നോക്കാൻ പോകുമ്പോ കൂടെ വരാം, വഴിക്ക് സംസാരിക്കാം. പറഞ്ഞതുപോലെ ഹോട്ടലിന് മുമ്പ് രാവിലെ നിന്നു. സർക്കാർ വാഹനവും കണ്ട്. അപ്പോ 9 മണിക്ക് ഒരു ജീപ്പ് വന്നു. ഓടിച്ചു വന്നത് കാസ്ട്രോ തന്നെ. ബെൻക്യൂനി വന്ന ബുക്കാണ്. ബന്ധമൊന്നുമില്ല. അതോർക്കാൻ വേറെ കാരണമുണ്ടായി. നമ്മുടെ ഭരണാധികാരികളെ കാണാൻ ചെന്നാലത്തെ പാരഫെർണാലിയ ഉണ്ടല്ലോ, ഭയങ്കരം. പഠിക്കുന്ന കാലത്ത് വളരെ അഡ്വാൻസ്ഡ് വായനയായിരുന്നു എന്ന് സാറ് പറഞ്ഞു. കഴിഞ്ഞ കുറെ കാലമായി പുസ്തകങ്ങളായി ബന്ധമുണ്ടാവില്ല എന്നറിയാം.
2: ഇല്ലെന്നാര് പറഞ്ഞു? ബുക്ക് ബൈൻഡിങ്ങിലായിരുന്നു എനിക്ക് 3 കൊല്ലം ജോലി.
3: ചിരിക്കാനുള്ള സിദ്ധി മുഴുവൻ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. വലിയ സന്തോഷം. നടക്കട്ടെ. എന്റെ താവളത്തിലേക്ക് വല്ലപ്പോഴും വരുന്ന സന്തോഷം. രാമയത്ത് നിന്നൊരു പല്ലുകൊഴിഞ്ഞ സിംഹം. എന്റെ ആകെ സമ്പാദ്യങ്ങളായ കുറെ പുസ്തകങ്ങൾ. വേറൊന്നുമില്ല. കരിഞ്ചായയാണ് മുഖ്യാഹാരം. സ്വാഗതം. രാവിലെ ഒരു ന്യൂസല്ല, ഒരു ട്രാജഡി കവർ ചെയ്യേണ്ടി വന്നു. 3 കുട്ടികളെയും കിണറ്റിലിട്ട് അമ്മയും ചാടി. അമ്മ ജീവിച്ചു.
2: കാരണം?
3: ഭർത്താവിന്റെ ക്രൂരത, നെഗ്ലക്ട്, ദാരിദ്ര്യം. പണം എടുത്തിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ 3 ശവർപ്പ. എനിക്ക് വെളുപ്പിന്റെ പോസ്റ്റ് ഓഫീസിൽ അർജന്റ് കോൾ.
5: കോളേജ് തുറക്കുമ്പോ ഇന്നലേക്ക് അങ്ങോട്ട് വരാം, അതാവും നല്ലത്. ചിലപ്പോ കൂട്ടത്തിൽ വല്ല ജോലിക്കും ട്രൈ ചെയ്യാം. ഇവിടെ തനിച്ചിരുന്നിട്ട് എന്താ? ഈ പോലീസിലെ റിപ്പോർട്ടിങ്ങും മറ്റും എത്ര കാലത്തേക്കാണ്? ജോലി കിട്ടിയാലില്ലെങ്കിലും ഞങ്ങൾക്കൊരു വേദനാവില്ല. 28ാം വയസ്സിൽ ജീവിതത്തിൽ നാരും റിട്ടയർ ചെയ്യില്ലല്ലോ. അവനവന് വേണ്ടിയും ഫൈറ്റ് ചെയ്യണം. ടു എക്സിസ്റ്റ്, ടു പ്രിവൈൽ. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കരുത്. വായിക്കാൻ കൂടി ഇൻട്രസ്റ്റ് എന്നിരിക്കും. ജയിലൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ബഷീറിന്റെ മതിലുകൾ നീ വായിച്ചിട്ടില്ലേ? അപ്പുറത്ത് നിന്ന് സ്ത്രീയുടെ ഗന്ധവും ശബ്ദവും കേട്ട് കാണാതെ സ്നേഹിക്കുന്ന തടവുകാരൻ, അതേപോലൊരു ദാഹം സ്ത്രീകൾക്കും തോന്നില്ലേ?
0: പരോളിനെത്തിയ 14 ദിവസം ഇന്ദിരയ്ക്ക് ചുറ്റും സമൂഹവും കൂടപ്പിറപ്പുകളും ചേർന്ന് പഞ്ചാഗ്നി സൃഷ്ടിച്ചു. ചുറ്റിലും മുകളിലും ചുവട്ടിലും തീയിട്ട് അവളുടെ മനസ്സിനെ പൊള്ളിച്ചു. റഷീദും മറ്റും ചേർന്ന് അവളുടെ ശിക്ഷാ കാലാവധി കുറയ്ക്കാൻ ശ്രമം നടത്തുന്നു. അത് ഫലം കണ്ടു തുടങ്ങവെയാണ് മാളു എന്ന നിസ്സഹായയായ പെൺകുട്ടിയുടെ കണ്ണുനീർ ഇന്ദിരയെ വീണ്ടും ചുട്ടുപൊള്ളിക്കുന്നത്, അശാന്തി അവളുടെ മനസ്സിൽ പടർത്തുന്നത്. അവൾക്ക് രാജനെ വെടിവെച്ചു കൊല്ലാതിരിക്കാനാവുന്നില്ല, എനിക്ക് എന്നിൽ നിന്ന് ഒളിച്ചോടാൻ വയ്യ എന്ന് നിർവ്യാജമായി അവൾ പറയുന്നു. കഥാപാത്ര സൃഷ്ടി എന്ന കലാപരത എം ഡി ഇന്ദിരയിലൂടെ ആസ്വാദക സമക്ഷം അവതരിപ്പിക്കുന്നു. പൂർണമായും ഇന്ദിരയായി ഭാവസന്നിവേശം ചെയ്യാൻ ഗീത എന്ന അഭിനേത്രിക്ക് സാധ്യമാവുകയും ചെയ്യുന്നു. മലയാളി മനസ്സിൽ നിന്ന് മാഞ്ഞുപോകാത്തത്ര വിധം ഇന്ദിരയെ ആ അഭിനേത്രി അടയാളപ്പെടുത്തിയിരിക്കുന്നു.
3: മരിച്ച അവറാച്ചന്റെ മകൻ സണ്ണിക്കുട്ടിയെ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. മെലോഡ്രാമ ഉണ്ടാക്കുകയല്ല, പക്ഷെ മരിച്ച ആളുടെ ആൾക്കാരെങ്കിലും പകരം വീട്ടാൻ വരുമോ എന്ന് ഭയം തോന്നില്ലേ പുറത്തിറങ്ങുമ്പോ?
2: എന്തിന്? ഒരു മരണത്തിന് നാം എന്നും കടപ്പെട്ടിരിക്കുന്നു. ആരോ പറഞ്ഞിട്ടില്ലേ,
3: മരണത്തെ മാറ്റി നിർത്തി കഥ പറയുന്നവൻ കാഥികനല്ല എന്നുണ്ട് ഹെമിംഗ്വേ. പക്ഷേ ഒരു പിന്തിരിപ്പനല്ലേ അവരൊക്കെയും നിങ്ങളുടെ കണ്ണിൽ?
2: നിങ്ങളെന്ന് വെച്ചാൽ? ഞാൻ മാത്രമാണ്. എന്റെ ദുഃഖം, എന്റെ സ്നേഹം, എന്റെ രോഷം എല്ലാം എന്റേത് മാത്രം. ചിന്ത ഞാൻ പണയം വെച്ചിട്ടില്ല ഒരിക്കലും.
3: ഒരു തമാശ പറഞ്ഞാണ് പെരോൾ നീട്ടിക്കിട്ടിയോ? റമിഷൻ തന്നെ വന്നാൽ 7 ദിവസങ്ങൾ കൊണ്ട് മഹാ അത്ഭുതങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ടല്ലോ ലോകത്തിൽ.
2: ഒരു മഹാത്ഭുതവും ഉണ്ടാവില്ല എന്റെ കാര്യത്തിൽ.
3: അല്ല, അങ്ങനെ വന്നാൽ എന്താണ് പരിപാടികൾ? ഈ അവറാച്ചനെ പറ്റി അധികം ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. പേടിക്കണ്ട, ഇന്ദിരയുടെ കഥയോ ആത്മകഥയോ സെൻസേഷൻ ആക്കാൻ ഉദ്ദേശമല്ല, വെറുതെ പറഞ്ഞാണ്.
2: കൂടുതൽ എന്തറിയണം? കുട്ടിക്കാലത്ത് ചോര കണ്ടാൽ എനിക്ക് തല ചുറ്റും, പക്ഷേ മൂർച്ച വരുത്തിയ ഒരു കത്തി കയ്യിൽ കരുതിയാണ് ആ ഞാനെന്ന് കൂട്ടത്തിൽ ഇറങ്ങിയത്. ഞാൻ അയാളെ പരിചയപ്പെട്ടു.
6: ഇതേതായി കൊച്ച്? പുതിയ വെൽഫെയർ അസിസ്റ്റന്റ്.
7: ഓ, കാട്ടുജാതികളെ നന്നാക്കാൻ സർക്കാർ അയച്ചതല്ലേ? ആര് വിചാരിച്ചാലും അവറ്റ നേരെ ആവില്ല. വന്നിട്ട് എത്ര ദിവസമായി? ഇവിടെ പുതുതായി വരുന്നവരൊക്കെ ആദ്യം ബംഗ്ലാവിലോട്ടൊന്ന് വരാറുണ്ട് കൊച്ചേ.
2: ഓഫീസും ഓഫീസറും എല്ലാം അയാളുടെ ആണെന്ന് തോന്നി. അവറാച്ചന്റെ വാഴ്ചയായിരുന്നു അവിടെ. നിയമം ആപത്തി നിൽക്കും.
3: ചന്ദ്രശേഖരൻ, ഇപ്പോഴത്തെ ചന്ദ്രശേഖരൻ വക്കീലായിരുന്നു. ആ ഭാഗത്ത് എന്തൊക്കെ പ്രവർത്തനം അല്ലെ?
2: അവരുടെ കലാസമിതിയിലെ ആളുകൾ വരും, ചർച്ചകൾ, ഇടയ്ക്കൊരു നാടകം, അതിലൊക്കെ ഞാനും ഉണ്ടായിരുന്നു. 16-17 വയസ്സായ ഒരു പയ്യനുണ്ടായിരുന്നു, അയ്യപ്പൻ. അവന്റെ ഒരു ഓട്ടം തുള്ളലിൽ അവറാച്ചനെ കൊള്ളിച്ചെന്തോ പറഞ്ഞത് കേട്ട് ഹരിജൻ സ്ത്രീകളടക്കം എല്ലാവരും ചിരിച്ചു. ഹരിജനങ്ങളാണ് അധികം ആ മലയോരം മുഴുവൻ. പിറ്റേന്ന് അയ്യപ്പന്റെ ശവം ഒരു കല്ലുവെട്ടും കുഴിയിൽ കണ്ടു. അതാണ് അവറാച്ചന്റെ ശക്തി.
3: പത്രത്തിൽ കണ്ട ഓർമ്മയില്ല അങ്ങനെ ഒരു സംഭവം.
2: പറയുന്നത് സത്യമായിരിക്കണം, സത്യം മുഴുവൻ പറയണമെന്നില്ല. എന്നല്ലേ തത്വം പത്രങ്ങളുടെ? അവറാച്ചന്റെ ഗസ്റ്റ് ഹൌസിലെ വിരുന്നുകളെ പറ്റി കലാസമിതിക്കാർ പറഞ്ഞു. വിരുന്നുകാർ എന്നുമുണ്ട്, വലിയ ആൾക്കാർ. കാടയുടെ ഇറച്ചി തിന്നാനാണത്രേ പോകുന്നത്. കാടയെ വേട്ടയാടാൻ പണിക്കാരെ വിടുമ്പോൾ കാട്ടുജാതിയെ കൊണ്ടുവരാനും ആളിറങ്ങും. കാട്ടുജാതി എന്നാൽ ഏതെങ്കിലും സ്ത്രീത്വമുള്ള ഹരിജൻ പെൺകുട്ടി. നായാട്ട് നായ്ക്കൾ ഒരു ഗർഭിണിയെ കടിച്ചു കീറുന്നത് കാണേണ്ടി വന്നു ആ ബംഗ്ലാവിന്റെ മുറ്റത്ത്.
3: അത് വെറുതെ
2: വിശ്വസിക്കാൻ വയ്യ അല്ലേ? എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടു.
7: വിപ്ലവം എന്റെ അടുത്ത് വേണ്ട വെച്ച്. ഇവറ്റെ കള്ളുകുടിച്ച് കണ്ടവനെ പിടിച്ച് ഭയത്തുണ്ടാക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം?
2: ഇവൾ ഈ വീട്ടിനകത്ത് പോർക്കാൻ തോന്നും. അപ്പോഴോ
7: ഉറപ്പിച്ചോ?
2: ഞങ്ങൾ അതാണ് തീരുമാനിച്ചത്. മുതലാളിയുടെ സന്തതി ബംഗ്ലാവിൽ തന്നെ വളരട്ടെ.
0: ലൈംഗികത ഈ ചിത്രത്തിൽ ഇന്ദ്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടത്താവളം മാത്രമാണ്. അതിനപ്പുറവും ഇപ്പുറവും ഒന്നുമില്ല. ചിത്രത്തിലെ പുരുഷലോകമാകട്ടെ ലൈംഗികതയ്ക്കുമേൽ ഒരുപാട് സങ്കല്പ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നു. നിത്യവിസ്മയങ്ങളായ സ്ത്രീ ശരീരത്തിന്റെ നിമ്നോന്നതകളും അവസ്ഥാഭേദങ്ങളും പുരുഷന്റെ ജീവിതത്തിൽ മുഖ്യ അവലംബമായിരിക്കാം. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സ്ഥിരം സങ്കല്പത്തിൽ നിന്ന് ഇന്ദിര എന്ന സ്ത്രീ കഥാപാത്രം വേറിട്ടു നിൽക്കുന്നു. അവറാച്ചനും രാജനും കൊളുത്തിവിടുന്ന കാമത്തിന്റെ കാട്ടുതീ തന്റെ ജീവിതം കൊണ്ട് കെടുത്തിയവളാണ് ഇന്ദിര. ഒരു തരത്തിലുമുള്ള വികാരങ്ങളും അനുഭൂതികളും ഇന്ദിരയെ പിന്നോട്ടു വലിക്കുന്നില്ല. ഇന്ദിരയുടെ ജീവിതം അവളുടേത് മാത്രമല്ല, അവളുടെ കാലത്തിന്റെയും അവളുടെ സമകാലികരുടെയും കൂടിയായിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, മനസ്സും മസ്തിഷ്കവും ഒന്നായിരിക്കുന്നുവെന്ന ശാസ്ത്രീയ പാതകളിലൂടെയുള്ള സഞ്ചാരങ്ങൾ, അനുഭവങ്ങൾ, മനസ്സും മനസ്സിന്റെ കണ്ണാടിയുമായി കുറച്ചു നേരം. മാനസികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും എങ്ങനെ നേരിടാമെന്നും അടിസ്ഥാനമെന്തെന്നും സംബന്ധിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി മാനസിക ലോകം കേൾക്കാം കരുണാസായി റേഡിയോയിൽ എല്ലാ തിങ്കളാഴ്ചയും 3 മണി മുതൽ. പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും രാത്രി 7 മണി മുതൽ. മാനസിക ലോകം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി.

0: റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. ഭിക്ഷാടകരെ പുനരധിവസിപ്പിക്കുന്ന ഒരു സ്ഥാപനം എല്ലാ സൗകര്യങ്ങളും അവർക്ക് ലഭ്യമാക്കുന്നു. ഒന്നാം തരം ഭക്ഷണം നൽകുന്നു, നല്ല വസ്ത്രങ്ങൾ നൽകുന്നു. അത് കണ്ട ഒരാൾ ചോദിച്ചത്, നിങ്ങൾ ഇത്രയും സൗകര്യങ്ങൾ എന്തിനാണ് ഇവർക്ക് കൊടുക്കുന്നത് എന്നാണ്. മിക്കവാറും ഏത് പുനരധിവാസ കേന്ദ്രങ്ങളിലും താമസിക്കുന്ന ആളുകളെക്കുറിച്ച് സമൂഹത്തിലെ ചിലർക്കെങ്കിലുമുള്ള അഭിപ്രായമാണ് ഇത്. അവർക്കെന്തിനാണ് ഇത്രയും പരിഗണന? ജയിൽവാസികളെ പട്ടിണിക്കിടണം എന്ന് ചിന്തിക്കുന്ന എത്രയോ പേരുണ്ട്. അവരെന്തിനാണ് ഇങ്ങനെ ചിക്കനും മട്ടനുമൊക്കെ കൊടുത്ത് തീറ്റിപ്പോറ്റുന്നത് എന്ന് ചോദിക്കുന്നവരെ കണ്ടിട്ടില്ലേ? അതിന്റെ അർത്ഥം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കുറ്റം ചെയ്യുന്നവരൊന്നും മനുഷ്യരല്ല, അവർ ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹരല്ല എന്നല്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരിൽ ഒരാളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ അപരിഷ്കൃതത്വത്തിന്റെ മുൾച്ചെടി പൂത്തു നിൽക്കുന്നുണ്ട്. അടുത്തിടെ വലിയ ചർച്ചയായൊരു വിഷയമാണ് തടവുപുള്ളികളുടെ വേതന വർദ്ധനവ്. ഈ വാർത്ത വന്നപ്പോൾ സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും ഉയർന്നുവന്ന ചില പ്രതികരണങ്ങൾ കാണുമ്പോൾ തോന്നിയത്, വിഷച്ചെടികളുടെ തോട്ടം മനസ്സിൽ പേറുന്നവരാണ് കൂടുതലും എന്നാണ്. ശരിക്കും ഒന്ന് ഓർത്തു നോക്കൂ, നമ്മൾ പരിഷ്കൃതരാണോ അതോ നമ്മുടെ നീതിബോധം ഇപ്പോഴും നൂറ്റാണ്ടുകൾക്ക് പിന്നിലാണോ? നമ്മൾ ഇന്ന് പിന്തുടരുന്ന ക്രിമിനൽ നിയമങ്ങൾ, അതായത് IPC രൂപകൽപ്പന ചെയ്തത് 150 വർഷങ്ങൾക്ക് മുൻപ് മെക്കാളെയാണ്. അന്ന് സായിപ്പിന്റെ മനസ്സിൽ ഒരു ധാരണയുണ്ടായിരുന്നു, ഇന്ത്യക്കാർ പരിഷ്കൃതരല്ലെന്നും അവർക്ക് കടുത്ത ശിക്ഷകൾ മാത്രമേ മനസ്സിലാകൂ എന്നും. കുറ്റവാളിയെ തകർക്കുക എന്നതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. എന്നാൽ കാലം മാറി. ഇന്ന് ലോകം സംസാരിക്കുന്നത് റിഫോർമേറ്റീവ് ജസ്റ്റിസ് അഥവാ കുറ്റവാളിയെ തിരുത്തി സമൂഹത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന നീതിയെക്കുറിച്ചാണ്. പക്ഷേ ജയിൽ പുള്ളികൾക്ക് കൂലി കൂട്ടിക്കൊടുത്തപ്പോ ഇവിടെ പലർക്കും അമർഷം തോന്നി. അവർക്കെന്തിനാണ് ഇത്രയും പണം എന്ന ചോദ്യം ഉയർന്നു. ഇത് മെക്കാളയുടെ ആ പഴയ ചിന്താഗതി നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. കുറ്റവാളി എന്നാൽ സമൂഹത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കപ്പെട്ടവൻ എന്ന നറേഷൻ കൊടുക്കാൻ ചില മാധ്യമങ്ങളും ശ്രമിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ജയിലിൽ കഴിയുന്ന ഭൂരിഭാഗം പേരും ഹാബിച്വൽ ക്രിമിനൽസ് അഥവാ സ്ഥിരം കുറ്റവാളികളല്ല. മനഃശാസ്ത്രപരമായ പഠനങ്ങൾ പറയുന്നത് ഭൂരിപക്ഷം കുറ്റകൃത്യങ്ങളും വൈകാരികമായൊരു അന്ധത്വം ബാധിച്ച നിമിഷത്തിൽ, അതായത് ഒരു ദുർബല നിമിഷത്തിൽ അറിവില്ലാതെ പറ്റിപ്പോകുന്നതാണ് എന്നാണ്. മസ്തിഷ്കത്തിലെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം, അതായത് അമിഗ്ഡാല, പെട്ടെന്ന് പ്രകോപിതമാകുമ്പോൾ സംഭവിക്കുന്ന പാളിച്ചകളാണിവ. യഥാർത്ഥത്തിൽ ക്രൂരത തലയ്ക്കു പിടിച്ച ക്രിമിനലുകൾ പലപ്പോഴും പുറത്ത് മാന്യന്മാരായി നടക്കുന്നുണ്ടാകാം. അവർക്ക് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പണവും സ്വാധീനവും ഉണ്ട്. എന്നാൽ സാഹചര്യങ്ങൾ കൊണ്ട് അകത്തായി പോയ പാവപ്പെട്ടവന്റെ വേതനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഇത്രയും അസഹിഷ്ണുത കാണിക്കുന്നത്? ജയിലിനുള്ളിൽ പുള്ളികൾ ചെയ്യുന്ന ജോലി വെറുതെയുള്ള ഒന്നല്ല. അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിറ്റാണ് സർക്കാർ ആ പണം കണ്ടെത്തുന്നത്. കഠിനാധ്വാനം ചെയ്യുന്ന ഒരാൾക്ക് അർഹമായ വേതനം നൽകുന്നത് മൗലികമായ നീതിയാണ്. തടവ് പുള്ളികളെ വെറുതെ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. ആ പണം അവരുടെ കുടുംബത്തിനല്ലെങ്കിൽ അവർ ശിക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ ജീവിതം തുടങ്ങാൻ ഉപകരിക്കും. ഇത് മനുഷ്യാവകാശങ്ങളുടെ അടിസ്ഥാനപരമായ തത്വമാണ്. ചിലർ ആഗ്രഹിക്കുന്നത് വേലുത്തമ്പി ദളവയുടെ കാലത്തെ നീതിയാണ്. കൈക്കൂലി വാങ്ങിയാൽ കൈവെട്ടുക, കൊന്നാൽ കഴുത്തു വെട്ടുക. ഇതൊക്കെ കേൾക്കുമ്പോൾ രസം തോന്നുമെങ്കിലും അത്തരം നിയമങ്ങൾ ഇന്ന് നടപ്പിലാക്കിയാൽ നമ്മുടെ സമൂഹത്തിലെ എത്ര മാന്യന്മാർക്ക് അവയവങ്ങൾ ബാക്കിയുണ്ടാകും എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കുറ്റവാളിയോടുള്ള നമ്മുടെ സമീപനമാണ് നമ്മുടെ സംസ്കാരത്തിന്റെ അളവുകോൽ. അവരെ വെറുക്കാനും തള്ളിക്കളയാനും എളുപ്പമാണ്. എന്നാൽ അവരെ ഒരു മെച്ചപ്പെട്ട മനുഷ്യനായി മാറ്റിയെടുക്കുക എന്നതാണ് യഥാർത്ഥ വെല്ലുവിളി. മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വിഷലിപ്തമായ ചർച്ചകളിൽ വീണുപോകാതെ ശാസ്ത്രീയവും മാനുഷികവുമായൊരു നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. വികസിത രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് നോർവേയിൽ, ജയിൽ സംവിധാനം പ്രവർത്തിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് നോർമാലിറ്റി എന്ന തത്വത്തിലാണ്. ഒരാളുടെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുക എന്നത് തന്നെയാണ് അവിടുത്തെ ശിക്ഷ. എന്നാൽ ജയിലിനുള്ളിലെ ജീവിതം പുറത്തെ സാധാരണ ജീവിതത്തോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ ആ വ്യക്തിക്ക് സമൂഹത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്ന്
1: അവർ വിശ്വസിക്കുന്നു. അവിടുത്തെ തടവുകാർക്ക് സ്വന്തമായി മുറികളുണ്ട്. അവർക്ക് സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യാം. ലൈബ്രറികളും ജിംനേഷ്യങ്ങളും ഉപയോഗിക്കാം. ഇത് കേൾക്കുമ്പോൾ കുറ്റവാളികൾക്ക് എന്തിനാണ് ഇത്രയും സുഖസൗകര്യങ്ങൾ എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്നാൽ ഇതിനു പിന്നിൽ കൃത്യമായൊരു ശാസ്ത്രീയ ലക്ഷ്യമുണ്ട്. മൃഗങ്ങളെപ്പോലെ കൂട്ടിലടയ്ക്കപ്പെടുന്നവർ പുറത്തിറങ്ങുമ്പോൾ കൂടുതൽ അക്രമാസക്തരാകുന്നു. എന്നാൽ മാന്യമായി പരിഗണിക്കപ്പെടുന്നവർ സമൂഹത്തിന്റെ നിയമങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കുന്നു.

വികസിത ജയിലുകളിലെ മറ്റൊരു പ്രത്യേകത അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ സമീപനമാണ്. ജയിൽ ഗാർഡുകൾ അവിടെ കേവലം കാവൽക്കാരല്ല, മറിച്ച് തടവുകാരുടെ കൌൺസിലർമാരും മെന്റർമാരുമാണ്. അവർ തടവുകാരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും കായിക വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഇത് ഉദ്യോഗസ്ഥരും തടവുകാരും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് ലാത്തിയോ തോക്കോ അവിടെ ആവശ്യമില്ല, കാരണം അവിടെയുള്ളത് പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായൊരു ബന്ധമാണ്. കുറ്റവാളികളിൽ മാനസാന്തരമുണ്ടാക്കാൻ ഇത്തരം മാനുഷികമായ ഇടപെടലുകൾക്ക് സാധിക്കുമെന്ന് അവിടത്തെ കുറഞ്ഞ കുറ്റകൃത്യ നിരക്കുകൾ തെളിയിക്കുന്നു. യൂറോപ്പിലെ മറ്റൊരു വികസിത രാജ്യമായ നെതർലാൻഡ്സിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിരവധി ജയിലുകളാണ് അടച്ചുപൂട്ടിയത്. കുറ്റവാളികളുടെ എണ്ണം അത്രത്തോളം കുറഞ്ഞതാണ് ഇതിന് കാരണം. കുറ്റവാളികളെ തടവിൽ പാർപ്പിക്കുന്നതിനേക്കാൾ അവർക്ക് തൊഴിൽ പരിശീലനവും മാനസികാരോഗ്യ ചികിത്സയും നൽകുന്നതിനാണ് അവർ മുൻഗണന നൽകുന്നത്. ഇലക്ട്രോണിക് ടാഗിംഗ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് കുറ്റവാളികളെ ജയിലിന് പുറത്ത് നിരീക്ഷിച്ചുകൊണ്ട് തന്നെ അവർക്ക് ജോലി ചെയ്യാനും കുടുംബത്തോടൊപ്പം കഴിയാനും അവസരം നൽകുന്നു. ഇത് സർക്കാരിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കുക മാത്രമല്ല, കുറ്റവാളിയെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താതിരിക്കാനും സഹായിക്കുന്നു. തടവുപുള്ളികളുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിനെയോ അവർക്ക് നല്ല ഭക്ഷണം നൽകുന്നതിനെയോ പരിഹസിക്കുന്നവർ കാണാതെ പോകുന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. കുറ്റവാളികളെ പീഡിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ഒരു സമൂഹവും സുരക്ഷിതമായിട്ടില്ല. എന്നാൽ അവരെ തിരുത്താൻ ശ്രമിച്ച രാജ്യങ്ങളെല്ലാം ഇന്ന് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളാണ്. സാധാരണ ജയിലുകൾ കുറ്റവാളികളെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി വേർപെടുത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ തുറന്ന ജയിലുകൾ പ്രവർത്തിക്കുന്നത് വിശ്വാസം എന്ന തത്വത്തിലാണ്. ഇവിടെ വലിയ മതിലുകളോ പൂട്ടിയിട്ട സെല്ലുകളോ ഇല്ല. തടവുകാർക്ക് കൃഷിസ്ഥലങ്ങളിലും തൊഴിലിടങ്ങളിലും സ്വതന്ത്രമായി ഇടപെടാൻ അവസരമുണ്ട്. കേരളത്തിലെ നെട്ടുകാൽത്തേരിയിലെയോ ചീമേനിയിലെയോ തുറന്ന ജയിലുകൾ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. മതിലുകളില്ലാത്ത ഈ ജയിലുകളിൽ നിന്ന് തടവുകാർ ഓടിപ്പോകുന്നില്ല എന്നത് നമ്മുടെ പഴയ ശിക്ഷാ സങ്കല്പങ്ങളെ തിരുത്തിക്കുറിക്കുന്ന ഒന്നാണ്. തടവുകാരെ മനുഷ്യനായി പരിഗണിക്കുകയും അവരിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരായി മാറുന്നു എന്നതാണ് ഇതിന്റെ ശാസ്ത്രം. തുറന്ന ജയിലുകൾ വെറുമൊരു തടങ്കൽ പാളയമല്ല, മറിച്ച് അതൊരു വലിയ ഉൽപാദന കേന്ദ്രമാണ്. കൃഷി, മൃഗസംരക്ഷണം, നിർമ്മാണ മേഖലകൾ എന്നിവിടങ്ങളിൽ തടവുകാർ ഏർപ്പെടുന്നു. ഇത് പലതരത്തിലുള്ള ഗുണങ്ങളാണ് നൽകുന്നത്. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു തൊഴിൽ അവർ പഠിക്കുന്നു. ജയിലിലെ ജോലികളിലൂടെ അവർ നേടുന്ന വേതനം അവരുടെ കുടുംബത്തെ സഹായിക്കുന്നു. പ്രകൃതിയോടും സമൂഹത്തോടും ചേർന്ന് ജോലി ചെയ്യുന്നത് കുറ്റവാളികളിലെ വിഷാദവും അക്രമാസക്തതയും കുറയ്ക്കാൻ സഹായിക്കുന്നു. ഒരു കൊഗ്നിറ്റീവ് പ്രൊഫൈൽ വികസിപ്പിച്ചെടുക്കാൻ ഇത് സഹായിക്കുന്നു.

തുറന്ന ജയിലുകളെ കുറിച്ച് കേൾക്കുമ്പോൾ പൊതുസമൂഹത്തിന് ചിലപ്പോഴൊക്കെ ഭയം തോന്നാറുണ്ട്. പ്രതികൾ രക്ഷപ്പെട്ടാലോ എന്ന ചിന്ത മെക്കാളയുടെ ആ പഴയ ശിക്ഷാബോധത്തിൽ നിന്ന് വരുന്നതാണ്. എന്നാൽ കണക്കുകൾ നോക്കിയാൽ അടച്ചിട്ട ജയിലുകളേക്കാൾ കുറഞ്ഞ കുറ്റകൃത്യ നിരക്കാണ് തുറന്ന ജയിലുകളിലുള്ളവർ പുറത്തിറങ്ങുമ്പോൾ കാണിക്കുന്നത്. മനുഷ്യനെ മൃഗങ്ങളെപ്പോലെ കൂട്ടിലടച്ചാൽ പുറത്തിറങ്ങുമ്പോൾ അവൻ കൂടുതൽ അപകടകാരിയാകാനാണ് സാധ്യത. എന്നാൽ തുറന്ന ജയിലുകൾ അവനെ സമൂഹത്തിന്റെ ഭാഗമായി നിലനിർത്തുന്നു. ഇത് കുറ്റവാളിയുടെ മാനസാന്തരത്തിന് ഏറ്റവും ഉത്തമമായ വഴിയാണ്. മാധ്യമങ്ങൾ പലപ്പോഴും ക്രൈം മാത്രം ആഘോഷിക്കുമ്പോൾ ഇത്തരം മാറ്റത്തിന്റെ കഥകൾ നാം തിരിച്ചറിയാതെ പോകുന്നു. തുറന്ന ജയിലുകൾ എന്നത് കുറ്റവാളികൾക്കുള്ള ഔദാര്യമല്ല, മറിച്ച് അതൊരു വികസിത സമൂഹത്തിന്റെ നീതിബോധമാണ്. ശിക്ഷ എന്നത് പ്രതികാരമാകരുത്, അത് പരിവർത്തനമാകണം. ഒരു മനുഷ്യന് തന്റെ തെറ്റുകൾ തിരുത്താൻ അവസരം നൽകുന്നതിലൂടെ നമ്മൾ നമ്മുടെ സമൂഹത്തെ തന്നെയാണ് കൂടുതൽ സുരക്ഷിതമാക്കുന്നത്. ഓർക്കുക, അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ തടവറ. അറിവാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. നമ്മുടെ നാട്ടിലും ജയിൽ സംവിധാനങ്ങൾ കൂടുതൽ ആധുനികമാകേണ്ടതുണ്ട്.

മെക്കാളയുടെ പഴയ ശിക്ഷാരീതികളിൽ നിന്ന് മാറി കുറ്റവാളികളെ ഒരു മെച്ചപ്പെട്ട മനുഷ്യനായി പുറത്തുവിടുന്ന വികസിത രാജ്യങ്ങളുടെ ഈ മാതൃകകൾ നമുക്കും ഒരു പാഠമാകണം. അറിവിലൂടെയും സ്നേഹത്തിലൂടെയും മാത്രമേ ഒരു നല്ല സമൂഹം പടുത്തുയർത്താൻ സാധിക്കൂ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ അധികാരമേറ്റു. സത്യപ്രതിജ്ഞ ചെയ്തത് 21 പേരടങ്ങിയ മന്ത്രിസഭ. മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൈപുണ്യ വികസനത്തിനുള്ള മികച്ച സൌകര്യമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പി എം വികാസ് പദ്ധതിക്ക് എൻ ഐ ടി കാലിക്കറ്റിൽ തുടക്കമായി. ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്.
1: വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും.
0: വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, എം ലിജു, റോജി എം ജോൺ, ഒ ജെ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, വി ഇ അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മോൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, സി പി ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രി അടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം അല്പസമയത്തിനകം ആരംഭിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞ തത്സമയം കാണുന്നതിനായി നഗരത്തിൽ 6 കേന്ദ്രങ്ങളിൽ LED വാളുകളും ക്രമീകരിച്ചിരുന്നു. ഇന്ന് ഉച്ചവരെ തലസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ നിയന്ത്രണം ഉണ്ടായിരിക്കും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വി ഡി സതീശന് അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും ആശംസകൾ അറിയിച്ചുകൊണ്ട് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിങ് ഹറാൾഡ് അഞ്ചാമനുമായും സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആൻഡ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. പി എം വികാസ് പദ്ധതിയിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് അർഹമായ പരിഗണന ഉറപ്പാക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർക്ക് മികച്ച നൈപുണ്യ വികസന സൌകര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പി എം വികാസ് പദ്ധതിക്ക് എൻ ഐ ടി കാലിക്കറ്റിൽ തുടക്കം കുറിക്കുകയായിരുന്നു ശ്രീ ജോർജ് കുര്യൻ. പദ്ധതി നടപ്പാക്കിയതിലൂടെ നിരവധി സ്ത്രീകൾ സംരംഭകരായി മാറി വൈദഗ്ധ്യമുള്ള സമൂഹം പദ്ധതിയിലൂടെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും കേന്ദ്ര സഹമന്ത്രി നിർവഹിച്ചു. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. എൻ ഐ ടിയിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ്. അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. തിരുവനന്തപുരത്ത് നടന്ന എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിന്റെ വജ്രജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഗുണനിലവാരമുള്ള ആരോഗ്യ സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം എച്ച് എൽ എൽ നിറവേറ്റുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. നീണ്ട 15.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പെരിയാർ കടുവ സങ്കേതത്തിൽ മഞ്ഞൾ കൃഷി പുനരാരംഭിച്ചു. വന്യജീവി ശല്യം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വനാതിർത്തിയോട് ചേർന്ന തരിശുഭൂമികളിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പെരിയാർ വന്യജീവി സങ്കേതത്തിലെ മന്നാക്കുടി, പളിയക്കുടി, മൂഴിക്കൽ ഉൾപ്പെടെയുള്ള 5 ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വന്യമൃഗങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിളയായതിനാൽ അതിർത്തി മേഖലകളിൽ മഞ്ഞൾ കൃഷിക്ക് മുൻഗണന നൽകുകയായിരുന്നു. പുതുമഴയുടെ നനവിൽ വനഗ്രാമങ്ങളിലെ 1.5 പതിറ്റാണ്ടായി കിടന്ന തരിശുഭൂമിയിലാണ് ഇപ്പോൾ വിത്തിറക്കിയത്. പൂർണ്ണമായും ജൈവ രീതിയിൽ നടത്തുന്ന ഈ കൃഷി കാടിനെ ആശ്രയിച്ചു കഴിയുന്ന ജനവിഭാഗങ്ങൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം.
0: ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സാംസ്കാരികവും സാമൂഹികവും ഭൗമരാഷ്ട്രീയപരവുമായ ഭിന്നതകൾക്ക് അതീതമായി സമൂഹങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലങ്ങളായി പ്രവർത്തിക്കാൻ മ്യൂസിയങ്ങൾക്ക് സാധിക്കുമെന്നും അതുവഴി ആഗോളതലത്തിൽ പരസ്പര വിശ്വാസവും സമാധാനവും വളർത്താൻ കഴിയുമെന്നും ഈ വർഷത്തെ പ്രമേയം അടിവരയിടുന്നു. 40 വർഷങ്ങൾക്ക് മുൻപാണ് ലോകത്ത് ആദ്യമായി അന്താരാഷ്ട്ര മ്യൂസിയം ദിനം ആചരിച്ചു തുടങ്ങിയത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസും മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും വിജയിച്ചു. ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണ്ണയ പ്രക്രിയകൾ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ സി ബി എസ് ഇ 12-ാം ക്ലാസ് ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചതാണ് ഇക്കാര്യം. ഒ എസ് എം ആദ്യമായി 2014 അവതരിപ്പിച്ചതാണെന്നും നിരവധി സർവകലാശാലകളും അന്താരാഷ്ട്ര ബോർഡുകളും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നതായും ശ്രീ സഞ്ജീവ് കുമാർ പറഞ്ഞു. ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലൂടെ ഏകദേശം 98 ലക്ഷം ഉത്തരപേപ്പറുകളുടെ ഡിജിറ്റൽ മൂല്യനിർണ്ണയം നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിൽ അമേരിക്ക, ഇറാൻ നയതന്ത്ര ബന്ധം വഷളാകുന്നു. യുറേനിയം സംഭരണം, ഉപരോധങ്ങൾ പിൻവലിക്കൽ, യുദ്ധനഷ്ടപരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർണ്ണമായും സ്തംഭിച്ച പശ്ചാത്തലത്തിൽ ഇറാൻ ഭരണകൂടത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതോടെയാണ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി ഉയർന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കപ്പലുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ നാവികസേനയെ വിന്യസിച്ചും സാമ്പത്തിക ഉപരോധങ്ങൾ ശക്തമാക്കിയുമാണ് അമേരിക്ക പ്രതിരോധിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ അധികാരമേറ്റു. സത്യപ്രതിജ്ഞ ചെയ്തത് 21 പേരടങ്ങിയ മന്ത്രിസഭ. 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൈപുണ്യ വികസനത്തിനുള്ള മികച്ച സൌകര്യമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പി എം വികാസ് പദ്ധതിക്ക് എൻ ഐ ടി കാലിക്കറ്റിൽ തുടക്കമായി. ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: കരുണാസൈ റേഡിയോ 91.2 FM.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് മെയ് 18 സമതല ഭൂമികകളിലാണ്. 1642 മെയ് 18 കാനഡയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരവും ഫ്രഞ്ച് പ്രവിശ്യയായ ക്യുബക്കിലെ ഏറ്റവും പ്രമുഖ വാണിജ്യ നഗരവുമായ മോൺട്രിയാൽ ദേ സ്ഥാപിതമായിരിക്കുന്നു. 1974 മെയ് 18 ചിരിക്കുന്ന ബുദ്ധൻ എന്ന രഹസ്യനാമത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ ആണവ സ്ഫോടന പരീക്ഷണം രാജസ്ഥാനിലെ താർ മരുഭൂമിയിലെ പൊഖ്രാനിൽ നടക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. അർബുദ രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവത്തിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്.
1: സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും.
0: വി ഡി സതീശൻ ഉൾപ്പെടെ 21 അംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, KA തുളസി, എം ലിജു, റോജി എം ജോൺ, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, എൻ ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൽ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മോൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിയടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം ചേരുന്നതിനായി മുഖ്യമന്ത്രി മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലെത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ VD സതീശനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് പുതിയ സർക്കാരിന് കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിംഗ് ഹരാൾഡ് 5-ാമനുമായും സോഞ്ചാ രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിയറ്റ്നാം ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്താൻ ഈ സന്ദർശനം സഹായകമാകുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. തന്ത്രപരമായ സൈനിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക, പ്രതിരോധ വ്യാവസായിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, ഇന്തോ പസഫിക് മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ശ്രീ സിംഗ് കൂട്ടിച്ചേർത്തു. 79ാമത് ലോകാരോഗ്യ സമ്മേളനത്തിന് പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സ്വിറ്റ്സർലൻഡിലെത്തി. 6 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ജനീവയിൽ തുടക്കമാകും. റീഷേപ്പിംഗ് ഗ്ലോബൽ ഹെൽത്ത്, എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 165ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിമാരും പ്രമുഖരും പൊതുജനാരോഗ്യ വിദഗ്ധരും അസംബ്ലിയിൽ പങ്കെടുക്കും. ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളെ സ്വീഡനിലെ വ്യവസായ പ്രമുഖരും സിഇഒമാരും അഭിനന്ദിച്ചതായി പശ്ചിമ മേഖലയുടെ ചുമതലയുള്ള വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ്. യൂറോപ്യൻ റൌണ്ട് ടേബിൾ വ്യവസായ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ദൃശ്യമായ സുസ്ഥിര പരിവർത്തനങ്ങളെക്കുറിച്ചും സ്വീഡിഷ് വ്യവസായ സമൂഹം എടുത്തു പറഞ്ഞതായി ശ്രീ സിബി ജോർജ് പരാമർശിച്ചു.
2: About their interest. You know, they have been observing India for last few years. They have been investing in India for last few years. What they have seen is a complete transformation in India in the last few years. They emphasize that.
0: 2 ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തര അമിത്ഷാ റായ്പൂരിൽ അടിയന്തര പ്രതികരണ സേവനമായ ഡയൽ 112 വഴി പുതിയ വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ബസ്തർ ജില്ലയിൽ പബ്ലിക് കൺവീനിയൻസ് സെന്ററിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും കേന്ദ്ര സഹമന്ത്രി നിർവഹിച്ചു. അർബുദ രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. തിരുവനന്തപുരത്ത് HLL ലൈഫ് കെയർ ലിമിറ്റഡ് വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് മരുന്നുകളും ഉപകരണങ്ങളും നൽകുന്നതിലൂടെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് മികച്ച പിന്തുണയാണ് നൽകിയതെന്നും ശ്രീമതി പുണ്യ സലീല ശ്രീവാസ്തവ പറഞ്ഞു.
4: Every interaction with HLL, my pride in the company is growing, and I think that is true of the entire ministry. The faith that the ministry has reposed in HLL being able to provide inclusive affordability and quality healthcare. So inclusive, affordable and quality, the diversity of product, which shows that HLL is reinventing itself every moment.
0: കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം സ്വന്തമാക്കി യാനിക് സിന്നർ. നോർവേയുടെ കാസ്പർ റൂഡിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇറ്റലിയുടെ യാനിക് സിന്നർ ഈ നേട്ടം കൈവരിച്ചത്. 50 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇറ്റാലിയൻ താരം ഈ കിരീടത്തിന് അർഹനാകുന്നത്. ഭാരതത്തെയും ആഗോള സമുദ്രമേഖലയെയും കൂടുതൽ തിളക്കമാർന്ന ഭാവിയിലേക്ക് നയിക്കാൻ വനിതകൾക്കാകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. സമുദ്രമേഖലയിലെ വനിതാ നാവികർക്കായുള്ള അന്താരാഷ്ട്ര ദിനമായ ഇന്ന് അദ്ദേഹം അവരുടെ അജയമായ മനോഭാവത്തെ അഭിവാദ്യം ചെയ്തു. രാജ്യത്തെ വനിതാ നാവികരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ടെന്നും ശ്രീ സോനോവാൾ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു.

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന് പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21-അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പി എം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. 60 രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

യുദ്ധത്തിനെതിരെ പ്രസംഗിച്ചതിനാണ് സമാധാനവാദിയായ ബെൻട്രണ്ട് റസ്സലിനെ പള്ളിമുറ്റത്ത് അടിച്ചു വീഴ്ത്തിയത്. യുദ്ധത്തിന്റെയും ഹിംസയുടെയും നീതിശാസ്ത്രം സമാധാനത്തിന്റേതല്ല. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. പൊതുജനശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

0: വിശ്വസാഹിത്യത്തിലൂടെ ലോകസാഹിത്യം നിങ്ങൾക്ക് മുന്നിൽ.
1: ടോം സോയർ, ഹക്കിൾബറി ഫിൻ, ഈ രണ്ട് കഥാപാത്രങ്ങളെ അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടാവുമോ? എങ്കിൽ അവർ വായിക്കുന്നവരേ ആയിരിക്കില്ല. കാരണം വായനയുടെ ഒരു വയൽ വരമ്പിലൂടെയെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ടോം സോയറും ഹക്കിൾബറി ഫിനും വായിക്കാതിരിക്കില്ല. വിശ്വസാഹിത്യത്തിലെ വീരകൃത്യ കഥകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കൃതികളാണിവ. എഴുതിയത് മാർക്ക് ട്വെയിൻ. യഥാർത്ഥ പേര് സാമുവൽ ലാംഗ്ഹോൺ ക്ലെമൻസ് എന്നായിരുന്നു. 1835 വടക്കേ അമേരിക്കയിൽ ഫ്ലോറിഡയിലാണ് മാർക്ക് ട്വെയിൻ ജനിച്ചത്. പിന്നീട് ഹാനിബോളിലേക്ക് ആ കുടുംബം താമസം മാറ്റി. പിതാവിന്റെ മരണത്തോടെ പഠനം അവസാനിപ്പിക്കേണ്ടതായി വന്ന മാർക്ക് ട്വെയിൻ പറയുന്നത് 1200 മൈൽ നീളമുള്ള മിസിസിപ്പി നദിയായിരുന്നു തന്റെ സർവകലാശാല എന്നാണ്. 4 കൊല്ലം ആ നദിയിലൂടെ കപ്പലോടിച്ച് ശീലിച്ച അദ്ദേഹം തന്റെ തൂലികാനാമം സ്വീകരിച്ചത് ആ നദിയിൽ നിന്നാണ്. 2 കാതം താഴ്ചയുണ്ടെന്നറിയിക്കാൻ കപ്പൽക്കാർ വിളിച്ചു പറയുന്നതാണ് മാർക്ക് ട്വെയിൻ എന്ന പദം. മിസിസിപ്പിയിലെ ജീവിതം എന്ന പേരിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഗ്രന്ഥത്തിൽ നദിയും മനുഷ്യനും തമ്മിലുള്ള പ്രണയബന്ധത്തിന്റെ മനോഹരമായ ഐതിഹാസിക ചിത്രം കാണാം. 1865 ജിം സ്മൈലിയും ചാടുന്ന തവളയും എന്ന അനശ്വര ഫലിത കഥ പ്രസിദ്ധീകൃതമായി. സാഹിത്യ ലോകത്ത് മാർക്ക് ട്വെയിന്റെ പ്രവേശനമായിരുന്നു അത്. 1869 ഹാസ്യ സഞ്ചാര കൃതിയായി സാധുക്കൾ മറുനാട്ടിൽ പ്രസിദ്ധീകരിച്ചതോടെ മാർക്ക് ട്വെയിൻ ശ്രദ്ധേയനായ എഴുത്തുകാരനായി മാറി. മാർക്ക് ട്വെയിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം അമേരിക്കയുടേതായ ഒരു സാഹിത്യം സൃഷ്ടിച്ചു എന്നതാണ്. അതുകൊണ്ടാണ് സാഹിത്യത്തിലെ ലിങ്കൺ എന്ന പേര് അദ്ദേഹത്തിന് ആർജിക്കാനായത്. വിവാഹശേഷം മാർക്ക് ട്വെയിൻ ഹാർട്ട്ഫർഡ് പട്ടണത്തിൽ താമസിക്കാൻ തുടങ്ങി. ജീവിതത്തിലെ സുവർണഘട്ടമായിരുന്നു ആ പട്ടണത്തിലെ 7 വർഷക്കാലത്തെ ജീവിതം. ആ കാലഘട്ടത്തിലാണ് ടോം സോയറും ഹക്കിൾബറി ഫിന്നും രചിക്കപ്പെട്ടത്. അമേരിക്കയുടെ ഉൾനാടൻ ജീവിതത്തിന്റെ മുഖ്യ ചിത്രകാരനും ചരിത്രകാരനും മാത്രമല്ല, സാർവജനീനമായ മനുഷ്യഭാവനകളുടെ സംരക്ഷകനുമായിരുന്നു. ഫലിതമായിരുന്നു വിരൽത്തുമ്പുകളുടെ പ്രചോദന ശക്തി. പ്രശസ്തിയും ധനവും ആരാധനയും അളവറ്റ കണക്കിന് നേടാൻ മാർക്ക് ട്വെയിന് കഴിഞ്ഞു. റെഡിംഗ് എന്ന സ്ഥലത്ത് അതിഗംഭീരമായൊരു സൗധം പണിത് അതിൽ താമസം തുടങ്ങിയ മാർക്ക് ട്വെയിനെ പക്ഷേ ദുരിതങ്ങൾ പിടിമുറുക്കാൻ തുടങ്ങി. ഭാര്യയുടെയും മക്കളുടെയും മരണവും ദാരിദ്ര്യവും അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചു. ഹാസ്യത്തിന്റെ ചക്രവർത്തിയെ മഹാശോകം ഗ്രസിച്ചു എന്ന് പറയുന്നതാണ് ശരി. 1916 പ്രസിദ്ധീകരിച്ച അത്ഭുതം കലർന്ന അപരിചിതൻ എന്ന കൃതിയിൽ ആ മഹാശോകം പ്രതിഫലിക്കുന്നു. ടോം സോയർ ബാലസാഹിത്യത്തിൽപ്പെട്ട കൃതിയാണെന്ന് പറയാമെങ്കിലും എല്ലാ പ്രായത്തിലുമുള്ള ബാലികാ ബാലന്മാരുടെ നിത്യവസന്ത സ്മൃതി പോലെ സർവജനപ്രിയങ്കരമാണ്. വഴിതെറ്റി വളരുന്നുവെന്ന് പ്രായമായവർ കരുതുന്ന കുട്ടികളിൽ നന്മയുടെ ദീപ്തമായ സ്ഫുരണങ്ങളുണ്ടെന്ന ഉൾക്കാഴ്ച നൽകുന്ന കൃതിയാണ് ടോം സോയർ. ടോം സോയറിന്റെ മുഖവുരയിൽ മാർക്ക് ട്വെയിൻ പറയുന്നത് തന്നെ ഇപ്രകാരമാണ്: ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വീരകൃത്യങ്ങളെല്ലാം വാസ്തവത്തിൽ സംഭവിച്ചവയാണ്. 1-2 എണ്ണം എന്റെ സ്വന്തം അനുഭവങ്ങളാണ്. മറ്റുള്ളവ എന്റെ സ്കൂൾ സഹപാഠികളുടെയും ജീവിതത്തിൽ നിന്ന് നേരിട്ടെടുത്ത ചിത്രങ്ങളാണ് ടോം സോയറും ഹക്ഫിനും. പക്ഷേ ഒരാളിൽ നിന്നല്ല, എനിക്ക് പരിചയമുണ്ടായിരുന്ന 3 കുട്ടികളുടെ സ്വഭാവ സവിശേഷതകൾ കൂട്ടിച്ചേർത്തതാണത്. ഇതിൽ സൂചിതമാകുന്ന അന്ധവിശ്വാസങ്ങളെല്ലാം കഥ നടക്കുന്ന കാലത്ത്, അതായത് 30 കൊല്ലം മുമ്പ്, പടിഞ്ഞാറൻ പ്രവിശ്യകളിലെ കുട്ടികളുടെയും അടിമകളുടെയും ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നവയുമാണ്. എന്റെ പുസ്തകം പ്രധാനമായും ബാലികാ ബാലന്മാരുടെ വിനോദത്തിനു വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളവയാണെങ്കിലും ആ കാരണത്താൽ സ്ത്രീ പുരുഷന്മാർ അവയെ അവഗണിക്കുകയില്ലെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. മുഖവരയിൽ മാർക്ക് ട്വെയിൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായി. ടോം സോയറും ഹക്കിൾബറി ഫിനും സാർവജനീനമായി. പ്രായഭേദമന്യേ, ഭാഷാഭേദമന്യേ, അവ ഇന്നും വായിച്ചുകൊണ്ടേയിരിക്കുന്നു.
2: വിശ്വസാഹിത്യത്തിലൂടെ ആഖ്യാനം സ്മിതാ സുരേഷ്. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഡ്രൈവിംഗ് ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതായ ഒന്നാണ്. ഒരാൾ എത്ര ശ്രദ്ധയോടെ വാഹനമോടിക്കുന്നു എന്നതാണ് അയാളെ മികച്ച ഡ്രൈവറാക്കുന്നത്. റോഡിലൂടെ യാത്ര ചെയ്യുന്ന മറ്റുള്ളവരെ പേടിപ്പിച്ചും അമിത വേഗതയിൽ വണ്ടി ഓടിച്ചും അഭ്യാസങ്ങൾ കാണിച്ചുമാണ് ഒരാൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ അയാൾ ഒരു നല്ല ഡ്രൈവറല്ല. ഒരു നല്ല ഡ്രൈവർ ഇടത്തുകൂടി ഓവർടേക്ക് ചെയ്യുകയുമില്ല. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.
1: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ കണ്ടുപിടുത്തങ്ങൾക്ക് പുറകിലെ വിസ്മയങ്ങൾ അറിയാം.
2: സോപ്പില്ലാതെ ഇനിയുള്ള കാലം ജീവിക്കാനാകുമോ? കുളിക്കാനും തുണി അലക്കാനും മാത്രമല്ല, വൈറസിനെ നിർവീര്യമാക്കാനും സോപ്പ് കൂടിയേ തീരും. എന്നാവും മനുഷ്യൻ സോപ്പ് ഉപയോഗിച്ച് തുടങ്ങിയത്? എന്തായാലും ഒരു 4700 വർഷത്തെ പഴക്കം സോപ്പിനുണ്ട്. അന്വേഷിച്ചു ചെന്നാൽ മെസപ്പൊട്ടോമിയൻസിൽ എത്തിച്ചേരുമെന്നാണ് ചരിത്രപാഠം. കളിമണ്ണ് കൊണ്ടുള്ള കട്ടകളിൽ നിന്നാണ് സോപ്പുകൾ ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് മൃഗക്കൊഴുപ്പുകൾ കൊണ്ട് സോപ്പുകൾ ഉണ്ടാക്കുന്ന വിദ്യയിലേക്ക് ആളുകൾ എത്തിച്ചേർന്നത്. കൊഴുപ്പും എണ്ണയുമായിരുന്നു സോപ്പിലെ പ്രധാന ഘടകങ്ങൾ എന്നതുകൊണ്ട് മെഴുകു നിർമ്മിക്കുന്നവരായിരുന്നു സോപ്പും നിർമ്മിച്ചിരുന്നത്. സോപ്പിന്റെ വലിയ കട്ടകൾ ഉണ്ടാക്കിയ ശേഷം മുറിച്ചു വിൽക്കുമായിരുന്നു. 10ാം നൂറ്റാണ്ടായപ്പോഴേക്കും സോപ്പ് ഒരു ആഡംബര വസ്തുവായി മാറിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ടുതന്നെ സമ്പന്നർക്ക് മാത്രമായിരുന്നു സോപ്പ് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നത്. ആദ്യത്തെ ബ്രാൻഡ് കുളിസോപ്പായി രംഗത്തെത്തിയത് ലൈഫ് ബോയ് ആണ്. 1895 യുണൈറ്റഡ് കിങ്ഡത്തിൽ ലെവർ ബ്രദേഴ്സാണ് ലൈഫ് ബോയ് സോപ്പ് ആദ്യമായി രംഗത്തിറക്കുന്നത്. ലെവർ ബ്രദേഴ്സിന്റെ കമ്പനിയാണ് യൂണിലെവർ. തുടക്കത്തിൽ ഫിനോൾ ചേർത്താണ് ലൈഫ് ബോയ് നിർമ്മിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ ഫിനോൾ തീരെയില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ലൈഫ് ബോയ് എവിടെയോ അവിടെയാണ് ആരോഗ്യം എന്ന അവരുടെ പരസ്യവാചകം ഏറെ ജനകീയ ശ്രദ്ധ ആകർഷിച്ചതാണ്. 1918 ജംഷഡ്ജി ടാറ്റയാണ് ഇന്ത്യയിൽ സോപ്പ് നിർമ്മാണ കമ്പനി ആരംഭിക്കുന്നത്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ഹമാം സോപ്പാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സോപ്പ് എന്ന് കരുതപ്പെടുന്നു. ഇന്ന് ഹമാം ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റേതാണെങ്കിലും ആദ്യത്തെ അവകാശി ടാറ്റയായിരുന്നു.
1: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ അവതരണം ഗായത്രി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

വെറുക്കപ്പെടുമോ എന്ന് ഭയന്ന് ഒന്നും മൂടി വെക്കേണ്ടതില്ല. മുഖസ്തുതി പറഞ്ഞു കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് തെറ്റുകൾ ചൂണ്ടിക്കാട്ടി മുന്നോട്ട് പോകുന്നതാണ്. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസൈ റേഡിയോ.

വയ്യ എന്നൊരിക്കലും പറയാത്ത മനുഷ്യൻ, തോറ്റു പിന്മാറാൻ മനസ്സില്ലാത്തവൻ അപൂർവമായി മാത്രമേ പരാജയപ്പെടുകയുള്ളൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം. പറയിപെറ്റ പന്തിരുകുല കഥകൾ അടുത്തറിയാം. കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം.
1: വള്ളോൻ വടുതല നായർ, കാരക്കലമ്മ, ഉപ്പുകൂറ്റൻ, തിരുവരങ്ങത്ത് പാണനാർ, രചകൻ എന്നിവരും ദിവ്യന്മാരാകയാൽ പല അത്ഭുതകർമ്മങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന ഒറ്റ വരി മാത്രമാണ് ആറ് പന്തിരുകുല കഥാപാത്രങ്ങളെക്കുറിച്ച് ഐതിഹ്യമാലയിലെ പരാമർശം. വള്ളവൻ സാക്ഷാൽ തിരുവള്ളുവർ ആണെന്നും അല്ലെന്നും കഥകളുണ്ട്, തെളിവുകളില്ല. പാലക്കാട് ജില്ലയിലെ പട്ടിത്തറ, ചിറ്റപ്പുറം, മൂലോടി ചെമ്മണിയും കുടുംബവുമാണ് വള്ളവന്റെ പിൻഗാമികളെന്ന് അവകാശപ്പെടുന്നു. വരരുചി നിളാതീരത്ത് ഉപേക്ഷിച്ച പുത്രനെ പാടത്തിന്റെ മൂല കിളയ്ക്കുമ്പോൾ കിട്ടിയെന്നാണ് കഥ. വയലിന്റെ മൂലയിൽ പിറന്നവനാകയാൽ തിരുമൂല വള്ളവൻ എന്ന് പേരിട്ട് വളർത്തി. എന്നാൽ മുതിർന്നപ്പോൾ വള്ളവൻ തന്നെ എടുത്തു വളർത്തിയ മനയിൽ നിന്നും വിളിപ്പാടകലെ ചാളകെട്ടി താമസിച്ചു അത്രേ. ഭക്ഷണം വെച്ചു കൊടുക്കാൻ ഇല്ലത്തുനിന്നും ചെന്ന പെൺകുട്ടി ചാളയ്ക്കകത്ത് കിടന്ന കാരണം ഭ്രഷ്ടാവുകയും വള്ളവൻ അവളെ കെട്ടുകയും ചെയ്തുവെന്നും കഥ. കാരണവന്മാർ പാടിക്കേട്ട പഴങ്കഥകളുടെ പാട്ടുഗ്രന്ഥം ചെമ്മണി തറവാട്ടിൽ കത്തിപ്പോയെങ്കിലും വള്ളവനെക്കുറിച്ചുള്ള എല്ലാ ചരിത്രവും രേഖപ്പെടുത്തിയ ചെമ്പോല തൃത്താല വേമഞ്ചേരി ഇല്ലത്തുണ്ട് എന്നും വിശ്വസിച്ചു വരുന്നു. കഥ എന്തു തന്നെ ആയിക്കോട്ടെ, തൃത്താല വേമഞ്ചേരി മനയിൽ ഇപ്പോഴും ചില അവകാശങ്ങൾ വള്ളവനുമുണ്ട്. പാക്കനാരുടെ സമാധിയായ കുമ്മട്ടിക്കാവിൽ നടത്താറുള്ള തോറ്റത്തിന് തീക്കലം കൊണ്ടുവരാനുള്ള അവകാശം വള്ളവനാണ്. പാക്കനാർ തോറ്റത്തിൽ ഒരു വിളിച്ചു ചോദ്യമുണ്ട്. പന്തിരുകുല സഹോദര ഭവനങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നത് തോറ്റത്തിൽ ഒരു ചടങ്ങാണ്. വായില്ലാ കുന്നിലപ്പനൊഴിച്ച് 11 പ്രതിനിധികളും വന്നിരുന്നുവെങ്കിലും ഇപ്പോഴത് 5 ചുരുങ്ങി. ദ്രാവിഡ വേദം രചിച്ച സാക്ഷാൽ തിരുവള്ളുവരാണ് പന്തിരുകുലത്തിലെ വള്ളവനെന്ന് അരക്കുറിശി അനുജൻ നമ്പൂതിരിപ്പാട് ഉറപ്പിച്ചു പറയുന്നു. വരരുചിയുടെ തമിഴ്നാട്ടിലൂടെയുള്ള ദേശാടനത്തിനിടയ്ക്കാവാം പഞ്ചമി വള്ളവനെ പ്രസവിച്ചത്. വള്ളവൻ തന്നെയാണോ തിരുവള്ളുവർ ആണെന്നുമല്ലെന്നും എത്രയെത്ര വാദങ്ങൾ, പഠനങ്ങൾ, ഒന്നിനും ഒരു തെളിവുമില്ല. ദശാബ്ദങ്ങൾക്ക് മുമ്പ് നടന്ന കഥ അതോ ജീവിതമോ, അതിനുമില്ല തെളിവുകൾ. പാടത്തിൻ്റെ പുത്രനായ വള്ളവനോ അതോ തമിഴ്നാട്ടിൽ പിറന്ന വള്ളവനോ? പാടമെങ്കിൽ അത് കുട്ടനാടോ കുടനാടോ അറിഞ്ഞുകൂടാ. വേമഞ്ചേരി ഇല്ലം വള്ളവന്റെ പിൻഗാമിയായി പരിഗണിക്കുന്നത് ചെമ്മണി കുടുംബത്തെയാണ്. ചെമ്മണി കുടുംബക്കാർ പറയുന്നത് വള്ളവൻ തിരുവള്ളുവരല്ലെന്നാണ്. വള്ളുവക്കോനാതിരിയാണ് വള്ളുവരെന്ന് ചില ചരിത്രകാരന്മാർ പറയുമ്പോൾ ഞങ്ങൾ വള്ളുവരുടെ പിൻഗാമികളല്ലെന്നാണ് കോനാതിരി കുടുംബം പറയുന്നത്. വള്ളുവക്കോനാതിരിയെ വേമഞ്ചേരിക്കാർ അംഗീകരിച്ചിട്ടുമില്ല. നിശ്ചയമില്ലാത്ത കാര്യങ്ങൾ, ശരിതെറ്റുകൾക്ക് ഇവിടെ പ്രസക്തിയില്ല. ചരിത്രത്തിനുമപ്പുറം നീണ്ടുകിടക്കുന്ന ഐതിഹ്യത്തിൻ്റെ താളുകൾ അന്വേഷണ വിധേയമാക്കുക അത്ര എളുപ്പമല്ല.
2: കേരളത്തിൻ്റെ ഇതിഹാസങ്ങളും പന്തിരുകുലങ്ങളും അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽആർ മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

കരുണാസായി റേഡിയോ ടൈം ചെയർ ടൈം ചെയർ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്. കവിത പോലെ കരുണാസായി റേഡിയോ പഴവില്ല പോലെ.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ചു ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ശ്രുതി സ്മൃതികൾ മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
1: ചിത്രം കളക്ടർ മാലതി, രചന വയലാർ, സംഗീതം MS ബാബുരാജ്, ആലാപനം KG യേശുദാസ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: അന്ന എന്ന ചിത്രത്തിൽ വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം യേശുദാസ് പാടിയിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: ചിത്രം അയലത്തെ സുന്ദരി, രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ശങ്കർ ഗണേഷ്, ആലാപനം കെ ജെ യേശുദാസ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: പി ഭാസ്കരന്റെ വരികൾ എം എസ് ബാബുരാജിന്റെ ഇണം. തറവാട്ടമ്മ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: തെറ്റായ അതുല്യത. നമ്മളിൽ ബഹുഭൂരിപക്ഷം പേരും കരുതി വച്ചിരിക്കുന്നത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണെന്നാണ്. നമ്മളെപ്പോലെ പെരുമാറുന്ന, നമ്മുടെ അതേ മനോഭാവങ്ങളുള്ള ധാരാളം പേർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് മനസ്സിലാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. ഇതിനെ മനഃശാസ്ത്രത്തിൽ ഫാൾസ് യുണീക്നെസ് ബയാസ് എന്നാണ് പറയുന്നത്. ഒരാളിനുള്ള രീതികളും സ്വഭാവ സവിശേഷതകളും യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ അസാധാരണവും അപൂർവവുമാണെന്ന് കരുതുന്നു. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല എന്ന് പറയുന്നവരെ കണ്ടിട്ടില്ലേ? എല്ലാവരെയും അളക്കുന്നത് പോലെ എന്നെ അളക്കരുത് എന്ന് പറയുന്നവരുണ്ട്. എന്റെ അടുത്ത് നിന്റെ അഭ്യാസം നടക്കില്ല, എല്ലാവരോടും കളിക്കുന്നത് പോലെ എന്നോട് കളിക്കരുത് എന്നൊക്കെ പറയുന്നവരെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഫാൾസ് യുണീക്നെസ് ബയാസ് ഉള്ളവരാണ് അങ്ങനെ പറയുന്നത്. ഞാൻ നിങ്ങളെപ്പോലെ അല്ല എന്ന് വരുത്തി തീർക്കാനുള്ള പ്രവണത. എല്ലാ ദിവസവും വ്യായാമത്തിന് വേണ്ടി നടക്കുന്ന ആൾ കരുതുന്നത് താൻ മാത്രമാണ് കൃത്യമായി ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ്. വ്യായാമത്തിന് വേണ്ടി നടത്ത ശീലിച്ചിട്ടുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുണ്ടെന്ന് അയാൾ ഓർക്കുന്നതേയില്ല. തന്നിലുള്ള എന്തെങ്കിലും സവിശേഷത തനിക്ക് മാത്രമാണുള്ളതെന്നും അതിനാൽ താൻ ഏറെ വ്യത്യസ്തതയുള്ള ആളാണെന്നുമുള്ള തോന്നൽ. പുറമേയുള്ള സത്യത്തെ മനസ്സിലാക്കാതെ പോകുന്നതുകൊണ്ടാണ് ഫാൾസ് യുണീക്നെസ് ബയാസ് അഥവാ താൻ വ്യത്യസ്തനാണ് എന്ന ധാരണാപിശക് ഉണ്ടാകുന്നത്. സാമൂഹിക മനഃശാസ്ത്രത്തിലാണ് ഈ ധാരണാപിശകിനെ കുറിച്ച് പഠിക്കുന്നത്. ഡ്രൈവ് ചെയ്യുന്ന ഭൂരിപക്ഷം ആളുകളും കരുതി വച്ചിരിക്കുന്നത് താൻ ഒരു മികച്ച ഡ്രൈവറാണെന്നും റിസ്ക് എടുക്കാൻ മുന്നിലാണെന്നുമാണ്. അതുപോലെ ഒരു റെസിഡൻസ് ഏരിയയിലുള്ള മിക്കവാറും ആളുകൾ സ്വയം കരുതി വച്ചിരിക്കുന്നത് തങ്ങൾ മുൻവിധി ഇല്ലാത്തവരാണെന്നാണ്. 1975 സ്നീഡർ ആൻഡ് ഷെൻകലാണ് ഇല്യൂഷൻ ഓഫ് യുണീക്നെസ് എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത്. 1987 സൽസ് വാൻ ആണ് ഫാൾസ് യുണീക്നെസ് ബയാസ് എന്ന പ്രയോഗം കൊണ്ടുവന്നത്. ശരാശരിയേക്കാൾ താൻ മെച്ചമായിരിക്കുന്നു എന്ന ചിന്തയാണ് ഇത്. സാമൂഹികമായ താരതമ്യത്തിന് സ്വയം വിധേയനാകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഒപ്പം വ്യത്യസ്തമായിരിക്കാനുള്ള ആഗ്രഹവും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ തന്നെപ്പോലെ ഇതേ മനോഭാവമുള്ള ഇതേ കാര്യം ചെയ്യുന്ന 100,000 ആളുകളുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു. ചില കഷ്ടപ്പാടുകളോ ചില പ്രയാസങ്ങളോ തനിക്ക് മാത്രമേ സഹിക്കാനാകൂ എന്നും തന്നെപ്പോലെ ഇത്രയും സഹിച്ച് ആരും വേറെ ഇല്ലെന്നും കരുതി വയ്ക്കുന്നവരുമുണ്ട്. സത്യം അതല്ല. ഇതിനപ്പുറം കഷ്ടപ്പെടുന്നവരും സഹിക്കുന്നവരും വേറെ എത്രയോ ഉണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല, ഇങ്ങനെ പെരുമാറുന്ന ആളല്ല എന്നൊക്കെ വരുത്തി തീർത്ത് സ്വയം വ്യത്യസ്തമാകാനുള്ള പ്രവണതയുള്ള ആളാണോ നിങ്ങൾ എങ്കിൽ ഓർക്കുക, നിങ്ങൾ ഫാൾസ് യുണീക്നെസ് ഇഫക്റ്റിൽ പെട്ടുപോയ ആളാണ്. അത് നിങ്ങളെ സങ്കുചിതപ്പെടുത്തും. നാൾക്കുനാൾ നിങ്ങൾ സ്വയം ചെറുതാകാനേ ഇത് നിങ്ങളെ സഹായിക്കൂ. നോക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാൾ മാത്രമാണ് നമ്മൾ. അവരിൽ നിന്ന് എടുത്തു പറയേണ്ടതായ അല്ലെങ്കിൽ നമുക്ക് മാത്രമായ പ്രത്യേകതകൾ ഒന്നുമില്ല എന്നതാണ് സത്യം. ആ സത്യം ഉൾക്കൊള്ളുക. ദേഷ്യം തീരെയില്ലാത്ത ആളാണ് നിങ്ങൾ എന്ന് കരുതുക. വളരെ നല്ലത്. പക്ഷേ ദേഷ്യമില്ലാത്ത ഒരേ ഒരാൾ നിങ്ങൾ മാത്രമാണെന്നും അത് നിങ്ങളെ ഏറെ വ്യത്യസ്തനാക്കുന്നു എന്നും കരുതാതിരിക്കുക. സെൽഫ് എൻഹാൻസ്മെന്റിന്റെ അഥവാ സ്വയം മെച്ചപ്പെടുത്തലിന്റെ പരിണത ഫലമാണിത്. നോക്കൂ, സ്വയം വിശ്വസിച്ചുകൊണ്ടല്ല വ്യത്യസ്തമാകേണ്ടത്, പ്രവൃത്തികളിലൂടെയാണ് വ്യത്യസ്തമാകേണ്ടത്. അതും മനഃപൂർവമായി വ്യത്യസ്തമാകാൻ ശ്രദ്ധിച്ചിട്ട് കാര്യവുമില്ല. ഒരു ഓഫീസിൽ ഒരേ വേഷത്തിൽ എല്ലാവരും വരാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് കരുതുക. മാനേജർ വ്യത്യസ്തമായ വേഷം ധരിച്ച് വ്യത്യസ്തനാകാൻ ശ്രമിക്കും. ഞാൻ നിങ്ങളെപ്പോലെയല്ല, വ്യത്യസ്തനാണ് എന്ന് വരുത്തി തീർക്കാൻ. ഇതെല്ലാം സംഭവിക്കുന്നത് വ്യത്യസ്തമാണെന്ന ധാരണാപിശക് കൊണ്ടാണ്. ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ, ഈ സവിശേഷത എന്നിൽ മാത്രമേ ഉള്ളൂ എന്ന ചിന്തകൾ എത്ര സങ്കുചിതമാണെന്ന് ഓർത്തുനോക്കൂ. നിങ്ങളും അയൽപക്കക്കാരും തമ്മിൽ സത്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസമുണ്ടെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നു എന്ന് മാത്രം. ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ അങ്ങനെ അവരുമായിട്ടൊന്നും വലിയ അടുപ്പമൊന്നുമില്ല. അത് അവരുടെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റമാണെന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഫോൾസ് യുണീക്നെസ് ഇഫക്റ്റിൽ നിങ്ങൾ പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കോടിക്കണക്കിന് ആളുകളിൽ ഒരാൾ അതുമാത്രമാണ് നമ്മളും എന്നതാണ് യാഥാർത്ഥ്യം. അതുമാത്രമാണ് യാഥാർത്ഥ്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മാനസം ഇവിടെ പൂർണ്ണമാകുന്നു.
1: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് ഉത്കണ്ഠയുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച് കേൾക്കാം.

നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും ഉണ്ട്. എന്നാൽ ഈ വികാരങ്ങൾക്കൊപ്പം നമ്മളെ അറിയാതെ പിടികൂടുന്ന ചില ഭയങ്ങളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അത് അറിയാൻ കഴിയുന്നുണ്ടാകില്ല. എപ്പോഴും മനസ്സിനെ അലട്ടുന്ന ഒരു തരം ഭയം, ഈ അവസ്ഥയെയാണ് നമ്മൾ ഉത്കണ്ഠ എന്ന് പറയുന്നത്. ഉത്കണ്ഠ എന്നത് ഒരുതരം ഭയമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ഭയം ഉണ്ടാകാറുണ്ട്. പുതിയ ഒരു ജോലിക്ക് പോകുമ്പോൾ, ഒരു പരീക്ഷ എഴുതുമ്പോൾ, ഒരു യാത്ര പോകുമ്പോൾ, അങ്ങനെ പലപ്പോഴും നമുക്ക് ഭയം ഉണ്ടാകാം. എന്നാൽ ഈ ഭയം അധികമാകുമ്പോൾ അത് ഉത്കണ്ഠയായി മാറുന്നു. മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭയം, അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്നു. ഉത്കണ്ഠ എന്നത് ഒരു രോഗമായി കണക്കാക്കാവുന്ന ഒന്നാണ്. പലപ്പോഴും നമ്മൾ ഇത് തിരിച്ചറിയാതെ പോകുന്നു. ഉത്കണ്ഠ ഉള്ള വ്യക്തിക്ക് എപ്പോഴും ഭയമുണ്ടാകും. അത് മനസ്സിനെ മാത്രമല്ല ശരീരത്തെയും ബാധിക്കുന്നു. കൈകാൽ വിറയ്ക്കുക, നെഞ്ചിടിപ്പ് കൂടുക, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുക, തലവേദന, ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ എന്നിവയെല്ലാം ഉത്കണ്ഠയുടെ ലക്ഷണങ്ങളാണ്. ഇത് ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നു. ഉത്കണ്ഠയുടെ പ്രധാന കാരണം നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അത് ഉത്കണ്ഠയായി മാറുന്നു. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് ചിന്തിച്ച് നമ്മൾ ഭയപ്പെടുന്നു. ഈ ഭയം നമ്മുടെ ജീവിതത്തിലെ സന്തോഷം ഇല്ലാതാക്കുന്നു. ഉത്കണ്ഠ ഒരു നിശബ്ദ കൊലയാളിയാണ്. അത് പതിയെ പതിയെ നമ്മുടെ മനസ്സിനെ കാർന്ന് തിന്നുന്നു. ഉത്കണ്ഠ ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ജനിതകപരമായ കാരണങ്ങൾ. ചില ആളുകൾക്ക് ജനിതകപരമായി ഉത്കണ്ഠ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ട്, ജീവിത സാഹചര്യങ്ങൾ. സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ജോലിയിലെ സമ്മർദ്ദം, രോഗങ്ങൾ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, പ്രണയപരാജയം എന്നിവയെല്ലാം ഉത്കണ്ഠയ്ക്ക് കാരണമാകാം. മൂന്ന്, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യൽ. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ നമ്മുടെ ജീവിതം അതിനോട് താരതമ്യം ചെയ്ത് നമ്മൾ ഉത്കണ്ഠയിൽ ആകുന്നു. നാല്, അമിതമായ ചിന്തകൾ. ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും അമിതമായി ചിന്തിക്കുന്ന ഒരു ശീലം ഉത്കണ്ഠയ്ക്ക് കാരണമാകാം. അഞ്ച്, സാമൂഹിക ബന്ധങ്ങളുടെ അഭാവം. സുഹൃത്തുക്കളോടും കുടുംബത്തോടും തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഉത്കണ്ഠ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കാരണങ്ങൾ നമ്മുടെ മനസ്സിനെ ബാധിക്കുമ്പോൾ ഉത്കണ്ഠ ഒരു രോഗമായി മാറുന്നു. ഇതിനെ നമ്മൾ തിരിച്ചറിയുകയും ചികിത്സ തേടുകയും വേണം. ഉത്കണ്ഠ ഒരു രോഗമാണെന്ന് മനസ്സിലാക്കിയാൽ അതിനെ എങ്ങനെ നേരിടാം എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, മനഃശാസ്ത്രജ്ഞന്റെ സഹായം തേടുക. ഉത്കണ്ഠയ്ക്ക് ചികിത്സയുണ്ട്. മനഃശാസ്ത്രജ്ഞന്റെ സഹായം തേടാൻ മടിക്കരുത്. അവർക്ക് നിങ്ങളെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയും. രണ്ട്, ആത്മവിശ്വാസം വളർത്തുക. നമ്മളെക്കുറിച്ച് നല്ലതു മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കഴിവുകളെക്കുറിച്ച് നമ്മൾക്ക് ആഴത്തിൽ വിശ്വാസമുണ്ടാകണം. മൂന്ന്, വ്യായാമം. വ്യായാമം ചെയ്യുന്നത് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. നാല്, ധ്യാനം. ധ്യാനം ചെയ്യുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. ദിവസവും 15-20 മിനിറ്റ് ധ്യാനം ചെയ്യാൻ ശ്രമിക്കുക. അഞ്ച്, ഉറക്കം. നല്ല ഉറക്കം നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. ദിവസവും 7-8 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക. ആറ്, സാമൂഹിക ബന്ധങ്ങൾ. സുഹൃത്തുക്കളോടും കുടുംബത്തോടും തുറന്ന് സംസാരിക്കുക. നിങ്ങളുടെ വികാരങ്ങൾ പങ്കുവയ്ക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉത്കണ്ഠയെ നിയന്ത്രിക്കാൻ കഴിയും. ഓർക്കുക, ഉത്കണ്ഠ എന്നത് ഒരു ഭയമല്ല, അത് നമ്മുടെ ചിന്തകളുടെ പ്രതിഫലനമാണ്. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഉത്കണ്ഠയെ നിയന്ത്രിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. നിങ്ങളുടെ മനസ്സിനെ തുറന്നുവിടുമ്പോൾ ഉത്കണ്ഠയ്ക്ക് അവിടെ സ്ഥാനമില്ലാതാകും. സന്തോഷവും സമാധാനവും നല്ല ചിന്തകളും നമ്മുടെ ജീവിതത്തെ നിറയ്ക്കട്ടെ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ നയന ആർനഗുർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും പരിചിതമായ തന്നെ ഒരു രോഗത്തെക്കുറിച്ചാണ്. അതായത് ഡിപ്രഷൻ അഥവാ വിഷാദം എന്ന് പറയും. നമ്മൾ പലരും വിചാരിക്കുന്നത് വിഷാദം എന്ന് പറയുന്നത് മനസ്സിന് ശക്തമല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഒരു വളരെ വീക്കായ ഒരാൾക്ക് വരുന്ന ഒരു അസുഖമാണെന്നാണ്. അല്ലെങ്കിൽ ഒന്ന് പോസിറ്റീവായി ചിന്തിച്ചാൽ പോരെ, ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ എന്നാണ് പലരും പറയുന്നത്. ഒന്ന് പുറത്തൊക്കെ പോയി കുറച്ചു നേരം ഫ്രണ്ട്സുമായി സമയം സ്പെൻഡ് ചെയ്താൽ ശരിയാവുന്ന ഒരു കാര്യമേ ഉള്ളൂ എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഇതൊക്കെ തെറ്റായ കുറച്ച് ധാരണകളാണ്. ശരിക്കും എന്താണ് വിഷാദ രോഗം, അല്ലെങ്കിൽ ഈ വിഷാദം, അല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്? അതൊരു മനോരോഗമാണ്. നമ്മളിൽ ആർക്കും വരാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അസുഖമാണിത്. ഇതൊരു മനുഷ്യന്റെ ചിന്തയെയും വികാരങ്ങളെയും ഉറക്കത്തെയും സ്വഭാവങ്ങളെയും ഭക്ഷണശീലങ്ങളെയും ജോലിയെയും ഒക്കെ ബാധിക്കാം. ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. മിക്കവാറും നമ്മൾ ആളുകളോട് ചോദിക്കുമ്പോൾ ആഴ്ചകളോളമായി താല്പര്യമില്ലാതാവുക, അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റാതാവുക, ക്ഷീണം തോന്നുക, എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നതിനുള്ള ചിന്തകൾ ഉണ്ടാവുക, ഇങ്ങനത്തെ കുറച്ച് സിംറ്റംസ് ഉണ്ടാവാം. പലരുടെയും ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ നമുക്ക് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഒരു സന്തോഷമില്ല, ഒരു മൂഡില്ല, അല്ലെങ്കിൽ വെറുതെ നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ ദിവസവും അതുപോലെ അല്ല എന്ന് കാണുമ്പോൾ നമ്മൾ പറയും ഇന്ന് എനിക്കൊരു സുഖം തോന്നില്ല, ഐ ഫീൽ ഡിപ്രസ്ഡ് ആവും. ഇപ്പോൾ നമ്മൾ പലരും അധികമായി ഉപയോഗിച്ച് കേൾക്കുന്ന ഒരു വാക്കാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് അവരോട് നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ അപ്പോൾ ഉണ്ടായ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവം മാത്രമാണ് അവരെ ഡിപ്രഷൻ എന്ന് അവർ പറയുന്നത്. പക്ഷെ അങ്ങനല്ല. നമ്മൾ അതിന്റെ പ്രധാന ലക്ഷണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ഥിരമായി ദുഃഖം തോന്നുക, മുമ്പ് ഇഷ്ടമായ കാര്യങ്ങൾ ഇപ്പോൾ താല്പര്യത്തോടെ ചെയ്യാൻ പറ്റാതാവുക, ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ അമിതമായ ഉറക്കം, വിശപ്പില്ലായ്മ അല്ലെങ്കിൽ അമിതമായ ഭക്ഷണം കഴിക്കാൻ തോന്നുക, ഒരു കുറ്റബോധം, ഞാൻ ഒന്നിനും കൊള്ളാത്ത ആളാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല, എന്തിനു ഞാനിങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലൊരു കോൺഫിഡൻസ് കുറവ് തോന്നുക, അങ്ങനത്തെ ചിന്തകളും ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം എന്നുള്ള ചിന്തകളും തോന്നുന്നത് ഒക്കെയാണ് നമ്മുടെ ഡിപ്രഷന്റെ അല്ലെങ്കിൽ വിഷാദ രോഗത്തിന്റെ സിംറ്റംസ്. ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഒരു രണ്ടാഴ്ചയ്ക്ക് മുകളിൽ തുടരുകയാണെങ്കിൽ നമ്മൾ ശരിക്കും അത് ശ്രദ്ധിക്കണം. ഇതിപ്പോ ആർക്ക് വേണമെങ്കിലും വരാം. നമ്മൾ പൊതുവെ ആ നാട്ടിലെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് മനസ്സ് കുറച്ച് വീക്കാണെങ്കിൽ അല്ലെങ്കിൽ മനസ്സിന് ശക്തിയില്ലാത്ത ആൾക്കാർക്ക് വരുന്നതാണ് ഇങ്ങനത്തെ അസുഖങ്ങൾ. അങ്ങനെയല്ല, ഇത് ആർക്കും എപ്പോ വേണമെങ്കിലും വരാം. കുട്ടികൾക്ക് വരാം, മുതിർന്നവർക്ക് വരാം,

ചികിത്സ എന്ന് പറയുമ്പോൾ പലതരത്തിലെ ചികിത്സയുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, സൈക്കോതെറാപ്പി ഉണ്ട്, അതേപോലെ തന്നെ മരുന്നുകളും നൽകി നമുക്ക് ചികിത്സിക്കാവുന്നതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കോ നമ്മുടെ വീട്ടിലെ ആർക്കെങ്കിലും ഇങ്ങനെ ഈ പറഞ്ഞ സിംപ്റ്റംസ് ആർക്കെങ്കിലും നമ്മൾ കാണുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒരു സഹായം തേടാൻ പറ്റണം എന്നുണ്ടാവില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ കൂടെയുള്ളവർ അത് മനസ്സിലാക്കി അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും കൊണ്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ടതാണ്. അത് നിങ്ങൾക്ക് കൗൺസിലിംഗ് തെറാപ്പിസ്റ്റ് ആവാം, സൈക്കോളജിസ്റ്റ് ആവാം, അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റ് ആവാം. ആരെയെങ്കിലും ഒരാളെ കണ്ട് വേണ്ട രീതിയിലുള്ള ചികിത്സ അവരെ നേടാൻ നമ്മൾ സഹായിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ മരുന്നുകൾ എന്ന് പറയുമ്പോൾ പലർക്കും ഉള്ളൊരു ചിന്തയാണ്, തെറ്റായ ധാരണയാണ്, ഇതെല്ലാം കഴിച്ചാൽ ശീലമാവില്ലേ, ഇതിനുശേഷം ഇത് സേഫ് ആണോ, സൈഡ് എഫക്ട്സ് ഉണ്ടോ. എല്ലാ മരുന്നുകൾക്കും സൈഡ് എഫക്ട്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ ദിവസവും, അതായത് ദൈനംദിന ജീവിതത്തിന് തടസ്സം വരുന്ന രീതിയിൽ ഒരു അസുഖം ഉണ്ടാകുമ്പോൾ ആ സമയം നമ്മൾ സൈഡ് എഫക്ട് എന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കാതിരിക്കുന്നത് നല്ലൊരു രീതിയല്ല. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മരുന്ന് നമുക്ക് സഹായിക്കും. നമുക്ക് മരുന്ന് എന്ന് പറയുന്ന ഒരു സഹായം തന്നെയാണ്. അപ്പം ആ സഹായം നമ്മൾ സ്വീകരിക്കുന്നത് തെറ്റില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് അത് കഴിക്കേണ്ടത്. അങ്ങനെ കഴിക്കുവാണെങ്കിൽ അത് സുരക്ഷിതവുമാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വിഷാദം ഒരു ബലഹീനതയല്ല. വിഷമം അനുഭവിക്കുന്നവരോട് നീ ഒന്ന് പോസിറ്റീവായി ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് പുറത്തൊക്കെ പോയി കറങ്ങി ഒരു സിനിമയ്ക്കൊക്കെ പോയി തിരിച്ചു വന്നാൽ ശരിയാവും എന്ന രീതിയിൽ പറയാതിരിക്കുക. അവർ പറയുമ്പോൾ അവരെന്താണോ പറയുന്നത് അത് കേട്ടിട്ട് അവർക്കൊരു സഹായം വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ഒരു ഡോക്ടറിനെ സമീപിക്കുക.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറി കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറി കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്.

26/2/2012 ഞായറാഴ്ച. ഇന്ന് ക്ലിനിക്കിൽ നല്ല തിരക്കുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ടാവും കൂടുതലും കുട്ടികളാണ്. ആദ്യം കയറി വന്നത് 12 വയസ്സുള്ള അലീനയാണ്. അമ്മയും അച്ഛനും മാത്രമല്ല, അമ്മമ്മയും അപ്പപ്പനും കൂടെയുണ്ട്. ഞങ്ങൾ പുറത്തു നിൽക്കണോ എന്നവർ ചോദിച്ചു. അത് മര്യാദ. പക്ഷെ അലീനയുടെ മുഖം കണ്ടാൽ അറിയാം അവർ അകത്തു തന്നെ വേണമെന്ന്. ശരി, അവരൊക്കെ നിൽക്കട്ടെ, അപ്പപ്പനും അമ്മമ്മയും അമ്മയും അച്ഛനും. ഞാൻ വെറുതെ ചോദിച്ചു, ഇനി വീട്ടിൽ നിന്ന് വേറെ ആരെങ്കിലും വരാനുണ്ടോ, എങ്കിൽ അവരെയും കയറ്റി നിർത്താം. അലീന ചിരിച്ചു. അപ്പോഴാണ് അവൾ ചിരിച്ച് കണ്ടത്. എന്താണ് അലീനയുടെ വിഷമം? ഞാൻ ചോദിച്ചു. അപ്പൊ അവളുടെ മുഖത്തൊരു നാണക്കേട്. അമ്മമ്മ പറഞ്ഞു തുടങ്ങി, അതേ സാറേ.

ഞാൻ പറഞ്ഞു, ആ എന്താണ് അമ്മമ്മ എന്നെ പറയൂ. അലിനോട് ഞാൻ ചോദിച്ചു, ഞാൻ അമ്മമ്മ പറഞ്ഞാൽ കൂടുതൽ നണക്കേടാവോ? ഇല്ലെന്നോ ഉണ്ടെന്നോ അവളെങ്ങനെയോ തലകുലുക്കി. അമ്മമ്മ പറഞ്ഞു, അവൾക്ക് പാറ്റേ അമിതമായ പേടിയാണ് സാറേ. ഈ പേടി കാരണം അവളുടെ ജീവിതം വലിയ പ്രശ്നമാണ്. ഞാൻ ചോദിച്ചു, 12 വയസ്സുള്ള കുട്ടിക്ക് ജീവിതം എന്ത് പ്രശ്നം? അമ്മമ്മ എന്നോട് തിരിച്ചു ചോദിച്ചു, എന്ത് 12 വയസ്സുള്ള കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവൂലേ? ഞാൻ പറഞ്ഞു, ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുമായിരുന്നു, തറുതല പറയാതിരിക്കെ. പക്ഷേ ഈ അമ്മമ്മയുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ അങ്ങനെ പറയും? അത്ര സൗമ്യമായിട്ടാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. പാറ്റയെ പേടിയുള്ള ചെറുമകളെയും കൊണ്ടാണ് വരവ്. അമ്മ ഇടയ്ക്ക് കയറി പറഞ്ഞു, കഴിഞ്ഞ 6 മാസമായി അലിനയ്ക്ക് ക്ലാസ്സിൽ പോകാൻ ഭയമാണ്. അയ്യോ, ഞാൻ ചോദിച്ചു, അപ്പൊ പോവാറില്ല? തള്ളി ഉന്തി വിടും സാറേ, അങ്ങനെ പറഞ്ഞ തപ്പുപ്പന. ക്ലാസ് റൂമിൽ പാറ്റ ഉണ്ടാവുമോ എന്ന ചിന്തയാണ് അവളെ അലട്ടുന്നത്. പാറ്റയെ കണ്ടാൽ അവൾ അലറി വിളിക്കും, ഓടും. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാലേ തീരൂ എന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കണം അച്ഛൻ ഇടക്കേറി പറഞ്ഞു. ഓടുക മാത്രമല്ല, ചിലപ്പോൾ ബോധരഹിതയാവും. അമ്മ നെറ്റ് ചുളിക്കുന്നത് കണ്ട് എനിക്കൊരു സംശയം, അച്ഛൻ കൈയ്യെന്നിട്ട് പറഞ്ഞതാണോ, ബിൽഡപ്പാണോ? അമ്മ പറഞ്ഞു, ഇല്ലില്ല, അവൾ ബോധം കെട്ട് വീണിട്ടുണ്ട്. അധ്യാപകർക്ക് പോലും അവളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണത്രേ. ഇത് കാരണം അവൾക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അപ്പൊപ്പ അതിനിടയിൽ കയറി പറഞ്ഞു, എന്നുവെച്ച് അവൾ തോറ്റിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോ അതൊക്കെ എന്തിനാ പറയുന്നേ എന്ന മട്ടിൽ അമ്മുമ്മ അപ്പൂപ്പനെ തറപ്പിച്ചൊന്ന് നോക്കി. അതുകൊണ്ടായിരിക്കണം അപ്പൂപ്പ ഒരിക്കൽ കൂടെ പറഞ്ഞു, സത്യം, അവൾ ഒന്നിനും തോറ്റിട്ടില്ല. അമ്മുമ്മ അപ്പൂപ്പനെ ഒന്നുകൂടെ തറപ്പിച്ചു നോക്കി. സത്യം പറയാലോ, പിന്നെ പോകുന്നതുവരെ അപ്പൂപ്പൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അലീനയോട് സംസാരിച്ചു. അവളുടെ പേടി വളരെ വലുതാണ്. അവൾ പറഞ്ഞത്, എനിക്ക് പാറ്റയെ കാണുമ്പോൾ തല കറങ്ങും, നെഞ്ചിടിപ്പ് കൂടും, ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നും എന്നാണ്. ഈ ഭയം കാരണം അവൾ പുറത്ത് കളിക്കാൻ പോകുന്നത് നിർത്തി. പാറ്റയെക്കുറിച്ചുള്ളൊരു സംസാരം കേട്ടാൽ പോലും അവൾ അസ്വസ്ഥയാകും. അപ്പൂപ്പനും അമ്മുമ്മയും അച്ഛനും അമ്മയും പാറ്റ പാറ്റ പാറ്റ എന്ന് പറയുന്നത് കേട്ട് അവൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലായി അവളുടെ അസ്വസ്ഥത. അപ്പം ഞാൻ പറഞ്ഞു, ഇനി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അപ്പൂപ്പനും അമ്മുമ്മയും അച്ഛനും അമ്മയും ഒക്കെ ഒന്ന് പുറത്ത് നിൽക്ക്, ഇവിടെ ഒരുപാട് കസേരകളുണ്ട്, നിങ്ങൾക്കൊക്കെ ഇരിക്കാനാണ് ആ കസേര ഇട്ടിരിക്കുന്നത്, പോയിരിക്കുക കേട്ടോ. അലീനയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. കാര്യങ്ങൾ ആദ്യം പറഞ്ഞത് ഞായറാഴ്ചയെക്കുറിച്ചും രാവിലെ കഴിച്ച ദോശയും ചമ്മന്തിയെക്കുറിച്ചുമൊക്കെയാണ്. ദോശയും ചമ്മന്തിയേ ഉള്ളൂ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ കൊഞ്ചി കൊഞ്ചി അവൾ പറഞ്ഞു, ഇല്ല, അമ്മ മുട്ട പൊരിച്ചു തന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ പൊരിച്ചു തരാൻ കഴിയുമോ? അപ്പോൾ അവൾ നാണം പോലെ പറഞ്ഞു, അല്ല, ഓംലെറ്റ് ഉണ്ടാക്കി തന്നു. അങ്ങനെയൊക്കെ സംസാരിച്ച് ഞങ്ങൾ കാര്യത്തിലേക്ക് കടന്നു. ഞാൻ പറഞ്ഞു, ഇത് വലിയ സംഭവമൊന്നുമല്ല, ഇത് പലർക്കുമുള്ള ഒരു കാര്യമാണ്. ചിലർക്ക് അലീനയെ പോലെ പാറ്റയെ പേടി, ചിലർക്ക് പാമ്പിനെ, മറ്റ് ചിലർക്ക് ഉയരത്തെ. അവൾ തലയുയർത്തി ചോദിച്ചു, ഉയരത്തെ? ഉയരത്തെ പേടിക്കുന്നവരുണ്ടോ? ഞാൻ പറഞ്ഞു, പിന്നെ അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ മോൾക്ക് ആരെന്ന് പറഞ്ഞുതരട്ടെ. എന്നിട്ട് ഞാൻ കൈ എന്റെ നെഞ്ചിൽ തൊട്ട് പറഞ്ഞു, ഞാൻ തന്നെ, എനിക്ക് ഉയരത്തെ ഭയങ്കര പേടിയാണ്. അവൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം അവൾ നെറ്റ് ചുളിച്ചു. ഞാൻ പറഞ്ഞു, സത്യമാണ്, എനിക്ക് ഉയരത്തെ പേടിയാണ്. ഇനി വേറെ ചിലർക്ക് നായ്ക്കളെ വലിയ പേടിയാണ്. അലീന, ഈ അവസ്ഥയെ ഫോബിയ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തുവിനോടോ സാഹചര്യത്തോടോ ഉണ്ടാകുന്ന അമിതവും അകാരണവുമായ പേടിയാണിത്. അലീനയുടെ കാര്യത്തിൽ ഇത് കോക്രോച്ച് ഫോബിയ. അതായത്, കോക്രോച്ച് എന്ന് പറഞ്ഞാൽ പാറ്റയല്ലേ, അപ്പൊ പാറ്റയെ പേടി, അതായത് കോക്രോച്ച് ഫോബിയ. ഇത് ഞങ്ങളുടെ ഭാഷയിൽ എന്ത് പറയും എന്ന് അലീനയ്ക്കറിയുമോ? ഞാൻ പറഞ്ഞാൽ മോള് പേടിച്ചൊന്നും പോകരുത്. കാറ്റ്സാരിഡ ഫോബിയ എന്നാണ് ഞങ്ങൾ ഇതിനെ പറയുന്നത്. അവൾ കൈയുയർത്തി പറഞ്ഞു, വേണ്ട, കേൾക്കണ്ട. ഞാൻ ഇടത് കൈയുയർത്തി പറഞ്ഞു, ഇല്ല, പറയുന്നില്ല. ഈ പേടി അലീനയുടെ ചിന്തകളെയും പ്രവൃത്തികളെയും സാരമായി ബാധിക്കുന്നുണ്ടെന്ന് മാത്രം കരുതിയാൽ മതി. ഞാൻ അലീനയോടും അവളുടെ അമ്മയോടും സംസാരിച്ചു. ഇതൊരു മാനസികാവസ്ഥയാണെന്നും ചികിത്സിച്ചാൽ മാറ്റാൻ കഴിയുന്ന ഒന്നാണെന്നും അവരെ ബോധ്യപ്പെടുത്തി. ഞാനിത് കൂടുതലും അമ്മയോടാണ് പറഞ്ഞത്. ഇത് വളരെ നിസ്സാരമാണ് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ എന്തോ അലീനയുടെ മുഖം ആശ്വാസദായകമായി മാറുന്നത് ഞാൻ കണ്ടു. പ്രത്യേകിച്ച് കുട്ടികളിൽ ഫോബിയ സാധാരണമാണ് എന്ന് പറഞ്ഞപ്പോൾ
അവിടുന്ന് ആശ്വസിച്ചു നെടുവേർപ്പെട്ടു. പക്ഷേ പഠനത്തെയോ ജീവിതത്തെയോ ബാധിക്കാൻ തുടങ്ങിയാൽ നമ്മൾ അതിന് ചികിത്സ ചെയ്യണം. തലകുലിക്ക് സമ്മതിച്ചതുപോലെ അവൾ എന്റെ അടുത്ത് വന്നെന്ന് പറഞ്ഞു. എനിക്ക് ആ പേടി മാറണം. ഞാൻ പറഞ്ഞു, ഈ ചിന്ത തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അലീനയുടെ ചികിത്സയിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, വലിയ വാക്കാണ് കേട്ടോ, ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി. അയ്യോ അതെന്താ? ഞാൻ പറഞ്ഞ, പേരിൽ മാത്രമേ ഉള്ളൂ, കാര്യത്തിൽ വളരെ ചെറിയ സംഗതിയാണ്. അതിലൂടെ പാറ്റയെക്കുറിച്ചുള്ള ചിന്തയെ പതിയെ പതിയെ മാറ്റിയെടുക്കാൻ കഴിയും. ഞാനേ, അലീനയ്ക്ക് അടുത്ത ആഴ്ച മുതൽ ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി ആരംഭിച്ചു. ആദ്യം പാറ്റയുടെ ചിത്രങ്ങൾ കാണിച്ചു, പിന്നീട് പാറ്റയുടെ വീഡിയോകൾ കാണിച്ചു. പാറ്റയുടെ ചിത്രം കണ്ടപ്പോ അലീനയുടെ മുഖം പോണത് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. അവൾ ഭയന്നു, ഉറച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ ചില കോമഡി ചിത്രങ്ങൾ കൂടെ ഞാൻ അതിന് ഉൾപ്പെടുത്തിയിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് പാറ്റയുടെ ഭാര്യ, ഇത് പാറ്റയുടെ മക്കൾ, ഇത് പാറ്റയുടെ നാത്തൂനെന്ന് പറഞ്ഞപ്പോ അലീനയ്ക്ക് ചിരി അടക്കാൻ പറ്റാതായി. ഭയം പമ്പ കടന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നീട് ഞാൻ പാറ്റയുടെ വീഡിയോകൾ അവളെ കാണിച്ചു. അതെല്ലാം അതിനുവേണ്ടി തയ്യാറാക്കി വെച്ച അനിമേറ്റഡ് വീഡിയോ ആയിരുന്നു. അതിലും ഉണ്ടായിരുന്നു ഭാര്യയും ഭർത്താവും. അതിൽ പറഞ്ഞില്ല, ഞാൻ അവളെ അങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. ഇത് ഒരു പാറ്റയുടെ മച്ചമ്പിയാണെന്ന് പറഞ്ഞപ്പോ അവൾക്ക് ചിരി നിർത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ പാറ്റയെ ദൂരെ നിന്ന് അവളെ കാണിച്ചു. അപ്പൊ നേരത്തെ പടം കാണിച്ചപ്പോഴുണ്ടായ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചുകൂടെ അടുത്തു പോയി നിൽക്കാൻ പറഞ്ഞു, ഞാനും കൂടെ പോയി നിന്നു. പിന്നെ പാറ്റയെ വളരെ അടുത്ത് നിന്ന് കണ്ടു. പിന്നെ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ഒരു പാറ്റയെ ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തു. പിന്നെ പിന്നെ നിങ്ങൾക്കറിയുമോ, അലീന പാറ്റയെടുത്ത് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല. ഇതാണ് ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി. ഇതുപോലുള്ള ഭയമുള്ള ഫോബിയുള്ള ഏതൊരാളിലും നമുക്ക് ചികിത്സിക്കാൻ കഴിയുന്ന ഒരു തെറാപ്പിയാണിത്. എക്സ്പോഷർ തെറാപ്പി എന്നൊക്കെ പറയും. ഓരോ ഘട്ടത്തിലും അലീനയുടെ ഭയം കുറച്ചു കൊണ്ടുവന്നു. ഈ തെറാപ്പിക്ക് ഒരുപാട് ക്ഷമയും സമയവും ആവശ്യമാണ്. ഒരു ഫോബിയെ മാറ്റാൻ വളരെ ഫലപ്രദമായ രീതിയാണിത്. അലീനയ്ക്ക് അവളുടെ പഴയ ജീവിതം തിരികെ കിട്ടി എന്നെനിക്കുറപ്പായി. ഇതിനേക്കാൾ ഭീകരമായ ഭയങ്ങൾ ഞാൻ വേറെ കണ്ടിട്ടുണ്ട്. 3-4 മാസം കഴിഞ്ഞ് അലീന പിന്നെയും അച്ഛനോടും അമ്മയോടും അപ്പൂപ്പനോടും അമ്മൂമ്മയോടെ പെന്നെ കാണാൻ വന്നു. ചിരിച്ച് കിളിക്കാൻ പെട്ടിപ്പോലെ ചിരിച്ച് അവൾ വരുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു പാറ്റയെ എന്റെ മുറിയിൽ കരുതിയിരുന്നു. അത് അവളുടെ മുന്നിലൂടെ അവൾ അറിയാതെ തന്നെ ഞാൻ തുറന്നുവിട്ടു. ഒരു ഭയവുമില്ലാതെ, ഒരു ഞെട്ടല് പോലുമില്ലാതെ അവളുടെ ശരീരത്തിലൂടെ അത് കയറിപ്പോയി. പക്ഷേ അവളുടെ അമ്മൂമ്മയുടെ അടുത്ത് വന്നപ്പോ അമ്മൂമ്മ അലമുറയിട്ട് കരഞ്ഞത് ഞാൻ മറക്കുകയില്ല. അവർക്ക് ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി കൊടുക്കണോ വേണ്ടേ എന്ന് ഞാൻ ചോദിച്ചില്ല. വയസ്സായില്ലേ, പ്രായമായില്ലേ, കുറച്ചൊക്കെ പേടിച്ചോട്ടേന്നേ, അല്ലാതെ പിന്നെ എന്ത് പറയാനാണ്. അതെ, ഇതിനേക്കാൾ ഭീകരമായ ഭയങ്ങൾ ഈ ഡയറിയിൽ അട്ടിയിട്ട് കിടപ്പുണ്ട് എന്നത് എനിക്കേ അറിയൂ. ചില പേജുകൾ തുറന്ന് ഞാൻ നിങ്ങളെയും കാണിക്കാം. അതിൽ ചില ഭയങ്ങളോ മറ്റു കാര്യങ്ങളോ അടുത്ത ആഴ്ച.

0: മനസ്സും മസ്തിഷ്കവും മനസ്സിന്റെ കാണാപ്പുറങ്ങളുമായി മാനസിക ലോകം. ഇന്നത്തെ മാനസിക ലോകം ഇവിടെ പൂർണ്ണമാകും.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: കാതോട് കാതോരം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഹായ്, ഞാൻ ജിയ. ഞാൻ ചങ്ങനാശ്ശേരിയാണ് എൻ്റെ സ്ഥലം. എനിക്ക് ഏറ്റവും കേൾക്കാൻ ഇപ്പം ഇഷ്ടപ്പെടുന്ന പാട്ടെന്ന് പറയുന്നത് ശോകമുഖം എന്ന് പറയുന്ന ലോകയിലെ ഒരു പാട്ടാണ്. ആ പാട്ട് ഞാൻ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കേട്ടതാ. അന്ന് അതിൻ്റെ ടൂണും അതിൻ്റെ അവരുടെ ലിറിക്സും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒന്നുകൂടെ കേട്ടാൽ കൊള്ളാമെന്നൊരാഗ്രഹം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് സജസ്റ്റ് ചെയ്തത്.

ഹലോ, എന്റെ പേര് കൃഷ്ണേന്ദു, എറണാകുളമാണ് എന്റെ സ്ഥലം. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറുവാർത്തയാണ്. അത് തമിഴ് സോങ് ആണ്. എനിക്കത് സജസ്റ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലിറിക്സ് നല്ല രസമാണ്. ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഫ്രണ്ടിന്റെ കൂടെ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കേട്ട് പോകുമ്പോൾ ഉള്ളൊരു ഫീൽ എന്ന് പറയുന്നത് അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഫീൽ തന്നെയാണ്.

ഹലോ, ഞാൻ പാർവതി, എറണാകുളത്ത് നിന്ന് വരുന്നു. ഇപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പാട്ടെന്ന് പറയുന്നത് പൂക്കൾ പൂക്കും തരുണാണ്. തമിഴ് മൂവി മദ്രാസി പട്ടണം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. അതെന്ന് പറയുമ്പം എനിക്ക് രാവിലെ എണീക്കുമ്പോൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര സ്ട്രെസ്സായിട്ടൊക്കെയാണ് ഉള്ള ടൈമിലൊക്കെ അത് കേൾക്കുമ്പം ഭയങ്കര റിലാക്സ്ഡ് ആവാറുണ്ട്. പിന്നെ എക്സാം സ്ട്രെസ്സിൻ്റെ ടൈമിൽ ഞാൻ കൂടുതലും കേൾക്കാറുണ്ട്. അപ്പം സ്ട്രെസ് കുറയുന്ന പോലെ എനിക്ക്

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് അതുല്യ, ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. എനിക്കിന്ന് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഡിയർ കോംറേഡ് എന്നാണ് സിനിമയിലെ മധു പോലെ പെയ്ത മഴയെ.

എന്റെ പേര് നിരുപമ, ഞാൻ വരുന്നത് എറണാകുളത്തു നിന്നാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ടെന്ന് പറഞ്ഞാൽ ഇന്നും കൊഞ്ചം നേരം എന്ന് പറഞ്ഞ തമിഴ് സോങ്ങാണ്. ഈ സോങ് ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടി ഇടുക്കിയിട്ടുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് ശ്വേത, ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. എനിക്ക് ആദം ജോണിലെ മിഴിവാതിൽ എന്ന് പറയുന്ന സോങ് ഭയങ്കര ഇഷ്ടമാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഹായ്, എൻ്റെ പേര് ഗൗതം, ഞാൻ നാലാഞ്ചിറയിൽനിന്ന് വരുന്നു. ഞാൻ ഇന്ന് റേഡിയോയിൽ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് നരസിംഹത്തിലെ മഞ്ഞിൻ പൊട്ടെടുത്ത ആ പാട്ടാണ്.

ഹായ്, എന്റെ പേര് പ്രതീക്ഷ. ഞാൻ നെയ്യാർഡാമിൽ നിന്ന് വരുന്നു. ഇന്ന് ഞാൻ റേഡിയോയിൽ കൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് മനസ്സിൻ മടിയിലെ മാന്തളിരിൽ എന്ന പാട്ടാണ്. മാനത്തെ വെള്ളിത്തേര എന്ന സിനിമയിലെ ഈ ഗാനം എന്റെ ഹസ്ബൻഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: നമ്മെ മനസ്സിലാക്കുന്നവരോട് അധികമൊന്നും പറയേണ്ടതില്ല, കാരണം അവർക്കത് മനസ്സിലാവും. നമ്മെ മനസ്സിലാക്കാത്തവരോടും അധികമൊന്നും പറയേണ്ടതില്ല, കാരണം അവർക്കത് മനസ്സിലാവില്ല. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

0: പുരസ്കാര ഗീതങ്ങൾ, മലയാള ചലച്ചിത്ര പുരസ്കാര വിശേഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി.
1: പുരസ്കാര ഗീതങ്ങൾ
2: രണ്ടായിരത്തി രണ്ടിലെ മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം ഗിരീഷ് പുത്തഞ്ചേരിക്കായിരുന്നു. നന്ദനം എന്ന ചിത്രത്തിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. രവീന്ദ്രന്റെ സംഗീതം, കെ എസ് ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം.

2002 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് രവീന്ദ്രനായിരുന്നു. നന്ദനം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് ഗിരീഷ് പുത്തഞ്ചേരിയായിരുന്നു. എം ജി ശ്രീകുമാറും രാധിക തിലകും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം.

2002 മികച്ച ഗായകൻ മധു ബാലകൃഷ്ണനും മികച്ച ഗായിക കേസ് ചിത്രയുമായിരുന്നു. വാൽക്കണ്ണാടി എന്ന ചിത്രത്തിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു മധു ബാലകൃഷ്ണന് പുരസ്കാരം ലഭിച്ചത്. സംഗീതം നിർവഹിച്ചത് എം ജയചന്ദ്രൻ. അമ്മേ അമ്മേ നെഞ്ചിൽ എന്ന പാട്ട് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രത്യേക പോക്കുവെയിൽ ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാഹ്ന ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവെയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എല്ലാർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ, പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8:30 വരെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: വാട്സാപ്പ് ഗീതത്തിൽ ശ്രോതാക്കൾക്ക് ഇന്ന് കേൾക്കാം കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് അപർണ സി പത്മകുമാർ ആലപിച്ച ഗാനം.
1: കളഭം ഇളച്ചീന്തിൽ മുകിൽ മുടിയിൽ കൃഷ്ണ തുളസി, ചുവരിൽ ഹരിചിത്രം മൃദു മനസ്സിൽ ശുഭതീർത്ഥം. കളഭം ഇളച്ചീന്തിൽ മുകിൽ മുടിയിൽ കൃഷ്ണ തുളസി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ദേഷ്യം വന്നാൽ ഉച്ചത്തിൽ സംസാരിക്കാൻ വലിയ ശക്തിയൊന്നും വേണ്ട, പക്ഷേ നിശബ്ദമായി നിൽക്കാൻ നല്ല ശക്തി വേണ്ടിവരും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

0: 1970s ഡോക്ടർ എഡ്വേർഡ് ട്രോണിക് നടത്തിയ സ്റ്റിൽ ഫേസ് പരീക്ഷണത്തിൽ അമ്മ പെട്ടെന്ന് ഭാവഭേദമില്ലാതെ ഇരിക്കുമ്പോൾ കുഞ്ഞ് എത്രത്തോളം അസ്വസ്ഥമാകുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മാതാപിതാക്കൾ 24 മണിക്കൂറും കുഞ്ഞിനു മുന്നിൽ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ഇതിനർത്ഥമില്ല. അതിന് ഗുഡ് ഇനഫ് പാരന്റിംഗ് എന്നാണ് മനഃശാസ്ത്രം വിളിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് അമ്മമാരുടെ വലിയൊരു പേടിയാണ് ഞാനൊരു നല്ല അമ്മയാണോ എന്നത്. കുഞ്ഞു കരയുമ്പോൾ ഒന്ന് എടുക്കുവാൻ വൈകിയാലോ, അടുക്കളയിലെ തിരക്കിനിടയിൽ കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നാലോ, ഉടനെ വരും കുറ്റബോധം. എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് നിങ്ങൾ എപ്പോഴും പെർഫെക്റ്റ് ആകണമെന്നല്ല, പകരം കുഞ്ഞിന് നിങ്ങളെ ലഭ്യമായിരിക്കണം എന്നാണ്. മനഃശാസ്ത്രജ്ഞനായ എഡ്വേർഡ് ട്രോണിക് നടത്തിയ ഒരു പരീക്ഷണമാണ്. അമ്മ കുഞ്ഞുമായി കളിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഭാവഭേദമില്ലാതെ ഇരിക്കുന്നു. തന്റെ ചിരിക്കും കൊഞ്ചലിനും അമ്മ പ്രതികരിക്കാതാകുമ്പോൾ കുഞ്ഞ് ആദ്യം പരിഭ്രമിക്കുകയും പിന്നീട് അമ്മയുടെ ശ്രദ്ധ കിട്ടാൻ പല വിദ്യകൾ കാണിക്കുകയും ചെയ്യുന്നു. ഇത് പരാജയപ്പെടുമ്പോൾ കുഞ്ഞ് കരയാൻ തുടങ്ങുന്നു. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം ഇതാണ്: നമ്മുടെ ശ്രദ്ധയും മുഖഭാവങ്ങളും കുഞ്ഞിന്റെ മാനസിക വളർച്ചയ്ക്ക് അത്രമേൽ പ്രധാനമാണ്. നാം അവരെ അവഗണിക്കുമ്പോൾ അവരുടെ ലോകം തകരുന്നത് പോലെ അവർക്ക് തോന്നും. പല മാതാപിതാക്കളും തെറ്റിദ്ധരിക്കുന്നത് തങ്ങളൊരു സെക്കൻഡ് പോലും കുഞ്ഞിൽ നിന്ന് ശ്രദ്ധ മാറ്റരുത് എന്നാണ്. എന്നാൽ അത് അസാധ്യമാണ്. നമുക്ക് അടുക്കളയിൽ ജോലിയുണ്ടാകാം, ഫോൺ വിളികൾ വരാം, മറ്റ് തിരക്കുകൾ ഉണ്ടാകാം. ഈ ചെറിയ ഇടവേളകൾ കുഞ്ഞിനെ ദോഷകരമായി ബാധിക്കില്ല, മറിച്ച് ആ തിരക്ക് കഴിഞ്ഞ് നിങ്ങൾ തിരികെ കുഞ്ഞിലേക്ക് വരുമ്പോൾ നൽകുന്ന ആലിംഗനവും പുഞ്ചിരിയുമാണ് ഏറ്റവും പ്രധാനം. ഇതിനെ റിപ്പയർ എന്ന് വിളിക്കുന്നു. ബന്ധങ്ങളിലെ ചെറിയ വിള്ളലുകൾ സ്നേഹം കൊണ്ട് നികത്തുന്ന കലയാണ് ഇത്. കുട്ടി നിങ്ങളുടെ ശ്രദ്ധ ആവശ്യപ്പെടുമ്പോൾ ഉടനെ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ മോനെ അല്ലെങ്കിൽ മോളെ, അമ്മ ദാ വരുന്നു എന്ന് ദൂരെ നിന്നെങ്കിലും വിളിച്ചു പറയുക. നിങ്ങൾ അവരെ കാണുന്നുണ്ട് എന്ന ഉറപ്പ് അവർക്ക് നൽകുക. ദിവസവും കുറച്ച് സമയമെങ്കിലും മൊബൈൽ ഫോൺ മാറ്റിവെച്ച് പൂർണ്ണമായും കുഞ്ഞിനു വേണ്ടി മാത്രം സമയം മാറ്റിവെക്കുക. ഈ ചെറിയ നിമിഷങ്ങൾ അവർക്ക് നൽകുന്ന സുരക്ഷിത ബോധം വളരെ വലുതാണ്. നല്ല പാരന്റിംഗ് എന്നത് ഒരിക്കലും തെറ്റുവരുത്താത്ത ഒന്നല്ല, മറിച്ച് തെറ്റുകൾ വരുമ്പോൾ അത് തിരുത്തി കുഞ്ഞിലേക്ക് തിരികെ എത്തുക എന്നതാണ്. ഒരു ദിവസം തിരക്ക് കാരണം കുഞ്ഞിനെ അധികം കളിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിഷമിക്കേണ്ട, അടുത്ത നിമിഷം അവരെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ നൽകുക. ആ സ്നേഹത്തിലാണ് അവർ വളരുന്നത്. കുഞ്ഞുങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരു സൂപ്പർ ഹീറോയെ പ്രതീക്ഷിക്കുന്നില്ല. അവർക്ക് വേണ്ടത് തങ്ങളെ സ്നേഹിക്കുന്ന, തങ്ങൾ പറയുന്നത് കേൾക്കുന്ന ഒരച്ഛനെയും അമ്മയുമാണ്. നിങ്ങളുടെ സാന്നിധ്യമാണ് അവരുടെ ഏറ്റവും വലിയ സമ്പാദ്യം.
1: രക്ഷിതാക്കളറിയാൻ

0: തങ്ങൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: സാംസ്കാരിക ഇടങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് യമുനാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രണയകാവ്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഒരു വിസ്മയത്തിലേക്കാണ്. വെറുമൊരു കെട്ടിടമല്ല, മറിച്ച് സൗന്ദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും അനശ്വര പ്രതീകമായി ലോകം വാഴ്ത്തുന്ന താജ്മഹലിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ് താജ്മഹൽ. 1631 മുംതാസ് മഹൽ തന്റെ 14-ാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിനിടെ മരണമടഞ്ഞു. ഭാര്യയുടെ വേർപാടിൽ ദുഃഖിതനായ ഷാജഹാൻ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു സ്മാരകം പണിയാൻ തീരുമാനിച്ചു. അങ്ങനെ 20,000-ത്തിലധികം തൊഴിലാളികളുടെയും 1,000-ക്കണക്കിന് ശില്പികളുടെയും 22 വർഷത്തെ കഠിനാധ്വാനത്തിന്റെയും ഫലമായി ലോകത്തിനൊരു വിസ്മയം സമ്മാനിക്കപ്പെട്ടു. വാസ്തുവിദ്യയുടെ സൗന്ദര്യം മെഴിവുറ്റു നിൽക്കുന്ന ഇടമാണ് താജ്മഹൽ. പേർഷ്യൻ, ഇസ്ലാമിക്, തുർക്കിഷ്, ഇന്ത്യൻ വാസ്തുവിദ്യാ ശൈലികളുടെ ഒരു സങ്കലനമാണ് താജ്മഹൽ. പ്രധാനമായും വെളുത്ത മാർബിളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സൂര്യരശ്മികൾക്കനുസരിച്ച് നിറം മാറുന്ന താജ്മഹലിന്റെ ഭംഗി അവിസ്മരണീയമാണ്. അതിരാവിലെ ഇളം പിങ്ക് നിറത്തിലും വൈകുന്നേരം സ്വർണ്ണ നിറത്തിലും പൗർണമി രാത്രികളിൽ വെള്ളി നിറത്തിലും താജ്മഹൽ കാണാൻ സാധിക്കും. പ്രഭാഷണത്തിന്റെ ഈ ഭാഗം താജ്മഹലിന്റെ പ്രധാന ഭാഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ ഉപയോഗിക്കാം. പ്രധാന കവാടം അഥവാ ദർവാസയാണ് താജ്മഹലിന്റെ പ്രധാന കവാടം. ഇതുതന്നെ ഒരു വാസ്തുവിദ്യാ വിസ്മയമാണ്. ചുവപ്പ് മണൽക്കല്ലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. താജ്മഹൽ മസോളിയമാണ് താജ്മഹലിന്റെ ഹൃദയഭാഗം. ഇതിനുള്ളിലാണ് മുംതാസ് മഹലിന്റെയും ഷാജഹാന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 4 മിനാരങ്ങൾ താജ്മഹലിന്റെ പ്രധാന കെട്ടിടത്തെ ചുറ്റി നിൽക്കുന്നു. ഇത് ഭൂകമ്പങ്ങളിൽ കെട്ടിടത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പൂന്തോട്ടങ്ങൾ അഥവാ ചാർബാഗ് എന്ന പേർഷ്യൻ ശൈലിയിൽ നിർമ്മിച്ച പൂന്തോട്ടങ്ങൾ താജ്മഹലിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. താജ്മഹലിന്റെ കലാപരവും ചരിത്രപരവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് 1983 യുനെസ്കോ ഇതിനെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ ഇന്ന് ലക്ഷക്കണക്കിന് സഞ്ചാരികളെ ആകർഷിക്കുന്നു. കാലത്തെയും മതത്തെയും ഭാഷയെയും അതിജീവിച്ച് സ്നേഹത്തിന്റെ അനശ്വര പ്രതീകമായി താജ്മഹൽ തലമുറകളോളം നിലകൊള്ളുന്നു.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

കണ്ണാന്തളി. കഥയും കവിതയും നാട്ടുമൊഴികളും നാടകങ്ങളുമായി സാഹിത്യ സല്ലാപം കണ്ണാന്തളി എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ. സാംസ്കാരിക സായാഹ്നങ്ങളുടെ സാർത്ഥകത, എഴുത്തുകാരുടെ വർത്തമാനങ്ങൾ, ഗൃഹാതുരമായ ഓർമ്മകളിലേക്കുള്ള മടക്കങ്ങൾ, മന്ദഹാസ ചാരുതയോടെ കേട്ടിരിക്കാം ഇത്തിരി നേരം കണ്ണാന്തളി എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ചില പ്രകൃതിക്കാരെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, പിറന്ന ദോഷം. ചിലർ ജന്മഗുണം എന്ന് പറയും. അത്ര തന്നെ പ്രധാനമാണ് മറവി ദോഷവും. നാല് ചുറ്റും അങ്ങേയറ്റം സുരക്ഷിതത്വം നൽകുന്ന ഒരു കോട്ടയുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്ത് വിശേഷം? ആൾ സ്വതേ ഭീരുവാണ്. ഭീരുവിനെ രക്ഷിക്കാൻ ഒരു കോട്ടയ്ക്കും കഴിയില്ല. അതുപോലെ തന്നെയാണ് മറവിക്കാരുടെ അവസ്ഥ. നിർദോഷവും ജീവിതത്തെ നേരിട്ട് ബാധിക്കാത്തതുമായ ചില മറവികളുണ്ട്. അവ ഇവിടെ പ്രസക്തമല്ല. ഒരിക്കൽ സരോജിനി നായിഡു ഗാന്ധിജിയോട് ചോദിച്ചുവത്രേ, ബാപ്പുജി, ദൈവം ദരിദ്രന്റെ മുന്നിൽ റൊട്ടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് മഹത്വാക്യം ആരുടേതാണ്? ഗാന്ധിജി പറഞ്ഞു, അറിയില്ല. എന്നാൽ ഇത് അങ്ങു തന്നെ പറഞ്ഞ വാക്യമാണ് എന്നായി സരോജിനി നായിഡു. അതെയോ, എങ്കിൽ ഞാനത് മറന്നു എന്നായി ഗാന്ധിജി. ദുർവാസാബിന്റെ ശാപം ഏറ്റുവാകാൻ ഇടയായ ഒരു സാഹചര്യം ശകുന്തളയ്ക്കുണ്ടായി. മഹർഷിയുടെ സന്ദർശനം ശകുന്തള ശ്രദ്ധിച്ചില്ല. കുപിതനായ മഹർഷി, നീ എന്റെ വരവറിയാതെ ആരൊരാളെയാണോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, അവൻ നിന്നെ മറന്നുപോകട്ടെ എന്ന് ശപിച്ചു. ആ ശാപം കാരണമത്രേ ദുഷ്യന്ത മഹാരാജാവ് ശകുന്തളയെ മറക്കാനിടയായത്. സമൃദ്ധിയുടെ കാലത്ത് ഓർക്കുന്നതും പതനകാലത്ത് മറക്കുന്നതും മനസാക്ഷിക്ക് നിരക്കാത്തതാണ്. മറവിയില്ലാത്തവന് ശ്രദ്ധയുണ്ടാവും, ശ്രദ്ധയുള്ളവന് വിജയമുണ്ടാകും. ജീവിതത്തിൽ വിജയിക്കാൻ ഒന്നും മറക്കാതിരിക്കുക.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് മെയ് 18-ന്റെ സമതല ഭൂമികകളിലാണ്. 1642 മെയ് 18 കാനഡയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരവും ഫ്രഞ്ച് പ്രവിശ്യയായ ക്യുബക്കിലെ ഏറ്റവും പ്രമുഖ വാണിജ്യ നഗരവുമായ മോൺട്രിയാൽ ദേ സ്ഥാപിതമായിരിക്കുന്നു. 1974 മെയ് 18 ചിരിക്കുന്ന ബുദ്ധൻ എന്ന രഹസ്യനാമത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ ആണവ സ്ഫോടന പരീക്ഷണം രാജസ്ഥാനിലെ താർ മരുഭൂമിയിലെ പൊഖ്രാനിൽ നടക്കുന്നു.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: സാന്ദ്യരാഗങ്ങൾ.
0: സാന്ധ്യരാഗങ്ങൾ. സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സ്വമുഹൂർത്തം, സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ വിനയ് നായക് പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ട് പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച. വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നു പോകുന്നത് പോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നത് പോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു. ചിരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിലൂടെ ഇനി കേൾക്കാം സൂര്യഗായത്രി ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ അതോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരികളുടെ മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ. ഭക്തിയുടെ നിമിഷങ്ങളായി അങ്ങനെയാവാം അവ മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗങ്ങളിൽ ഇനി നെയ്യാറ്റിൻകര വാസുദേവൻ പാടിയ ഗാനമാണ്

സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനീറിറ്റ് വീഴുന്ന പോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ നേർത്ത സ്പർശമണിയിക്കുന്നു. ഇനി കേൾക്കാം ലതാ മങ്കേഷ്കർ ആലപിച്ച ഗാനം സാന്ധ്യരാഗത്തിലൂടെ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കാൻ മന്ത്രിസഭയുടെ അനുമതി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്താനും തീരുമാനം. പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-നും സ്പീക്കർ തിരഞ്ഞെടുപ്പ് 22-നും നടക്കുമെന്നും മുഖ്യമന്ത്രി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവത്തിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വി ഡി സതീശന് അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വി ഡി സതീശൻ ഉൾപ്പെടെ 21-അംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. മന്ത്രിമാരായ സി പി ജോണും ഷിബു ബേബി ജോണും സഗൌരവത്തിലും മറ്റെല്ലാ മന്ത്രിമാരും ദൈവനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിശദാംശങ്ങളിലേക്ക്.
1: രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദുകൃഷ്ണ, കെ എ തുളസി, എം ലിജു, റോജി എം ജോൺ, ഒ ജെ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, വി അബ്ദുൽ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മൂൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, സി പി ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രി അടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ലോക്ഭവനിൽ ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരത്തിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതിയ മന്ത്രിസഭാ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭായോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കെഎസ്ആർടിസി ബസ്സുകളിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അടക്കമുള്ള നിരവധി ജനപ്രിയ തീരുമാനങ്ങളാണ് ആദ്യ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചത്.
3: ജൂൺ 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ കെഎസ്ആർടിസി ബസ്സിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. അതിനുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ളത്.
2: ആശാവർക്കർമാർക്ക് 3000 രൂപ വേതനം വർദ്ധിപ്പിക്കാനും അംഗൻവാടി വർക്കർമാർ, അംഗൻവാടി ഹെൽപ്പർമാർ, പാചക തൊഴിലാളികൾ എന്നിവർക്ക് 1000 രൂപ വീതം വേതന വർദ്ധനവ് നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. നവകേരള യാത്രയോട് അനുബന്ധിച്ച് പോലീസ് മർദ്ദനം ഉണ്ടായി എന്ന കേസിൽ പുനർ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. എന്നാൽ ഇതൊരു പ്രതികാര നടപടിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയ്ക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി മെയ് 21-22 തീയതികളിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു.
0: മെയ് 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. എംഎൽഎയും മുൻ മന്ത്രിയുമായ ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറായി നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇന്ത്യ നോർവേ ഹരിത തന്ത്രപര പങ്കാളിത്തം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ അദ്ദേഹം നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇന്ത്യയുടെ ആർട്ടിക് ഗവേഷണ കേന്ദ്രമായ ഹിമാദ്രിയെ പിന്തുണച്ചതിന് നോർവേയോട് അദ്ദേഹം നന്ദി അറിയിച്ചു. ഐഎസ്ആർഒയും നോർവേയും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രം ബഹിരാകാശ സഹകരണം ശക്തിപ്പെടുത്തുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കേരളത്തിലുടനീളം എല്ലാ ഇന്ധന പമ്പുകളിലും പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ശേഖരം ലഭ്യമാണെന്ന് പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികളായ ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ അറിയിച്ചു. ടെർമിനലുകളും ഡിപ്പോകളും മുതൽ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ വരെ സംസ്ഥാനത്തെ മുഴുവൻ ഇന്ധന വിതരണ ശൃംഖലയും യാതൊരു തടസ്സവുമില്ലാതെ സാധാരണ നിലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് എണ്ണ വ്യവസായ മേഖല സംസ്ഥാനതല കോർഡിനേറ്റർ പ്രസ്താവനയിൽ അറിയിച്ചു. പിഎം വികാസ് പദ്ധതിയിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് അർഹമായ പരിഗണന ഉറപ്പാക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർക്ക് മികച്ച നൈപുണ്യ വികസന സൌകര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിരുവനന്തപുരത്ത് നടന്ന വജ്രജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. ഈ വർഷത്തെ +2 പരീക്ഷാഫലം May 26 പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടന്നാലുടൻ നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ഫലം പരിശോധിക്കാനുള്ള സൌകര്യമാണ് ആപ്പിൽ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായ മഴ ലഭിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴ വേനൽ ചൂടിന് വലിയ ആശ്വാസമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
5: മലയോര മേഖലയിൽ ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ ഇടിമിന്നലിന്റെ തീവ്രതയും കൂടുതലാണ്. ശക്തമായ മഴയിലും കാറ്റിലും മലയോരത്ത് നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപറ്റി. നടുവിൽ ചപ്പാരപ്പടവ് മേഖലകളിൽ കൃഷിനാശവുമുണ്ടായി. ജില്ലയിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര June 15 നടപ്പാക്കാൻ മന്ത്രിസഭയുടെ അനുമതി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3,000 രൂപ വർധന വരുത്താനും തീരുമാനം. പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ. MLA മാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21 സ്പീക്കർ തിരഞ്ഞെടുപ്പ് 22 നടക്കുമെന്നും മുഖ്യമന്ത്രി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം.
6: KS ചിത്ര ആലപിച്ച ഗാനമാണ് സാന്ധ്യരാഗങ്ങളിൽ ഇനി.

ആരോ വരച്ചിട്ട് ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങളാണ്! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരി പുതച്ചു നിൽക്കുന്ന സന്ധ്യചാരുത. കേൾക്കാം കേസ് ചിത്ര ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ചു ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ബി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര 15 മുതൽ നടപ്പാക്കാനും ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. 3 ഇന്ത്യ നോർവേ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തി. നോർവേ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. രാജ്യത്തിന്റെ കയറ്റുമതി മേഖല ശക്തിപ്പെട്ടതായും ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രത്യേക വേദിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെ 21 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. ചടങ്ങിനായി സെൻട്രൽ സ്റ്റേഡിയത്തിലും പരിസര പ്രദേശങ്ങളിലും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, MPമാരായ പ്രിയങ്കാ ഗാന്ധി, KC വേണുഗോപാൽ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖരും ജനപ്രതിനിധികൾ ഉന്നത ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ ഒരുക്കിയ ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. തുടർന്ന് സെക്രട്ടേറിയറ്റിലെ തങ്ങളുടെ ഓഫീസുകളിലെത്തി ഔദ്യോഗികമായി ചുമതലയേറ്റു.
0: കേരളത്തിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആദ്യ മന്ത്രിസഭായോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും വയോജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി സമഗ്ര പദ്ധതികൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3,000 രൂപ വർദ്ധനവ് വരുത്താനും അംഗനവാടി ജീവനക്കാർ, ഹെൽപ്പർമാർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1,000 രൂപ വർദ്ധിപ്പിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. MLA യും മുൻമന്ത്രിയുമായ

0: ജി സുധാകരനെ പ്രോടേം സ്പീക്കറായി നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. മെയ് 21 എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി അറിയിച്ചു. മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും നവകേരള സദസ്സിനിടെയുണ്ടായ പോലീസ് അതിക്രമത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തി. നോർവെ പ്രധാനമന്ത്രി യൊനാസ് ഗഹർ സ്റ്റോറുമായി അദ്ദേഹം ഓസ്ലോയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സമുദ്രസമ്പദ് വ്യവസ്ഥ, പുനരുപയോഗ ഊർജ്ജം, വിദ്യാഭ്യാസം, ബഹിരാകാശം, ആർട്ടിക് മേഖല എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ചർച്ചയിൽ ധാരണയായി. കഴിഞ്ഞ വർഷം പ്രാബല്യത്തിൽ വന്ന ഇന്ത്യ EFTA വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യയും നോർവേയും തമ്മിലുള്ള പങ്കിട്ട പുരോഗതിയുടെയും സമൃദ്ധിയുടെയും ഉദാഹരണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള പ്രതിസന്ധിഘട്ടത്തിൽ ഭീകരതയ്ക്കെതിരെ ഇന്ത്യയ്ക്കൊപ്പം ഉറച്ചുനിന്ന നോർവേയുടെ നിലപാട് യഥാർത്ഥ സൌഹൃദത്തിന്റെ അടയാളമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു.
1: പിച്ചലേ വർഷ നോർവേ ആനേ വാലാ താ ലേക്കൻ പഹൽഗാം മേ ഹുയെ ആതങ്കി ഹംലേ കെ കാരണ വ യാത്ര സ്ഥഗിത കർനി പഡി ഉസ് കഠിൻ സമയ മേ നോർവേ നെ ആതങ്കവാദ് കെ വിരുദ്ധ ഭാരത് കെ സാത്ത് മജ്ബൂതീ സെ ഖഡേ ഹോകർ സച്ചി മിത്രതാ കാ പരിചയ ദിയ ആജ് ജബ് മേ നോർവേ ആയാ ഹൂ തോ മേ ഈസ് സോളിഡരിറ്റി കെ ലിയെ ഹൃദയ സെ ആഭാർ വ്യക്ത കർതാ ഹൂ.
0: നോർവേ സന്ദർശനത്തിനിടെ കിങ് ഹരാൾ 5മനുമായും സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നിയമ നീതിന്യായ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥതല ബ്രിക്സ് മീറ്റിംഗിന് നാളെ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. കോടതിക്ക് പുറത്തുള്ള ബദൽ തർക്ക പരിഹാര മാർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക. ബ്രിക്സ് അംഗരാജ്യങ്ങളായ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിയറ്റ്നാം, ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. തന്ത്രപരമായ സൈനിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക, പ്രതിരോധ വ്യാവസായിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, ഇന്തോ പസഫിക് മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് സന്ദർശനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിരുവനന്തപുരത്ത് നടന്ന വജ്ര ജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഭാരത് വ്യാപാര മഹോത്സവത്തിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. 2047 വികസിത ഭാരത എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി വ്യാവസായിക മേഖല ഉൾപ്പെടെ സമസ്ത മേഖലകളും കൂടുതൽ കരുത്തോടെ പ്രവർത്തനം തുടരണമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു.
3: ഭാരത് 2047 ജോ പ്രധാനമന്ത്രി ജിനെ ഹം സബ്കോ പ്രോത്സാഹിത് കിയ അമൃത് കാൽ മേ മെഹനത് കർനെ കെ ലിയെ വോ ലക്ഷ്യ ബഡാ ഹൈ പർ ഭാരത് കെ ഉദ്യോഗ വ്യാപാർ ജഗത് ഭാരത് കെ ലോഗോ മേ ജോ ആജ് ഉത്സാഹ ഹൈ और सफलता के लिए जिस प्रकार से पूरा देश 140 करोड़ लोग एकत्र हुए हैं मुझे लगता है कि कोई ताकत दुनिया की ना हमें रोक पाएगी ना हमारे को थम पाएगी.
0: രാജ്യത്തിന്റെ കയറ്റുമതി ഏകദേശം $863 ബില്യൺ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കയറ്റുമതി $1 ട്രില്യൺ കൈവരിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ടോസ് നേടിയ ചെന്നൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ പോരാട്ടം. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രണ്ടു ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബസ്തർ ജില്ലയിൽ പബ്ലിക് കൺവീനിയൻസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഛത്തീസ്ഗഡിനെ നക്സൽ മുക്തമായി പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണിത്. ജഗദൽപൂരിൽ രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംവദിച്ചു. വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായി 2047-ഓടെ രാജ്യത്തെ ആണവോർജ്ജശേഷി 100 GW ഉയർത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഇന്ത്യയുടെ ആണവോർജ്ജ മേഖലയിലെ സ്വകാര്യ നിക്ഷേപ സാധ്യതകളും വ്യവസായ സഹകരണവും ചർച്ച ചെയ്യുന്നതിനായി യു എസിൽ നിന്നുള്ള വ്യവസായ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21-അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും കെ എസ് ആർ ടി സി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര 15 നടപ്പാക്കാനും ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. 3-ാമത് ഇന്ത്യ നോർവേ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തി. നോർവെ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. രാജ്യത്തിന്റെ കയറ്റുമതി മേഖല ശക്തിപ്പെട്ടതായും ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
4: ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതവുമായി ഇത്തിരി നേരം കർണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തളിയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇനി മാധവിക്കുട്ടി സംസാരിക്കുന്നത് കേൾക്കാം.

0: നാട്ടിൽ പോയി താമസിക്കുന്ന സമയം ഇല്ലെങ്കിൽ വെക്കേഷൻ ടൈം അമ്മമ്മ ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്നേഹിത. അമ്മമ്മയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വളപ്പിലൊക്കെ നടക്കുക, മരത്തിൻ്റെ ചുവട്ടിലെല്ലാം കണ്ടിട്ട് കുളക്കുഴിയിൽ കാണിച്ചു തരും. എല്ലാം ഇങ്ങനെ പരമ്പിൽ നെല്ലുണക്കാനിടുമ്പോൾ അവിടെ ഇരിക്കുന്ന കാക്കെ ഓടിക്കാൻ ഒരു പൊട്ടിപ്പണ്ട്, ഇതൊക്കെ എൻ്റെ ജീവിതം കൽക്കത്തയിലെ ജീവിതം എനിക്ക് തോന്നി ഒരു സ്വപ്നമാണ്. പക്ഷെ വാസ്തവത്തിൽ മടങ്ങിപ്പോകണം, വെക്കേഷൻ കഴിഞ്ഞാൽ സ്കൂളിൽ പോകണം, അതൊന്നും ഇതൊക്കെ ഒരു യാന്ത്രിക ചലനങ്ങളാണ് തോന്നി. ശരിക്കിങ്ങനെ ജീവിതം അമ്മമ്മയുടെ കൈയും പിടിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ശ്രീകൃഷ്ണനെ പറ്റിയിട്ടുള്ള സംസാരം പിന്നെ കൽക്കട്ടയിൽ വെച്ചിട്ടാണ്, പാർക്ക് സ്ട്രീറ്റിലെ ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ശ്രീകൃഷ്ണനെ ആദ്യമായി കണ്ടത്. പനിയോ മറ്റോ ഉണ്ടായിരുന്നു ശരിയാണ്, പക്ഷെ സ്വപ്നമാണ് ഞാൻ കണ്ടിട്ട്. ഞാൻ അമ്മയെ ഉണ്ണികൃഷ്ണൻ വന്നു എന്നൊക്കെ പറഞ്ഞ് ഉണർത്തുമ്പോൾ അമ്മയും അച്ഛനും ലൈറ്റിട്ട് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്, പനി നോക്ക് കുട്ടിയെന്നൊക്കെ പറയും അച്ഛൻ. എന്നിട്ട് അമ്മ എന്നെ ഒക്കെ നോക്കുന്നുണ്ട്, പനിയൊന്നുമില്ല. അപ്പം എനിക്ക് എപ്പോഴും കാണാം, ലൈറ്റിട്ടാലും കാണാം എൻ്റെ ചുമരിൻ്റെ ചുറ്റുകൂടി ഇങ്ങനെ ജാഥ മാതിരി പോണത്. ആ പശുക്കളുടെ കഴുത്തിൽ കെട്ടിയിട്ടുള്ള മണികളുടെ ശബ്ദം, ഞാൻ ശ്രീകൃഷ്ണൻ എന്നെ തന്നെ നോക്കിയോണ്ടല്ലോ പോണത്, എനിക്ക് ഭയങ്കര സന്തോഷമായി. വന്നൂല്ലോ അത് പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ കളിയാക്കി. കുറേ രണ്ട് ദിവസം ശ്രീകൃഷ്ണനെ കണ്ടു അല്ലേ, കണ്ടു എന്ന് എനിക്ക് തോന്നൽ, ഹാലൂസിനേഷൻ എന്താ അറിയില്ല. പിന്നെ അടുത്ത് ആ ബന്ധം കൂടി വന്നു. ഇത് ഏറ്റവും വലിയ ഫ്രണ്ടാണെന്നൊരു തോന്നൽ. അമ്മ പറയും, അമ്മമ്മ എന്നെ ഗുരുവായൂർ കൊണ്ടുപോയി പറയും, തൊഴിൽ ഭക്തി തോന്നുന്നില്ലേ, ഭക്തിയല്ല എനിക്ക് എന്തിനാ ഭക്തി കാണിക്കണമെന്ന് തോന്നുന്നു. നമുക്ക് വളരെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനോട് നമ്മൾ കാണിക്കണോ, അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് എടുത്ത് കൊടുക്കണോ, ഒന്നും ആവശ്യമില്ലല്ലോ, അദ്ദേഹത്തിന് അറിയാം ഒക്കെ, മനസ്സിലാവില്ലേ. അങ്ങനൊരു ആരാധികയായിരുന്നു ഞാൻ, സംശയമില്ല. പിന്നെ എനിക്ക് മനസ്സിലായി കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു രൂപമല്ല, അതൊരു സ്നേഹസങ്കല്പമാണ്. അത് കൊടുക്കാൻ ഒരുപാട് സ്നേഹമുണ്ടെങ്കിൽ അത് മേടിക്കാനുള്ള ഒരു ഭിക്ഷാപാത്രം മാത്രമാവും ഒരാൾ, ആളുടെ രൂപം അല്ലേ അത്. ഭിക്ഷ എവിടെ കൊടുക്കുക?
1: ആ കുട്ടിക്കാലത്തെ കഥാപാത്രങ്ങളിൽ നിന്ന് വന്ന ജാനു അമ്മ ഇപ്പോഴും മാഡത്തിന്റെ കൂടെ ഉണ്ടല്ലോ, സാമൂഹ്യ വിമർശനം ഒക്കെ ആയിട്ട്
0: ജീവിച്ചിരിപ്പുണ്ട്.
1: ജീവിച്ചിരിപ്പുണ്ട്,
0: വേറൊരു പേരാണെന്ന് മാത്രം.
1: അതെ,
0: അപ്പൊ അവര് സംസാരിച്ചിരുന്ന ഒരു പ്രത്യേക ഭാഷ ഉണ്ട്, ആ ഭാഷ കൈവിട്ട് പോയതിച്ചിട്ട് ഞാൻ ബുക്കിലൊക്കെ അത് എഴുതിയത്. എന്നുവെച്ചാൽ അതൊക്കെ കൈവിട്ട് പോയ ഒരു കാലത്ത് സോഷ്യോളജിസ്റ്റ് വന്നിട്ട് കേരളത്തെ പഠിക്കുമ്പോൾ ചില പല ഡയലക്റ്റുകളും ഉണ്ട്, ഇത് അവർക്ക്
1: നഷ്ടപ്പെടരുത്.
0: എന്താ ഒരു നാട്യങ്ങളില്ല,
1: നാട്യങ്ങളില്ല, പിന്നെ നഷ്ടപ്പെട്ടു പോകുന്ന പല പദങ്ങളും അതിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്നേഹമായിട്ടാണ് മാഡം മനുഷ്യ മനസ്സിനെ കണ്ടതെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? സ്നേഹം എന്ന ഭാവം
0: അമ്മമ്മയുടെ ട്രെയിനിങ് ആയിരിക്കണം. എല്ലാവരെയും സ്നേഹിക്കാൻ ആണ് നിർബന്ധിച്ചത് അമ്മമ്മ. അമ്മമ്മ ഒരു ശുദ്ധഗതിക്കാരിയായിരുന്നു, പണ്ഡിതയായിരുന്നില്ല. പക്ഷെ അടുത്ത വീട്ടിലെവിടെയെങ്കിലും ഒരു മരണം അല്ലെങ്കിൽ ഒരു രോഗം, ഒരു പ്രസവം, അപ്പോൾ ഒരു മുണ്ടെടുത്ത് ചുമലിട്ടിട്ട് പോവും, അവിടെ പോയി ഇരിക്കും കൈ പിടിക്കാനും തലോടി ആശ്വസിപ്പിക്കാൻ. അത് എനിക്ക് എപ്പോഴേ തോന്നിയത് അമ്മമ്മയെ എല്ലാവർക്കും ഇഷ്ടം വന്നത് ഇതാണ്. ക്യാൻസർ രോഗികൾ മരിക്കാറായിട്ടുള്ളവരെയൊക്കെ കൊണ്ടുവരുന്ന പാലിയേറ്റീവ് കെയർ സെൻറ്ററിലൊക്കെ പോവും. ഒന്നും ചെയ്യാൻ എനിക്കറിയില്ല, ഞാൻ മെഡിസിൻ പഠിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ആരും ഇല്ല എന്ന് പറയുമ്പോൾ അത് പറയരുത് ഞാനുണ്ട് എന്ന് പറയാം, എത്രയും നമുക്ക് സഹായിക്കുള്ളൂ. ഒന്ന് പിടിക്കുക, സ്പർശം വളരെ പ്രധാനപ്പെട്ട

0: ഒരു കാര്യമാണ് ലോകത്തില് പ്രധാനപ്പെട്ട ഒരു ദാനമാണത്, സംഭാവനയാണ്. സ്പർശം, ഒരു ചെറിയൊരു വൃത്തത്തിൽ ഞാനും എൻ്റെതായ ചലനങ്ങൾ കൈപിടിക്കുക, ഞാനുണ്ടെന്ന് പറയുക, സ്നേഹം കൊടുക്കാനുള്ള ശ്രമം നടത്തുക.
1: മതങ്ങളെയൊക്കെ
0: ഒന്ന്, എല്ലാ മതങ്ങളെയും ഒന്ന് കുളിപ്പിക്കേണ്ട കാലം എത്തി. ഒരു തീർത്ഥത്തിൽ മുക്കിയിട്ട് വൃത്തിയാക്കി പുറത്തേക്ക് എടുക്കേണ്ട കാലം. കുട്ടികളെ കുറെ കളിച്ചു വന്നാൽ അവരെ ഒന്ന് കുളിപ്പിക്കില്ലേ അമ്മമാർ കുളത്തിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട്? അതുമാതിരി എല്ലാ മതങ്ങളും, ഇപ്പം നടക്കുന്ന സകല മതങ്ങളെയും ഒരമ്മയെ പോലെ നമ്മൾ ആ പെണ്ണുങ്ങൾ നമ്മൾ പോയിട്ട് അത് കുളിപ്പിക്കൂ, വൃത്തിയാക്കൂ. എന്ന് വെച്ചാൽ അതിൽ കുറെ വന്ന് ചെന്നിട്ടുള്ള ഈ ഇംപ്യൂരിറ്റീസ് വളരെ വഷളാക്കുന്നുണ്ട്. മതങ്ങളെ പറ്റിയിട്ട് ആളുകൾക്ക് വിദ്വേഷം വരികയാണ്. ബിക്കോസ് അത് ക്ലീൻ ഔട്ട് ചെയ്യാൻ ആരുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ലെൻസിങ് നടത്തണം. മതങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയ സംഹിതകൾ, എല്ലാറ്റിനും ഒരു ചേഞ്ച് വരും, അനിവാര്യമാണ്. ചിലപ്പോൾ ഒരു കാലാഹരണപ്പെടുന്ന ഒരു തീയതി ഉണ്ടാവും, ആ തീയതി വിട്ടിട്ട് പിന്നെയും അതേ സാധനം കൊണ്ട് നടക്കുക. കാലാഹരണപ്പെട്ടു പോയിട്ടുള്ള സംഹിതകൾ ഉപേക്ഷിക്കാനുള്ള ധൈര്യം വരണം. ധൈര്യം എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ, അത് ഒന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ യാഥാസ്ഥിതികർ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കും. എന്താ വെച്ചാൽ ഒരു ചേഞ്ചും പാടില്ല. ചേകന്നൂർ മൗലവി കൊണ്ടുപോയിട്ട് കൊന്നില്ലേ, അദ്ദേഹം കുറച്ച് ഒന്ന് ചേഞ്ച് ചെയ്യാൻ, നവീകരിക്കാൻ ശ്രമിച്ചു. ലോകം നവീകരിക്കപ്പെടുന്നുണ്ട്, എല്ലാം പുതുതായി വരുന്നുണ്ട്. എവിടെയും നോക്കിയാലും നമുക്ക് മാറ്റങ്ങളുണ്ട്, മനുഷ്യൻ്റെ മുഖത്തിനു കൂടി മാറ്റം വരുന്നുണ്ട്. എന്നിട്ടും നമ്മൾ ചില കാര്യങ്ങൾ മാറ്റരുത് മാറ്റരുതെന്ന് പറയുമ്പോൾ ഒരു വിഷമം മനസ്സിന്, എങ്ങനെ നിലനിൽപ്പുണ്ടാവുമെന്ന്. ഒരു മതത്തിന് നിലനിൽപ്പുണ്ടാവണമെങ്കിൽ അതിൽ ചലനം വേണം. മതവിശ്വാസികൾ തന്നെ കാലം മാറുന്നതിനെ പറ്റി കൂടുതൽ ആർദ്രമാക്കാം, ഒരു മതം കൂടുതൽ മനോഹരമാക്കാം, അതിനൊരു ശ്രമം നടത്തണം. യാഥാസ്ഥിതികരാണ് ശരിക്കും ഭീകരമാർ. ഏത് മതത്തിലുള്ള യാഥാസ്ഥിതികനും ഭീകരനാണ്. അവനവൻ്റെ അഭിപ്രായം മറ്റൊരാളുടെ മേൽ ചുമത്തുക, അതാണ് ഫാസിസം.
2: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്കസിൻ്റെയും എം മുകുന്ദൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ടി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമന ആശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെൻ്റ് വാൻഗോഗും വർഗീസും ചെഗുവരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂപൻ ഹസാരികയും സന്താൽ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്താരകളിൽ വെച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ ആവർത്തിച്ച് ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിൻ കവിതകളിലെ നവോത്ഥാനത്തെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽ നോവിൻ്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ, കണ്ണാന്തളിയിൽ ഇനി കനൽ.

0: പ്രിയ ശ്രോതാക്കളെ, കണ്ണാന്തലി തുടരുന്നു. കണ്ണാന്തലിയിൽ ഇനി കേൾക്കാം നാടകം.
1: മന്ദൻ ഗോയിന്ദന്റെ സന്ദേഹങ്ങൾ.
2: സഹൃദയ സുഹൃത്തുക്കളെ, നാടക മത്സരത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് പുത്തൻ പുതിയ മത്സര നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
3: അല്ല, നിങ്ങൾ റെഡിയല്ലേ?
4: ഞങ്ങൾ നേരത്തെ റെഡി.
3: അപ്പൊ അനൗൺസ്മെന്റ് കൊടുത്തോട്ടെ.
4: ഓ,
2: മത്സരത്തിലെ അടുത്ത നാടകം മന്ദൻ ഗോയിന്ദന്റെ സന്ദേഹങ്ങൾ. നാടകം അവതരിപ്പിക്കുന്ന ആ സംഘത്തിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിബന്ധനയിൽ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ, അതായത് 15 മിനിറ്റിനുള്ളിൽ തന്നെ നാടകം അവസാനിപ്പിക്കേണ്ടതാണ്. വാണിംഗ് ബെല്ലിന് ശേഷം 1 മിനിറ്റിനുള്ളിൽ നാടകം തീർന്നിരിക്കണം. അല്ലാത്ത പക്ഷം മത്സരത്തിൽ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടും.
3: മനസ്സിലായില്ലേ?
4: ഓ,
3: പിന്നെ നാടകത്തെ കുറിച്ച് പ്രത്യേകിച്ചിട്ട് വല്ല അനൗൺസ്മെന്റോ കാര്യമോ പറയാനോ മറ്റോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി.
4: ശരി, അമ്മയ്ക്കൊന്ന് ഇങ്ങോട്ട് തന്നാ മതി.
5: എന്റെ വാച്ചിൽ ഇപ്പോൾ സമയം 7:46. കൃത്യം 5 സെക്കൻഡിനുള്ളിൽ. പ്രത്യേകം ഓർക്കുക, 5 മിനിറ്റല്ല, 5 സെക്കൻഡിനുള്ളിൽ നാടകം ആരംഭിക്കും. ഓരോരുത്തരും സ്വന്തം വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ കറക്കം ശ്രദ്ധിച്ച് അടങ്ങിയിരിക്കുക.
6: ഇതെന്ത് ഏർപ്പാടാണ് ഹേ? 5 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് സമയം എത്രയായി?
7: ഇതെന്താ വെള്ളരി നാടകം?
6: ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന സമയം പറഞ്ഞാ പോരെ.
7: ആളെ വിട്ടിയാക്കാം. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞ സമയത്ത് തുടങ്ങിയിട്ടോ? ചങ്ങായി
6: തുടങ്ങുമ്പോ തുടങ്ങട്ടെ. നമ്മള് പാവം ജനങ്ങള് കാത്തിരിക്കാൻ വിധിക്കപ്പെട്ടവരല്ലേ?
7: അങ്ങനെ കാത്തിരിക്കാനൊന്നും പറ്റില്ല.
5: സമ്മതിച്ച്, പ്രിയപ്പെട്ട നാട്ടുകാരെ, സമ്മതിച്ച്. ചെയ്യേണ്ടത് തന്നെ നിങ്ങൾ ചെയ്തു. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തവരോട് ചെയ്യേണ്ടത് എന്തോ അത് തന്നെ നിങ്ങൾ ചെയ്തു. നല്ലത്. പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ, എന്റെ ഈ നാടകം എന്ന് വെച്ചാ ഒരു നേരം പോക്ക്. തുടങ്ങാൻ 1/2 മിനിറ്റ് വൈകി, അത്രയല്ലേ ഉള്ളൂ. അതിനാണ് ഈ ബഹളവും അക്ഷമയും ഒക്കെ. 1/2 മിനിറ്റിന് പകരം 1/2 പതിറ്റാണ്ടായില്ലേ? അതാ ആയിരിക്കുന്ന ചെറുപ്പക്കാരൻ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. വല്ല മുറുമുറുപ്പും ഉണ്ടോ? വാഹനങ്ങൾക്ക് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ്, പരീക്ഷാഫലങ്ങൾക്ക് മാസങ്ങൾ നീണ്ട കാത്തിരിപ്പ്, ജോലിക്ക് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ്, വാഗ്ദത്ത സൗഭാഗ്യങ്ങൾക്ക് യുഗങ്ങൾ നീണ്ട കാത്തിരിപ്പ്. ഈ കാത്തിരിപ്പിലൊന്നും നിങ്ങൾക്കൊരു മടുപ്പുമില്ല, ക്ഷമകേടുമില്ല. എന്റെ നാടകത്തിന് 1/2 മിനിറ്റ് കാത്തിരിക്കേണ്ടി വന്നതിലാണ് അമർഷം. ഏതായാലും അതിന് വൈകിക്കുന്നില്ല.
7: അല്ല, നിങ്ങൾ തയ്യാറാണോ? തുടങ്ങിക്കൂടെ? നമുക്ക്
6: തുടങ്ങിക്കൂടെന്ന് അഭിനയം വന്ന് മുട്ടി നിൽക്കുക. വലിച്ചൂടെ അങ്ങോട്ട് കർട്ടൻ.
7: എന്നാ പ്രധാന കഥാപാത്രത്തെ ഇങ്ങോട്ട് എഴുന്നള്ളിക്ക്.
8: അല്ല, ഏത് സങ്കേതത്തിൽ വേണം പ്രവേശനം?
7: ഏ, എന്തോന്ന് തിരിഞ്ഞില്ല?
8: അതായത് ഈ രീതി ക്രൂവൽ, ഫോക്ക്, റിയൽ, ഫാന്റസി, ബ്രഡോവ്സ്കി, സ്റ്റാനിസ്ലാവ്സ്കി, കനത്, ഇതിൽ ഏത് രീതിയിൽ വേണമെന്ന്?
5: സംവിധായക സരസകുമാര, നിന്റെ ഈ തിയേറ്ററിക്കൽ ടെർമിനോളജി ഒക്കെ തൽക്കാലം ചുരുട്ടി കെട്ടി ആ സൈഡ് കർട്ടന്റെ മൂലയിലെങ്ങാനും വെക്ക.
9: രംഗപ്രകാശനം സംവിധായകൻ എന്ന നിലയ്ക്ക് എന്റെ ചുമതലയാണ്. ആ നിലയ്ക്ക് നാടകത്തെ ഗൗരവബുദ്ധിയാ സമീപിക്കുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ ആവിഷ്കരിക്കുന്ന രംഗരൂപത്തിന്റെ രീതി ഒന്നും ഇണ്ടാകിയിടോ.
2: കൃത്യേ, ഇണക്കം എന്ന നാടകസന്ധിയിലാണ് സംവിധായകന്റെ ആ ഡയലോഗ് ചെന്ന് അവസാനിക്കുക. സംവിധായകനില്ലെങ്കിൽ പിന്നെ
5: ഒരു കുന്തോ ഇല്ല. ഇപ്പൊ രംഗത്ത് പോകേണ്ടത് ഞാനല്ലേ, ഈ മന്ദൻ ഗോയിന്ദൻ. ഞാൻ പോയിക്കോളാം.
2: സംവിധായക, എന്നെ സൃഷ്ടിച്ചത് മൂപ്പരാ, നാടകകൃത്ത്, കൃതജ്ഞദാസൻ. നീയല്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു കോറസായി മാറാം. ഇപ്പോഴത്തെ നാട്ടു നടപ്പനുസരിച്ച് അല്ല നാടക നടപ്പനുസരിച്ച് പാട്ടുപാടി താളം ചവിട്ടി എന്നെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചോ, ബാക്കി കാര്യം ഞാൻ ഏറ്റു.
10: എന്നാ അങ്ങനെ
3: ൂമൻ കോമാളിത്തൊപ്പുണ്ടല്ലോ, ഒന്നുകൂടെ ചെരിച്ച് ഫിറ്റാക്കി പിന്നെ അരിമാവ് കൊണ്ടുള്ള മുഖത്തെഴുത്ത് ഇത്തിരി കൂടിയെന്നൊരു സംശയം.
10: സാരമില്ല, വിധിയാ വണ്ണം തുടങ്ങ്.

മന്ദനാണേ മന്ദനാണേ മഹാമന്ദനാണേ മഹാമന്ദനാണേ മഹാമണ്ഡൻ മന്ദനാണേ മഹാമന്ദനാണേ മഹാമന്ദനാണേ മഹാമണ്ഡൻ വങ്കരാണേ.

0: എന്റെ മാന്താ, ഒടുവിൽ നീ രംഗത്തെത്തിയല്ലോ. നാടകകൃത്ത് എന്ന നിലയിൽ ഞാൻ ധന്യനായി. എന്റെ സർഗഭാവനയുടെ മൂശയിൽ നീ കരുപ്പിടിച്ചു വന്ന സൃഷ്ടിയുടെ അന്തരാള ഘട്ടത്തിൽ ഞാൻ അനുഭവിച്ച നോവ്, ചോരയും നീരുമുള്ള കഥാപാത്രമായി നീ അരങ്ങിൽ നിൽക്കുമ്പോൾ ആത്മസാക്ഷാത്കാരമായി മാറുകയാണ്. ഇനി ആ എഴുതിവെച്ച മൊഴികൾ തെറ്റാതെ ഉരിയാടി നീ തകർത്താട്.
1: അതിന് കഥാപാത്രത്തെ വേറെ നോക്കണം. കൃത്യേ, എന്നെ സൃഷ്ടിച്ചതോടൊപ്പം നാൻ തമ്മിലുള്ള ബന്ധം തീർന്നു. എനിക്ക് ഇഷ്ടമുള്ള ലയലോകെ ഞാൻ പറയൂ.
0: പൊന്നു മാന്ത, മാനസപുത്ര,
1: എന്റെ ചുണ്ടിലൊരുങ്ങാത്ത വാചകങ്ങൾ, എന്റെ മനസ്സിന് പിടിക്കാത്ത ആശയങ്ങൾ, നിങ്ങളിതൊക്കെ എഴുതി വെച്ചിരിക്കും. അത് എന്നെ കൊണ്ട് ഛർദിപ്പിക്ക, അതെനിക്ക് ഇഷ്ടല്ല.
0: സംവിധായക, വീണ്ടും പ്രതിസന്ധി.
1: ഒരു സന്ധിയില്ല, കൃത്യം സംവിധായകൻ ഒന്ന് മാറി നിന്നാ മതി. അരങ്ങിലെ രാജാവ് ഞാനാ.
2: അതെ, അരങ്ങിനെ ഭരിക്കുന്നത് നടന്മാരാ.
3: എന്നാ പിന്നെ നമുക്കത് തുടങ്ങാം. നാടകത്തിന് കൃത്ത് കൊടുത്ത പേര് മാറ്റണോ? മന്ദൻ ഗോവിന്ദന്റെ സന്ദേഹങ്ങൾ.
1: അതായത് മന്ദൻ ഗോവിന്ദന്റെ ഏതാനും സംശയങ്ങൾ.
4: അല്ല മന്ദ, നമുക്കിതൊരു ചോദ്യോത്തര രൂപത്തിൽ അങ്ങ് കൈകാര്യം ചെയ്യാം.
1: മതി, സോക്രട്ടീസും ശിഷ്യന്മാരും എന്ന പോലെ. ആ അതെ,
5: എന്താ നിന്റെ ഒന്നാം സംശയം?
1: സംശയം നമ്മളിൽ ചിലർ സോപ്പ് വാങ്ങുന്നതും നമ്മളിൽ ചിലർ ചില ആദർശങ്ങൾ സ്വീകരിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? ഇതാണ് എന്റെ ഒന്നാം സംശയം.
6: സോപ്പും ആദർശവും, സോപ്പ് പോലെയാണോ ആദർശം?
7: ആദർശം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സമൂലമായി സംസ്കരിച്ച് അവന്റെ സർവതോമുഖമായ വികാസത്തിലൂടെ നന്മയെ അധിഷ്ഠിതമായ ഒരു സ്വതന്ത്ര സ്ഥിതിയുടെ സൃഷ്ടി മുന്നിൽ കണ്ടുകൊണ്ട്.
1: പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അതാണോ? നിങ്ങളെ പരസ്യം കാണാറില്ലേ, കേൾക്കാറില്ലേ, വായിക്കാറില്ലേ? ഇന്ന സോപ്പ് തേച്ചാ ഇന്ന ഗുണം, ഇന്ന പേസ്റ്റ് ഉപയോഗിച്ചാ ഇന്ന ഇന്ന ഗുണം. ഈ ഗുണപ്രകീർത്തനങ്ങൾ ഗാനമായും നൃത്തമായും നാടകമായും മറ്റു കാക്കത്തുള്ളായിരം രീതിയിലും നമ്മുടെ മനസ്സിലേക്ക് ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ചിലരെങ്കിലും സോപ്പ് വാങ്ങുന്നത് പരസ്യത്തിൽ വിശ്വസിച്ചിട്ട്
4: ഗുണമേന്മ നോക്കിയിട്ടല്ലെന്ന് അർത്ഥം.
1: ഈ പരസ്യത്തിന്റെ മറ്റൊരു വകഭേദം നോക്ക്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ചേർന്നാൽ ഇന്ന ഗുണം, ഞങ്ങളുടെ ആദർശത്തിന് ഇന്ന മെച്ചം, ഞങ്ങളുടെ സംഘടനയിൽ വന്നാൽ ഇന്ന ഗുണം. ഈ ഗുണങ്ങൾ പ്രചരണങ്ങളുടെ രൂപത്തിൽ പരസ്യത്തിന്റെ മറ്റൊരു വകഭേദമായി നമ്മുടെ കാറിലെത്തുന്നു, മനസ്സിലെത്തുന്നു.
3: സോപ്പ് കമ്പനിക്കാരന്റെ പരസ്യം പോലെ.
1: രണ്ടിലും ചിന്താശക്തി ഇല്ലാത്ത ഉപഭോക്താവ് ചൂഷണം ചെയ്യപ്പെടുന്നു.
6: ഗോവിന്ദൻ പറഞ്ഞതിൽ കാര്യമില്ലല്ലോ.
8: ഗുണനിലവാരം അറിയാതെ സോപ്പ് വാങ്ങുന്ന മാതിരി പ്രചരണത്തിൽ വിശ്വസിച്ച്
3: സ്വതന്ത്ര ചിന്തയെ ഞെക്കി കൊന്ന്.
6: അപ്പൊ സംഭവം ഗോവിന്ദൻ പറഞ്ഞതിൽ ചെറിയ കാര്യമുണ്ട്. പക്ഷെ നമ്മളീ പറഞ്ഞതൊന്നും ആരും അറിയണ്ടേ.
2: അപ്പോ ഞങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലെന്ന് വെച്ചോ? അപ്പോ ഇന്നും പറഞ്ഞതും അത്ര കാര്യാക്കണ്ട. കാരണം
9: എന്തിലും സംശയമാണേ. മന്ദനാണേ വെറും മന്ദനാണേ വെറും മന്ദനാണേ വെറും മന്ദൻ.
5: ആട്ടെ ഗോയിന്ന, എന്താ നിന്റെ രണ്ടാം സംശയം?
1: പറയാം, അതിനു മുമ്പ് നിങ്ങൾ ആ വിലാപം ഒന്ന് ശ്രദ്ധിക്ക്.
10: എവിടെ എന്ത് ഗ്രാമഭൂ

0: ളുകൾ
1: കേട്ടില്ലേ കൂട്ടര്, ചങ്കുപൊട്ടി പാടുന്നതും പറയുന്നതും
2: കേട്ടു. നഷ്ടപ്പെട്ട ഗ്രാമ ജീവിതത്തിന്റെ
1: ഇത് തന്നെയാ എന്റെ രണ്ടാമത്തെ സംശയം, ഈ കരച്ചിൽ ആത്മാർത്ഥമോ ജാടയോ എന്ന്.
3: എന്ന് പറഞ്ഞാൽ
1: കവിയും കഥാകൃത്തും എഴുത്തുകാരനും സാഹിത്യകാരനും ഒക്കെ ഈ നിലവിളിയാണ്. എനിക്കെന്റെ ഗ്രാമം പോയി, എനിക്കെന്റെ ഓണം പോയി, എനിക്കെന്റെ കിളി പോയി, എനിക്കെന്റെ നക്ഷത്രം പോയി, നഷ്ടപ്പെട്ട ഗ്രാമ സൗഭാഗ്യത്തെ ഓർത്ത് എവിടെ നിന്നാണെന്നോ ഈ വിലാപം. നഗരവനങ്ങളിൽ കെട്ടിപ്പൊക്കിയ കോൺക്രീറ്റ് കൂനയുടെ കുംഭഗോപുരത്തിൽ നിന്ന് ആര് പറഞ്ഞു ഇവരോട് ആ ഗ്രാമം വിട്ട് ഇങ്ങോട്ട് പോരാൻ? എന്തിനാ വേരുകൾ അറുത്തു?
2: ഉയർച്ചയുടെ പടവുകൾ തേടി സന്തതികൾക്ക് മമ്മി ഡാഡി സംസ്കാരം നേടാൻ
4: മടിയിലിരുത്തിയ ബോമറേരിയൻ പട്ടിയുടെ കുഞ്ചിരോമങ്ങൾ തടവി തലോലിച്ച് മോട്ടോർ കാർ രഥങ്ങളിൽ നഗരം ചുറ്റാൻ
1: എന്നിട്ടും പാടുന്നു. എനിക്കെന്റെ ഗ്രാമം പോയി, എനിക്കെന്റെ ഓണം പോയി, എനിക്കെന്റെ കിളി പോയി, എനിക്കെന്റെ നക്ഷത്രം പോയി, ഇതൊരു തരം ജാടയല്ലേ എന്നാണ് എന്റെ രണ്ടാമത്തെ സംശയം.
2: ശരിയാ,
4: ഈ വരത്തന്മാരായി നഗരത്തിലെത്തിപ്പെട്ട ഈ വിലാപക്കാരാരെങ്കിലും തിരിച്ച് ഗ്രാമത്തിൽ ചെന്ന് വീട് വെക്കാറുണ്ടോ?
2: മാത്രമോ, ഗ്രാമീണനോട് പുച്ഛം. കൺട്രി ഫെല്ലോ,
4: റൂറൽ ബ്രീഡ്. വല്ലപ്പോഴും നാട്ടിൻ പുറത്തു നിന്നെത്തുന്ന മുത്തച്ഛനെയും മുത്തശ്ശിയെയും സ്റ്റഫ് ചെയ്ത് ഷോക്കേസിൽ സൂക്ഷിച്ചാൽ സൗകര്യമായെന്നിവരുടെ വേരക്കിടാങ്ങൾ.
2: ബന്ധൻ പറയുന്നതിൽ കാര്യമില്ലാതില്ല കേട്ടോ, പക്ഷേ നിങ്ങൾ ഇതൊന്നും കാര്യമാക്കണ്ട. കാരണം കോയിന്നൻ
1: അതാ, ഇതാണ് എന്റെ മൂന്നാമത്തെ സംശയം. അനുവദിക്കപ്പെട്ട കാലത്തിന്റെ പരിധിയിൽ മനുഷ്യന് പറയാനുള്ളത് മുഴുവൻ പറയാനും കേൾക്കാനുള്ളത് മുഴുവൻ കേൾക്കാനും കഴിയുമോ എന്ന്.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാടകം, കാക്കാരിശി നാടകം, ചവിട്ടനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനതകൾ.

മലയാള സിനിമാ ഗാനചരിത്രത്തിൽ വിരഹത്തിന്റെയും നിസ്സഹായതയുടെയും ഒരു കാൽപ്പനിക ദുരന്തമായി നിലകൊള്ളുന്ന ഗാനമാണ് വയലാർ രാമവർമ്മ രാജഹംസം എന്ന ചിത്രത്തിനുവേണ്ടി രചിച്ച സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്ന ഗാനം. ഇവിടെ പ്രണയം അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി വൈരാഗ്യത്തിന്റെയും ആത്മീയതയുടെയും അതിർവരമ്പിൽ തട്ടിത്തകരുന്നതിന്റെ ചിത്രം വയലാർ ഹൃദയസ്പർശിയായി വരച്ചിടുന്നു. ഗാനത്തിന്റെ ആദ്യ വരികൾ തന്നെ ഒരു ദുരന്തകാവ്യത്തിന്റെ രംഗമൊരുക്കുന്നുണ്ട്. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. നായികയെ കേവലം കാമുകിയായിട്ടല്ല, മറിച്ച് ജീവിതസുഖങ്ങൾ ത്യജിച്ച സന്യാസിനിയായിട്ടാണ് കവി ചിത്രീകരിക്കുന്നത്. അവർ വസിക്കുന്ന ഇടം പുണ്യാശ്രമമാകുന്നു. ഇത് പ്രണയത്തിന്റെ ലൗകികമായ ലോകത്തിൽ നിന്ന് ഉയർന്ന വിശുദ്ധമായ ഒരിടമാണ്. നായകൻ കൊണ്ടുവരുന്ന പൂവ് സന്ധ്യാപുഷ്പമാണ്. ഇത് പ്രതീക്ഷയുടെയും പ്രണയത്തിന്റെയും അന്തിമമായ ക്ഷണികമായ നിമിഷത്തെ സൂചിപ്പിക്കുന്നു. പ്രണയം അതിന്റെ അവസാന യാമത്തിലാണ്. ഇനിയൊരു പുലരി അതിനില്ല. നായകൻ താൻ അവിടെ അന്യനെപ്പോലെ നിന്നു എന്ന് പറയുമ്പോൾ ആ ലോകത്ത് തനിക്ക് സ്ഥാനമില്ല എന്ന യാഥാർത്ഥ്യം വിനയത്തോടെ അംഗീകരിക്കുന്നു. പുറത്തു നിർത്തുന്ന വാതിൽ ഭൗതികമല്ല, മറിച്ച് ആത്മീയമായ ഒരു വേർതിരിവാണ്. പ്രണയത്തിന്റെ സമർപ്പണവും വൈരാഗ്യത്തിന്റെ കാഠിന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഗാനത്തിന്റെ മർമ്മം. ഈ ഏറ്റുമുട്ടൽ രണ്ട് ശക്തമായ ബിംബങ്ങളിലൂടെയാണ് വയലാർ അവതരിപ്പിക്കുന്നത്. അശ്രുധാരയും തീക്കനലും, നിന്റെ ദുഃഖാർദ്രമാ മൂകാശ്രുധാരയിൽ എന്റെ സ്വപ്നങ്ങൾ അലിഞ്ഞു എന്ന് വരുന്നോക്കൂ. സന്യാസിനിയുടെ ദുഃഖാർദ്രമായ മൗനക്കണ്ണീർ കണ്ട് നായകന്റെ സ്വപ്നങ്ങൾ തകരുകയല്ല, മറിച്ച് അലിഞ്ഞു പോവുകയാണ്. ഈ ലയനം വേദന നിറഞ്ഞതാണ്. അവൾക്കു പോലും വേദനാജനകമായ ഈ ത്യാഗത്തെ തകർക്കാൻ തന്റെ പ്രണയത്തിന് കഴിയില്ല എന്ന് നായകൻ തിരിച്ചറിയുന്നു. നിന്റെ മനസ്സിന്റെ തീക്കനൽ കണ്ണിൽ വീണ എന്റെ ഈ പൂക്കൾ കരിഞ്ഞു. ഇതാണ് ക്ലൈമാക്സ്. കാമുകന്റെ മോഹങ്ങൾ മരിക്കുന്നത് കണ്ണീരിലല്ല, മറിച്ച് അവളുടെ മനസ്സിലെ തീക്കനലിലാണ്. സന്യാസിനിയുടെ കണ്ണിലെ തീക്കനൽ അവളുടെ കഠിനമായ തീരുമാനത്തെയും തപസിന്റെ ശക്തിയെയും സൂചിപ്പിക്കുന്നു. ആ തീവ്രമായ തീരുമാനത്തിന് മുന്നിൽ പ്രണയത്തിന്റെ പൂക്കൾ കരിഞ്ഞുപോകുന്നു. ലൗകികമായ പ്രണയം ആത്മീയമായ വൈരാഗ്യത്തിന് മുന്നിൽ തോറ്റു പിന്മാറുമ്പോൾ ആ യാത്ര ചോദിക്കൽ വളരെ ദാർശനികമായ ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പോ ഞാൻ. ഇതൊരു വ്യക്തിപരമായ പരാജയമായി കവി കാണുന്നില്ല. രാത്രിക്ക് പകലിനോട് യാത്ര പറയാതിരിക്കാൻ കഴിയില്ല, അത് പ്രകൃതിയുടെ നിയമമാണ്. അതുപോലെ തന്റെ പ്രണയത്തിന് സന്യാസിനിയുടെ ആത്മീയമായ ലോകത്തോട് ചേരാൻ കഴിയില്ല എന്നത് ഒരു കോസ്മിക് നിയമം പോലെ വയലാർ അവതരിപ്പിക്കുന്നു. ഇത് കേവലമായ വിരഹത്തിനപ്പുറം അനിവാര്യമായ വേർപാടിന്റെ സൗന്ദര്യം കൂടിയാണ്. ഗാനത്തിന്റെ രണ്ടാം ഭാഗം യാത്രയുടെ വേദനയിൽ നിന്ന് അനശ്വരമായ പ്രണയത്തിന്റെ പ്രതീക്ഷയിലേക്ക് നീങ്ങുന്നു. ഒരിക്കൽ നീ എന്റെ കാൽപ്പാടുകൾ കാണും, അന്നും എന്നെ ആത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. നായകന്റെ ഭൗതികമായ സാന്നിധ്യം ഇല്ലാതായാലും ഏകാന്തമാം ഓർമ്മതൻ വീഥിയിൽ തന്റെ കാൽപ്പാടുകൾ എന്നും മായാതെ കിടക്കുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. തന്റെ ആത്മാവ് അവളെ നിത്യമായി സ്നേഹിച്ചിരുന്നു എന്ന സത്യം അവളുടെ ഓർമ്മകളിൽ എന്നും മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. ഇത് ലൗകികമായ പ്രണയത്തിൽ നിന്ന് ആത്മീയവും അനശ്വരവുമായ സ്നേഹത്തിലേക്ക് ഗാനത്തെ പരിവർത്തനം ചെയ്യുന്നു.

ഒരു കഥയേയുള്ളൂ, ജീവിതം. കുട്ടിക്കാലത്ത് കഥാകാരി അപ്പാപ്പന്റെ കഥ പറച്ചിലിൽ നിന്നും നേടിയ തിരിച്ചറിവാണ് ഇത്. കഥയിൽ തന്റെ വഴിയിലെ ഇരുട്ടുകളിൽ വെളിച്ചം പകർന്ന വഴിവിളക്കുകളെയെല്ലാം ഇവിടെ ഓർക്കുന്നു. പ്രേമചന്ദ്രന് ഉദ്യോഗസ്ഥയായ ജയന്തിയെ വിവാഹം കഴിക്കണമെന്നുണ്ട്. പക്ഷേ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ആളിനെ മാത്രമേ അവൾ കെട്ടുകയുള്ളൂ എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ്. പ്രേമചന്ദ്രനെ നിസ്സഹായനാക്കുന്നതായിരുന്നു ആ ആഗ്രഹം. നട്ടാപാതിരയ്ക്ക് ഒറ്റയ്ക്ക് നടക്കണം, അതും ആൾത്തിരക്കുള്ള നഗരമധ്യത്തിലൂടെയല്ല, നാട്ടിൻപുറത്തെ വിജനമായ വഴികളിലൂടെ. ഒടുവിൽ പ്രേമചന്ദ്രൻ സുഹൃത്തായ പോലീസുകാരൻ സുശീലന്റെ സഹായത്തോടെ ജയന്തിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. രാത്രിയിൽ അല്പം അകലെ മാറി അവളെ പ്രേമചന്ദ്രൻ പിന്തുടർന്നു. വഴിയിൽ ആരൊക്കെയോ ജയന്തിയെ പിന്തുടരുന്നത് അയാൾ കണ്ടു. ജയന്തിയാകട്ടെ യാതൊരു കൂസലുമില്ലാതെ പാതിരാ നടത്തം തുടർന്നു. പ്രേമചന്ദ്രൻ സുശീലിനെ ഫോൺ വിളിച്ചു. പോലീസ് ജീപ്പ് അവിടേക്കെത്തി. മങ്ങിയ വെളിച്ചത്തിൽ സുന്ദരിയായ ജയന്തിയെ കണ്ട സുശീലൻ ഇത്രയും സുന്ദരിയായ അവളെ പ്രേമചന്ദ്രൻ അർഹിക്കുന്നില്ലെന്ന് തീർച്ചപ്പെടുത്തി. പ്രേമചന്ദ്രൻ സുശീലന്റെ ചവിട്ടേറ്റു വീണു. ബലമായി വലിച്ച് പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നതിനിടെ ജയന്തിയുടെ സാരി കുത്തഴിഞ്ഞു. അവളുടെ കരച്ചിലേക്ക് അവളെ പിന്തുടർന്നവർ പാഞ്ഞുകയറി. വിളിച്ചാൽ കൂടെ വരുമോ എന്ന് ചോദിച്ച കാമുകനോട് വിളിച്ചു നോക്ക്, തോന്നിയാൽ വരാം എന്ന് പറയുന്ന വ്യക്തമായ ജീവിതബോധമുള്ള തെരേസ എന്ന കഥാപാത്രത്തെ വെട്ടിക്കൽ ഔസേപ്പ് മകൾ തെരേസ എന്ന കഥയിൽ കാണാം. അപ്പന്റെ മന്ത്രവാദ പാരമ്പര്യം അവളുടെ ജീവിതത്തിന് തുണയാകുന്നു. ആഖ്യാനത്തിന്റെ സവിശേഷത കൊണ്ട് ശ്രദ്ധേയമായ കഥകളാണ് കളിയൊച്ച, അപ്പന്റെ സുവിശേഷം എന്നിവ. ഓരോ കഥയും ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളാണ്. എല്ലാത്തിനെയും ഒന്നിച്ചു നിർത്തുന്ന അദൃശ്യമായ ചരട് മാനവികതയുടേതാണ്. ചിന്തിക്കും തോറും മനസ്സിൽ ആഴ്ന്നിറങ്ങുന്ന അനുഭവങ്ങളായാണ് ഗ്രേസി ദുരന്തങ്ങളെ വരച്ചിടുന്നത്. ദൈവം നിശ്ചയിക്കുന്നു എന്ന കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അയാൾ അവളിലേക്ക് കുതിച്ചു. ആഴങ്ങളിൽ മുങ്ങിപ്പൊങ്ങുന്നതിനിടയിൽ മകൻ സ്വന്തം കുഞ്ചിക്ക് കയറിപ്പറ്റിയത് അയാൾ അറിഞ്ഞില്ല. അയാളുടെ തലയ്ക്ക് മുകളിൽ പ്രത്യക്ഷപ്പെട്ട രണ്ട് ഞാവൽപ്പഴ കണ്ണുകളുടെ തിളക്കത്തിൽ അവളുടെ ആനന്ദധാര മുറിഞ്ഞു. മൃതിപ്പെട്ടതുപോലെ അവളുടെ ഉടൽ മരവിച്ചതെന്തെന്ന് അയാൾക്ക് മനസ്സിലായില്ല. മകൻ അയാളുടെ ഉച്ചിയിലെ മുടി ഇടം കൈയിൽ ചുറ്റിപ്പിടിച്ച് കടിഞ്ഞാണാക്കി. വലം കൈയിൽ അദൃശ്യമായൊരു ചാട്ടയേന്തി അയാളെ ദയവില്ലാതെ പ്രഹരിച്ചപ്പോൾ മാത്രമാണ് അയാൾക്ക് ബോധമുണ്ടായത്. ഒരു മുരൾച്ചയോടെ അയാൾ മകനെ കുടഞ്ഞു തെറിപ്പിച്ചു. കുതിരയോട്ടം നിലച്ചുപോയതിന്റെ ഇച്ഛാഭംഗം അവന്റെ കണ്ണുകളിൽ തുറച്ചു നിന്നു. ചുവരിൽ പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ട ഒരു ചുവന്ന നൂലരുവി ഞൊടിനേരം സംഭ്രമിച്ചു നിന്ന് താഴേക്ക് കുതിച്ചു പായുന്നത് അയാളോ അവളോ കണ്ടില്ല. ആഖ്യാനത്തിലെ കൃത്യതയും സ്ഫുടം ചെയ്തെടുത്ത ആകർഷകമായ ഭാഷയുമാണ് ഗ്രേസിയുടെ കഥകളെ ശക്തമാക്കുന്നത്. എം ബഷീർ പറഞ്ഞതുപോലെ പ്രമേയത്തിനും ഇതിവൃത്തത്തിനും അനുസരിച്ച് ലാളിത്യത്തിലേക്കോ കാർക്കശ്യത്തിലേക്കോ നർമ്മത്തിലേക്കോ തിരിഞ്ഞുമാറാൻ ഗ്രേസിയുടെ ഭാഷയ്ക്ക് കഴിയുന്നുണ്ട്. സ്ത്രീവാദ കഥകളുടെ പൊതുധാരയിൽ നിന്നു മാറി സഞ്ചരിക്കുന്ന കഥകളാണ് ഗ്രേസിയുടേത്. വ്യക്തിനിഷ്ഠമായ ജീവിത കാഴ്ചകളാണ് കഥകളിലെല്ലാം ഉള്ളത്. പ്രസാദാത്മകമായ ജീവിത ദർശനമാണ് ഈ കഥകളെ ആകർഷകമാക്കുന്നത്. ഈ സവിശേഷതകളാൽ ഗ്രേസിയുടെ കഥാജീവിതത്തിലെ ഒരു വഴിത്തിരിവാകുന്ന സമാഹാരമാണ് പാതിരാ നടത്തം.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമാകുന്ന ജീവിതാവസ്ഥകൾ, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, കഥയായും കവിതയായും മനസ്സിലൂടെ ഒഴുകിയ വാക്കുകൾ. ഇന്നത്തെ കണ്ണാന്തലി ഇവിടെ അവസാനിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് 22 ഫീമെയിൽ കോട്ടയം എന്ന ചലച്ചിത്രത്തിലെ ടെസ്സ എന്ന കഥാപാത്രത്തെക്കുറിച്ച് കേൾക്കാം. ടെസ്സ കെ എബ്രഹാം നഗരത്തിലെ ഏതോ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പേര് എന്ന രീതിയിൽ നമുക്കൊക്കെ സുപരിചിതമായ നാമധേയം ടെസ്സ കെ എബ്രഹാം. എന്നാൽ ഈ പേര് മലയാള ചലച്ചിത്രത്തിൽ അടയാളം ചെയ്ത് ആസ്വാദകരുടെ അന്തരംഗങ്ങളിൽ ഒരു നടുക്കം തന്നെ ഉളവാക്കുന്ന വിധം പ്രകാശമാനമാക്കിയത് ആഷിഖ് അബുവാണ്. 22 ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിൽ സദാചാരത്തിന്റെ നിയമങ്ങളെ ഭയപ്പെടാതെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ വാസനകളെക്കുറിച്ചും ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന ദുരന്ത സംഘർഷങ്ങളെക്കുറിച്ചും സൗന്ദര്യാത്മകമായി ചിത്രീകരിച്ച ചിത്രം. നമുക്ക് ചുറ്റുമുള്ള ലോകവും മാറുന്നു, മാറുന്ന ലോകത്തെ നിർവചിക്കുകയും ചെയ്യുന്നു എന്ന നിലയിലാണ് ചിത്രം പ്രസക്തമാവുന്നത്. മനുഷ്യപ്രകൃതിയിലെ വൈരുദ്ധ്യങ്ങളും മനുഷ്യബന്ധങ്ങളുടെ ശൈഥില്യവും വർത്തമാന ജീവിതത്തിന്റെ തകർച്ചയും ചലച്ചിത്രം സൂക്ഷ്മമായി ആവിഷ്കരിക്കുന്നു. ജീവിതം കൂടുതൽ ഹിംസാത്മകമായതുകൊണ്ട് അപ്രതീക്ഷിതമായ കടന്നാക്രമണങ്ങളെ നേരിടാൻ ഏകാഗിയായ ടെസ്സ എന്ന പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല. ഒരു ഘട്ടത്തിൽ നേളുകളെപ്പോലും യാഥാർത്ഥ്യമാണെന്ന് അവൾ വിശ്വസിച്ചു. ഭാവിയെപ്പോലെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം അവൾക്കില്ല. നിസ്സഹായതയിൽ നിന്ന്, ഭയത്തിൽ നിന്ന് അവൾ ഉണർന്നെണീക്കുന്നത് ഒരു പ്രതികാര ദാഹിയായിട്ടല്ല, പകരം പെണ്ണിന്റെ സഹനം ഒരു ദൗർബല്യമായി കാണരുതെന്നുള്ള ഓർമ്മപ്പെടുത്തലായാണ്. അതുകൊണ്ടാണ് ടെസ്സ കെ എബ്രഹാം എക്കാലത്തും ശക്തികേന്ദ്രമായ ഒരു സ്ത്രീ കഥാപാത്രമായി നിലനിൽക്കുന്നത്.

0: വിദേശത്ത് നഴ്സിംഗ് ജോലിക്ക് ശ്രമിക്കുന്ന അനേകായിരം കോട്ടയംകാരായ പെൺകുട്ടികളിൽ ഒരാളാണ് ടസാക്കെ എബ്രഹാം. കാനഡയിലേക്കുള്ള ജോലി തരപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് അവൾ റിക്രൂട്ട് ഏജൻസി നടത്തുന്ന സിറിൽ സി മാത്യുവിന്റെ അടുക്കലെത്തുന്നത്. കാനഡയിലേക്കുള്ള വിസ ശരിയാക്കി കൊടുത്ത ശേഷം അവർ തമ്മിൽ സുഹൃത്തുക്കളാകുന്നു. അവൾ സിറിലിന് സന്തോഷസൂചകമായി പാർട്ടി നൽകാൻ തീരുമാനിച്ചു. നാട്ടിൻപുറത്തിന്റെ നിഷ്കളങ്കതകൾ മാത്രമുള്ള ടെസ സിറിലിന്റെ പ്രത്യക്ഷത്തിലുള്ള നിഷ്കളങ്കമായ ചിരിയിൽ തന്റെ മനസ്സിന്റെ താക്കോൽ അയാൾക്ക് നൽകുന്നു.
1: അപ്പൊ 2012 ശരിക്കും ലോകം അവസാനിക്കും?
2: ലോകം അവസാനിക്കും ഞാൻ പറയുന്നില്ല, പക്ഷെ ഡിസംബറോടെ പല മാറ്റങ്ങളും നടക്കും. അതെന്താണെന്ന് നമ്മൾ അനുഭവിച്ചറിയേണ്ടി വരും. But our planet is not going to be the same after 2012.
1: അയ്യോ, അപ്പൊ ചെയ്യാനുള്ളതൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കണം.
2: കറക്റ്റ്. എന്റെ ഓഫീസിൽ വരുന്ന പല പെൺകുട്ടികളും പറയുന്നത് നഴ്സ് ജോലി ഒരു താങ്ക്ലെസ് ജോബ് ആണെന്നാണ്.
1: ആണോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ജോലി ചെയ്യാനാത്ര നന്ദി, ചിലപ്പോ നല്ല ടിപ്സും കിട്ടും, കാശിനാവശ്യമുള്ള സമയമാണെ വാങ്ങുകയും ചെയ്യും. കൊച്ചിലെ മുതലേ ഞാൻ ആരാവുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ഞാൻ ജനിച്ചതേ നഴ്സാൻ വേണ്ടിയാ. സിറിലിന് ഞാൻ പറയുന്ന എത്രത്തോളം മനസ്സിലാവുന്ന എനിക്ക് അറിയത്തില്ല, പക്ഷേ
2: എന്റെ അമ്മ ഒരു നഴ്സായിരുന്നു.
1: നാട്ടിലെ മെഡിക്കൽ ഷോപ്പ് നടത്തിയിരുന്ന ബെന്നി എന്ന് പറഞ്ഞൊരാളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അമ്മച്ചിക്ക് മരുന്ന് വാങ്ങാൻ പോയി പോയി പരിചയതാ. അപ്പൊ തോന്നി ഇഷ്ടാണെന്ന്, ഇപ്പൊ തോന്നുന്നു വിവരക്കേടാണെന്ന്.
2: എന്തായിരുന്നു പേര്?
1: ബെന്നി.
2: ഓ,
1: നല്ല ആളാണെന്ന് തോന്നി. അതുവരെ എനിക്ക് അറിയുന്നവരൊക്കെ നല്ല ആൾക്കാരായിരുന്നേ. അബദ്ധം പറ്റിപ്പോയി. അടുത്ത സ്റ്റെപ്പ് കല്യാണം എന്നുള്ള സ്റ്റേജ് വന്നപ്പോ ബെന്നി മുങ്ങി. അയാൾക്ക് എറണാകുളത്ത് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വേലി ചാടി എന്നുള്ള പേരുമായി. നല്ല പണി കിട്ടി. നമ്മുടെ ഈ റിലേഷൻഷിപ്പിന്റെ ഭാവി എന്താവുന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഇത് സിറിലിനോട് പറയാതെ എനിക്കൊരു മനസമാധാനം കിട്ടുന്നില്ല.
2: എനിക്കും ആദ്യം മുതലേ പറഞ്ഞു തോന്നിയ ഒരു കാര്യമുണ്ട്.
1: ഞാനും പറയുന്നേ
2: ഭാവി അല്ല ഭാവി. ഭാവി ഭാവി
1: അത് തന്നെയല്ലേ ഞാനും പറയുന്നേ ഭാവി.
2: ശരിയാ.
1: എന്നാന്നേ?
2: ബ്യൂട്ടിഫുൾ.
1: അതല്ലേ ഞാനും പറയുന്നേ.
2: ഓക്കെ, കറക്റ്റ് ആണ്, പെർഫെക്റ്റ് ആണ്.
0: അടുത്ത സ്റ്റെപ്പിൽ കല്യാണം എന്ന സ്റ്റേജ് വന്നപ്പോൾ ബെന്നി മുങ്ങി. അയാൾക്ക് എറണാകുളത്ത് ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വേലി ചാടി എന്ന പേരുമായി നല്ല പണി കിട്ടി. നമ്മുടെ ഈ റിലേഷൻഷിപ്പിന്റെ ഭാവി എന്തെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് സിറിലിനോട് പറയാതെ ഒരു മനസമാധാനവും കിട്ടുന്നില്ല. ടെസ സിറിലിനോട് ഒരു കാമുകനോടൊന്നു പോലെ മനസ്സു തുറന്ന് സംസാരിച്ചു. വെളുത്തു കാണുന്നതെല്ലാം പാലാണെന്നും ചിരിച്ചു കാണിക്കുന്നവരെല്ലാം നല്ലവരാണെന്നും ടെസ ഒരിക്കൽ കൂടി വിശ്വസിച്ചു. കാനഡയിലേക്ക് പോകാൻ ഇനി കുറച്ചു ദിവസം കൂടിയേയുള്ളൂ. അതുവരെ സിറിലിന്റെ ഒപ്പം താമസിക്കാൻ ടെസ തീരുമാനിച്ചു. ബാർ ഹോട്ടലിൽ വെച്ച് ടെസയെ സ്പർശിക്കാൻ ശ്രമിച്ച ചെറുപ്പക്കാരനെ സിറിൽ മർദ്ദിച്ച ശേഷം ടെസയെയും കൊണ്ട് അവിടെ നിന്ന് വേഗത്തിൽ സ്ഥലം വിട്ടു. പിറ്റേ ദിവസം സിറിൽ വീട്ടിൽ വന്നില്ല. വിഷമിച്ചു നിൽക്കുന്ന ടെസയുടെ അടുക്കിലേക്ക് സിറിലിന്റെ ബോസ് ഹെഗ്ഡെ എത്തുന്നു. സിറിൽ തന്റെ ഫാം ഹൌസിൽ സുരക്ഷിതനായി ഉണ്ടെന്നും രണ്ടു ദിവസം കഴിഞ്ഞ് മടങ്ങുവരുമെന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. എന്നിട്ടയാൾ ടെസയെ തലക്കടിച്ചു വീഴ്ത്തി ബലാത്സംഗം ചെയ്തു. തലയിൽ 3 സ്റ്റിച്ചുണ്ട്, വിരൽ ഒടിയുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയ ടെസയുടെ അടുക്കൽ സിറിൽ പൊട്ടിത്തെറിച്ചു.
3: Like I said, I've spoken to them. I need your support. Come on, Cyril is my boy. Talk to them and update me. Please, Sulpa, adjust Madi. Call me back.
1: Sir, Cyril.
3: Innala payyamaru aayita oru incident undayille. Cyril gari adichathu Karnataka Rakshana Vedhiyude secretary-yude maganeyanu. Avarippa avante kai vetta nadakkuva. You don't panic, ma. This is the way they talk. സംഭവം ഇപ്പൊ ഡിസ്കസ് ചെയ്ത് സോൾവ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. രണ്ടു ദിവസം മാറി നിൽക്കുന്ന സേഫ്. സിറിൽ ഇപ്പോൾ എൻ്റെ ഫാം ഹൗസിലുണ്ട്. അവിടെ കവറേജ് ഇല്ലാത്തതുകൊണ്ട് അവനെ ഫോണിൽ കിട്ടത്തില്ല. ഐ കോൾ ദ ലാൻഡ് ലൈൻ. ഹലോ ഹലോ, സിറിലേക്ക് ഫോൺ വിട്.
1: ഹലോ സിറിൽ.
4: ടെസ, കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല.
1: ഞാൻ ആകെ പേടിച്ചു പോയി സിറിൽ.
4: ഐനോ, ഇപ്പൊ ഹെഗ്ഡേ സാർ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ രണ്ടു ദിവസത്തിനകം വീട്ടിലേക്ക് വരാം. ഓക്കെ.
1: കൈ എങ്ങനെയുണ്ട്?
4: ഏയ്, അതൊന്നും കുഴപ്പമില്ല. ഐ ആം ഫൈൻ. നീ പേടിക്കാതിരിക്കേ, രണ്ടു ദിവസം കഴിഞ്ഞ് കാണാം. യു ടേക്ക് കെയർ.
5: സിറിൽ മെച്ചുവർഡായി ഈ സിറ്റുവേഷനെ കാണണം. തനിക്ക് സംഭവിച്ചത് ഒരു വലിയ ഡിസാസ്റ്റർ അല്ലെന്ന് ടെസ്സയെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് സിറിലാണ്. നമ്മുടെ ഡോക്ടേഴ്സ്, ഓഫീസ് സ്റ്റാഫ് കുറച്ചു പേർക്ക് മാത്രമേ ഈ ഇൻസിഡന്റിനെ പറ്റി അറിയൂ. കാനഡയ്ക്ക് വിസ കൺഫേം ആയി ടിക്കറ്റ് വന്നിരിക്കുന്ന ഈ സമയത്ത് ടെസ ആവശ്യപ്പെട്ടതും അത് തന്നെയാണ്. പുറത്തതറിഞ്ഞാൽ മീഡിയാസൊക്കെ ഹോസ്പിറ്റലിന്റെ ഗുഡ്വില്ലിനെ പറ്റി മാനേജ്മെന്റ് കൺസേൺഡ് ആണ്. നോ നോ, ഐ ഡിഡ്ന്റ് മീൻ ദാറ്റ്.
4: താങ്ക് യു ഫോർ യുവർ കൈൻഡ്നസ്.
1: സിറിൽ, ടെസ്സയുടെ തലയിൽ മൂന്ന് സ്റ്റിച്ചുണ്ട്. അവളുടെ വിരൽ ഒടിഞ്ഞിരിക്കുക. ശരീരം മുഴുവൻ കടി കിട്ടിയ പാടുകളും ഉണ്ട്. ഈ ഒരവസ്ഥയിൽ അവൾക്ക് ആവശ്യം നിന്നെയോ? നീ അത് മനസ്സിലാക്കി അവളുടെ അടുത്തൊന്ന് ചെന്നിരിക്കുക.
4: എനിക്കയാളെ കൊല്ലണം.
6: എല്ലാരും എന്നോട് പറഞ്ഞു പ്രാക്ടിക്കൽ ആവാൻ, എനിക്ക് പറ്റില്ല പ്രാക്ടിക്കൽ ആവാൻ.
1: പ്ലീസ് സിറിൽ, പോകുന്നത് വരെ ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണേന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കിപ്പുള്ളൂ. ഇവിടുന്നൊക്കെ രക്ഷപ്പെട്ട് പുതിയൊരു ലൈഫ് തുടങ്ങാനുള്ള വഴി ഇപ്പൊ നമ്മുടെ മുമ്പിലുണ്ട്.
6: നിനക്ക് എങ്ങനെ ഇത്ര നോർമൽ ആവാൻ പറ്റുന്നു സാർ? മനസ്സിൽ നല്ല മുഖം പോകുന്നില്ല.
1: കണ്ണടയ്ക്കുമ്പോ വേദന ശിഖരൻ എന്നെ തന്നെ എനിക്ക് കാണാൻ പറ്റും, അറിയോ?

0: കുറച്ചു ദിവസത്തിന് ശേഷം ടെസ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ആലിംഗനത്തിൽ അമർന്നു നിന്നുകൊണ്ട് സിറിൽ ഹെഗ്ഡേക്ക് മെസ്സേജ് അയച്ചു, ടെസ റെഡിയായിരിക്കുന്നു. സിറിൽ ഇല്ലാത്ത സമയം ഹെഗ്ഡേ പൂച്ചെണ്ടുമായി അവിടെ എത്തി. ചെയ്തുപോയ തെറ്റിന് മാപ്പ് ചോദിച്ചു. പോകാൻ നേരം അയാൾ ടെസയോട് ചോദിച്ചു, ഒരിക്കൽ കൂടി ശാരീരികമായി ബന്ധപ്പെടാൻ അവസരം നൽകുമോ എന്ന്. ഭയന്നു നിലവിളിച്ച ടെസയെ അയാൾ വീണ്ടും ബലാത്സംഗം ചെയ്തു. കാനഡയിലേക്ക് പോകാതെ ഹെഗ്ഡേയുടെ പ്രതികാരം ചെയ്യണം എന്ന ചിന്തയാണ് ടെസയ്ക്ക്. ടെസയുടെ ബാഗിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചു വെച്ച് സിറിൽ പോലീസിനെ അറിയിച്ച് അവളെ ജയിലിലടച്ചു. ജയിലിൽ വച്ച് സുബൈദ എന്ന തടവുകാരിയിൽ നിന്ന് സിറിലിനെയും ഹെഗ്ഡേയും പറ്റി ടെസ മനസ്സിലാക്കുന്നു. പെൺകുട്ടികളെ പ്രണയിച്ചു വലയിലാക്കി ഉന്നതർക്ക് കാഴ്ചവെച്ച് പണം സമ്പാദിക്കുന്ന ആളാണ് സിറിൽ എന്ന തിരിച്ചറിവിൽ ടെസ തകർന്നുപോയി. സുബൈദയുടെ സഹായത്തോടെ ടെസ ജാമ്യത്തിലിറങ്ങി. ഡി കെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദിനേശൻ എന്ന ബിസിനസ്സുകാരൻ ഹെഗ്ഡേയോട് പ്രതികാരം ചെയ്യാൻ ടെസയെ സഹായിച്ചു. വരിഞ്ഞുകെട്ടി കാലിൽ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചാണ് അവൾ ഹെഗ്ഡേയെ കൊന്നത്. പ്രാർത്ഥന എന്ന പേരിൽ ഒരു മോഡൽ ഗേളിന്റെ വേഷത്തിൽ സിറിലിന്റെ അടുക്കലെത്തിയെങ്കിലും ടെസ പിടിക്കപ്പെട്ടു.
1: ടെസ, ഉനക്ക് ജലാശയത്തിക്ക് വെളിയിൽ ഒരു ഹെൽപ്പ് വേണം. എന്നോട് ഫ്രണ്ട് ദിനേഷ് ഓർത്താർക്കാം, അറിമുഖപ്പെടുത്തി
2: വെക്കരേ. എന്തായാലും കുറച്ചുനാൾ ജയിലിൽ കിടന്നു വെറുതെ ആയില്ല. ചെയ്യുമ്പോ നീറ്റായിട്ട് ചെയ്യണം, നാച്ചുറൽ ഡെത്ത് ആയിട്ട് തോന്നണം. സുബൈദ പഴയൊരു ഫ്രണ്ടാ, അയില് ഹെൽപ്പിയോ?
3: ഒന്നും വെറുതെ വേണ്ട.
2: ഒന്നും വെറുതെ കിട്ടില്ല ടെസ, കുറച്ചൊക്കെ പ്രേമിക്കണം. മനുഷ്യരെല്ലാവരും എപ്പോഴും പ്രേമിക്കണം. എത്ര പേരെ പ്രേമിക്കാമോ അത്ര പേരെ പ്രേമിക്കണം.
3: ജിൻസി വിളിക്കാറുണ്ടോ?
2: യെസ്, ഇടയ്ക്ക് വിളിക്കും.
3: ഞാൻ ജിൻസി അല്ല. രണ്ടു പ്രാവശ്യം റേപ്പ് ചെയ്യപ്പെട്ട് ഡ്രഗ് കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിറങ്ങിയവളാ. ഇല്ലാത്തപ്പോ വരുന്നൊരു ധൈര്യല്ലേ, അത് മാത്രമേ ഉള്ളൂ എന്റെ കയ്യിലിപ്പോ.
4: ഹലോ,
2: എവരിതിങ്സ് ഫൈൻ?
4: യാ, എവരിതിങ്സ് ഫൈൻ. ഐ ടോക്ക് ടു യു ലേറ്റർ. യാ, ബൈ.
5: ദാറ്റ് വിൽ ബി യുവർ ലാസ്റ്റ് ഫോൺ കോൾ.
4: വൈ?
5: ദേർസ് നോ നെറ്റ്‌വർക്ക് കവറേജ് ആഫ്റ്റർ ദിസ്. ഈവൻ ഇഫ് യു സ്ക്രീം, നോ വൺ വിൽ ഹിയർ യു.
4: ആർ യു ഗോണ മേക്ക് മീ സ്ക്രീം?
5: യു വോണ്ട് ടു സ്ക്രീം? Come in. What's happening here?
4: No one's gonna hear you, even if you scream. Have fun.
5: Who the hell are you? Who sent you? Come on. I'm a patient. I'm not all right. ഞാൻ ഒരു രോഗിയാണ്. നീ ഒരു നേഴ്സല്ലേ, യു ഷുഡ് ബി നോയിങ് ഇറ്റ്. നിനക്കറിയാമല്ലോ അത്. ഐ എം എ പേഷ്യന്റ്, ഞാൻ രോഗിയാണ്. പ്ലീസ് പ്ലീസ് ഡോണ്ട് ഹേർട്ട് മീ. പ്ലീസ് ഡോണ്ട് ഹേർട്ട് മീ.
3: നീ എനിക്കൊരു രോഗിയാണ്, പക്ഷേ മരണം കൊണ്ട് മാറാവുന്ന രോഗമേ നിനക്കുള്ളൂ.
6: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
7: ഒറ്റക്കമ്പിനാദം.

വിചാരിച്ചു അത് തന്റെ അന്ത്യമാണെന്ന്. ഒരു പ്രൊഫഷണൽ ഫ്രോഡിന്റെ മുന്നിലേക്കാണ് വേഷം കെട്ടി വരുന്നതെന്ന് അവൾ ആലോചിച്ചില്ല. സിറിൽ അവളെ കൊല്ലാതെ വിട്ടത് അയാളുടെ ഉള്ളിലെവിടെയോ ഇപ്പോഴും അവളുള്ളതുകൊണ്ടാണ്. രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്തയായ പുതിയ ടെസയെ സൃഷ്ടിച്ചത് സിറിൽ തന്നെയാണ്. അയാൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അവളെ ജയിലിലേക്ക് അയച്ചതാണ്. അവൾ ചുറ്റും നോക്കിയപ്പോൾ കണ്ടത് മുറിവേറ്റ, മരണം മുന്നിൽ കണ്ട, കൊന്നിട്ടുള്ള കുറെ പെണ്ണുങ്ങളെയാണ്. അപ്പോൾ അവൾക്കും തോന്നി ഇതൊക്കെ തന്നെ കൊണ്ടും പറ്റുമെന്ന്. ടെസയ്ക്ക് നഷ്ടപ്പെട്ടത് അവളെ വിറ്റുതെന്ന ഒരുത്തനെയാണ്. പക്ഷേ സിറിലിന് നഷ്ടപ്പെട്ടത് അവനെ സ്നേഹിച്ച ഒരാളെയാണ്.

അതിജീവിക്കാനുള്ള ടെസയുടെ വാശിയാണ് പുതിയ കരുനീക്കങ്ങൾക്ക് അവളെ പ്രേരിപ്പിച്ചതും ഒരു പുതിയ ടെസയെ സൃഷ്ടിച്ചതും. മനസ്സിനേറ്റ മുറിവ് ഒരു പ്രചോദനമാണ്. വ്യവസ്ഥാപിത വഴികളിൽ നിന്ന് മാറി നടക്കാനുള്ള ധീരചിന്ത ടെസ പ്രകടിപ്പിക്കുന്നു. രണ്ട് വിഭിന്ന ജീവിത സംസ്കാരങ്ങളുടെ ചിഹ്നങ്ങൾ സിറിലിന്റെയും ടെസയുടെയും വാക്കിലും പ്രവൃത്തിയിലുമുണ്ട്. സിറിലിന് നേഴ്സ് എന്നുള്ളത് പുരുഷന് ഏതവസരത്തിലും ആസ്വദിക്കാനുള്ള ഒരു ഉപഭോഗ വസ്തു മാത്രമാണ്. എത്ര വന്നാലും നീയൊരു നേഴ്സാ, നീ വെറും പെണ്ണാ. സിറിലിന്റെ വാക്കിന്റെ പിന്നിൽ ഒരു തകർന്ന സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാം. ചീയുന്ന സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളാണവ. ഉറക്കത്തിൽ സിറിലിന്റെ ലിംഗം മുറിച്ചു മാറ്റിയ ശേഷം അരികിൽ കാത്തിരുന്ന ടെസ ഒട്ടും രസിക്കാത്ത ജീവിത സത്യങ്ങൾ പറയുന്നു.

0: Good morning.
1: No. It's good afternoon, Cyril. Hangover alla. Cyril ippa sedated aanu. ഇന്നലത്തെ അവസാന ഗ്ലാസ്സിൽ ഷാംപെയിൻ മാത്രമായിരുന്നില്ല. മയക്കത്തിൽ ഞാൻ സിറലിന്റെ മെയിൽ ഓർഗൻ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി. മെഡിക്കൽ ടേംസിൽ ഇതിന് പീനക്ടമി എന്ന് പറയും. യൂറിനേറ്റ് ചെയ്യാൻ ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ വിഷമമുണ്ടാവും, പിന്നെ ശീലാക്കുള്ളൂ. അധികം അനങ്ങരുത്. രണ്ട് ലയർ സ്റ്റിച്ചുണ്ട്. ലോക്കൽ അനസ്തീഷ്യ എഫക്ട് എന്തായാലും ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടാവും. സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാവും അല്ലേ? വേദന മനസ്സിലാക്കാൻ ഇപ്പൊ കഴിയുന്നുണ്ടോ? വികാരം ഉണ്ടാവും നിനക്ക്, പക്ഷെ നീ സെലിബ്രേറ്റ് ചെയ്ത് ബിസിനസ് ആക്കിയ സെക്സ് ഇനി നിനക്കില്ല. പൂർണ്ണ വിശ്വാസത്തോടു കൂടി നീ ഇനിയൊരു പെണ്ണിന്റെ മുന്നിൽ നിൽക്കില്ല. ഹലോ,
2: എന്തായി? കഴിഞ്ഞില്ലേ?
1: ഇല്ല, സിറിൽ എന്നോട് ചെയ്തത് എന്താന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കാതെ ഇത് തീരില്ല. ഞാൻ വിളിക്കാം. കഴിച്ചോ? ആന്റിബയോട്ടിക്സ് ആണ്. ഇൻഫെക്ഷൻ വരാതിരിക്കാനോ?
3: എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് കൊല്ലാനാണോ നിന്റെ ഉദ്ദേശം?
1: അല്ല, എന്റെ ഉദ്ദേശം നടക്കണമെങ്കിൽ നീ ജീവിച്ചിരിക്കണം. ഈ മുറിവ് മാറുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ആൻഡ് ഐ ടേക്ക് ഗുഡ് കെയർ ഓഫ് യു. ഒന്നില്ലേലും ഞാനൊരു കോട്ടയംകാരി നേഴ്സല്ലേ. നീ എപ്പോഴും ഒരാളെ കൊല്ലണ കാര്യം പറഞ്ഞില്ലേ?
3: എനിക്ക് അയാളെ കൊല്ലണം.
1: അയാളെ ഞാൻ കൊന്നു.
3: You enjoying this, right?
1: നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ. ജീവിതത്തിൽ ആദ്യമായി കാര്യങ്ങൾ കൺട്രോളിലല്ലാതെ വരുമ്പോ ദേഷ്യം വരും.
3: നിനക്കെന്നെ മനസ്സിലായിട്ടില്ല?
1: മനസ്സിലായിട്ടുണ്ട്. You're a pimp. ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം തുലച്ചവൻ.
3: അതെ, ഒരുപാട് പേരെ. ഇനി ഞാൻ ചെയ്യും. This is my money. എന്നെ ഇങ്ങനെ ആക്കിയിട്ട് നീ ജീവനോട് ഇവിടെ നിന്ന് പോകുന്ന തോന്നുന്നുണ്ടോ?
1: എന്നോട് ഇത്രയൊക്കെ ചെയ്തിട്ടും നീ പോയി ജീവിച്ചിരിപ്പില്ലേ സിറിൽ?
4: സിറിൽ സാറ് വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ്.
1: ഞങ്ങള് കുറച്ചു മുമ്പ് എത്തിയുള്ളൂ. സിറിൽ നല്ല ഉറക്കത്തില്ല, രണ്ടു ദിവസം എന്തായാലും ലീവിലായിരിക്കും.
5: അല്ല,
1: ശരി. ദൈവ എന്റെ കൂടിയാ സിറിൽ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഞാൻ പിടിച്ചു നിൽക്കുന്നതിന്റെ വിശ്വാസം കൊണ്ടാ. ഇന്നലെ നീ എന്നെ തിരിച്ചറിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്റെ അവസാനമാണെന്ന്. ഒരു പ്രൊഫഷണൽ ഫ്രോഡിന് മുന്നിലേക്ക് ആ വേഷം കെട്ടി വരുന്നതെന്ന് ഞാൻ ആലോചിച്ചില്ല. പക്ഷെ നീ എന്നെ കൊന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ സിറിൽ? നിന്റെ ഉള്ളിൽ എവിടെയോ ഇപ്പോഴും ഞാനുണ്ട്. നിനക്കെന്നെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ സിറിൽ? ഇപ്പൊ നിന്റെ മുന്നിലിരിക്കുന്ന ഡ്രസ്സേ ഉണ്ടാക്കിയത് നീ തന്നെ. ഞാനിങ്ങനൊന്നല്ലായിരുന്നു. നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നെ ജയിലിലേക്ക് അയച്ചതാ. ഞാൻ ചുറ്റും നോക്കിയപ്പോ മുറിവേറ്റ മരണം മുന്നിൽ കണ്ട് കൊന്നിട്ടുള്ള കുറെ പെണ്ണുങ്ങൾ. ഇപ്പൊ എനിക്കും പറ്റുമെന്ന് എനിക്ക് വിശ്വാസമായി.
0: ജീവിതം ഒരു സ്വർഗവും താൻ അതിലെ ഒരു മാലാഖയുമാണെന്ന് ടെസ വിചാരിച്ചിരുന്നു. സിറിലിന്റെ വശീകരിക്കുന്ന ചിരിയുടെ പിന്നിലെ അപരിചിത ഭാവം ടെസയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല. സിറിലിന്റെ ചിരിയിൽ മനുഷ്യന്റെ കപടമുഖത്തിന്റെ മുഴുവൻ ഭാവങ്ങളും തെളിഞ്ഞു കാണാം. ഒരു സന്ദേഹത്തിന്റെ നിഗൂഢതയും അതിലുണ്ട്. തത്വവിചാരത്തിന്റെ യുക്തിക്കപ്പുറമുള്ള ആഴമുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഈ ചിത്രം കടന്നുപോകുന്നു. കത്തിത്തീരുന്ന ജീവിതത്തിന്റെ പുക ഈ കഥയിലുണ്ട്. കോടിപ്പോയ ഒരു ചിരിയുടെ ദുരന്ത കാളിമയും ചിത്രത്തിൽ ആവിഷ്കരിക്കുന്നു. ഹെഗ്ഡേ ടെസയോട് പറയുന്നു, ഞാൻ ഒരു രോഗിയാണ്. നീ ഒരു നഴ്സല്ലേ? ടെസ പറഞ്ഞു, നീ എനിക്കൊരു രോഗിയാണ്. പക്ഷേ മരണം കൊണ്ട് മാറാവുന്ന രോഗമേ നിനക്കുള്ളൂ. കവറിൽ കോബ്രയാണ്. അധികം അനങ്ങിയാൽ അത് കൊത്തും. വിഷം ബാധിക്കുന്നത് ശ്വസിക്കാൻ സഹായിക്കുന്ന ഡയഫ്രത്തിനെയാണ്. ശ്വാസം മുട്ടിയാണ് മരിക്കുക. മാക്സിമം ഒരു 30 മിനിറ്റ്സ്. കൊത്തി പേടിക്കരുത്. ബ്ലഡ് പ്രഷർ കൂടിയാൽ മരണം പെട്ടെന്നുണ്ടാവും. എനിക്കറിയാം, നീ പേടിച്ചു. ഇനി ഞാനിവിടെ ഇരുന്ന് നീ മരിക്കുന്നത് കാണും. അയാൾ മരിക്കുമ്പോൾ ടെസ അയാളുടെ മോക്ഷത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. നിസ്സഹായാവസ്ഥയിൽ ഹെഗ്ഡേ ടെസയെ രണ്ടാമട്ടവും ബലാത്സംഗം ചെയ്തപ്പോൾ അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എന്റെ ഹിതം പോലെയല്ല, അവിടുത്തെ ഹിതം പോലെയാവട്ടെ. ആ നിസ്സഹായത ഹെഗ്ഡേയുടെ മരണത്തിനു മുന്നിൽ വേറൊരവസ്ഥയിൽ പ്രതികരിക്കപ്പെടുന്നത് നമുക്ക് കാണാം. ടെസ വെറുതെ ഒരു കഥാപാത്രമാവുകയല്ല, കഥാപാത്രത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ തിരശീലയിൽ നിന്ന് ടെസ മാഞ്ഞുപോയാലും ജീവിതത്തിൽ നിന്ന് മാഞ്ഞുപോവുകയില്ല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഗതം ഈ നേരം.
1: സുഗതം ഈ നേരത്തിലേക്ക് സുസ്വാഗതം. മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. ഭഗവത്ഗീതയിലെ വരികളാണ്. ബന്ധത്തിനും മോക്ഷത്തിനും കാരണം മനസ്സാണ്. ഭൗതിക ബന്ധത്തിൽ അന്തർഭവിക്കുന്ന മനസ്സിന് സമാധാനമുണ്ടാവുകയില്ല. ഭൗതികങ്ങളായ സുഖഭോഗങ്ങളെല്ലാം ബന്ധത്തെ ഉറപ്പിക്കുന്നു. അതുകൊണ്ട് ഭൗതികങ്ങളായതും ബാഹ്യമായതുമായ വസ്തുക്കളിൽ നിന്ന് മനസ്സിനെ അന്തർമുഖമാക്കി നിർത്താൻ സാധിച്ചാൽ മനസ്സമാധാനം ലഭിക്കും. ആധുനിക കാലത്ത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇത്. ഈ പറഞ്ഞതുതന്നെ മനസ്സിലാക്കാൻ അത്ര എളുപ്പവുമല്ല. എന്നാൽ ഭൗതികമായ വസ്തുക്കളോട് ആസക്തി ഉണ്ടാവാതെ നോക്കാൻ നമുക്ക് കഴിയും. അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പവുമാണ്. അതിനാവശ്യമായ ജീവിത പരിശീലനം നേടുക എന്നതാണ് പ്രധാനം. ആ പരിശീലനം എവിടെ നിന്ന് കിട്ടും? വീട്ടിൽ നിന്ന്, വിദ്യാലയങ്ങളിൽ നിന്ന്. ബാഹ്യവസ്തുക്കളോട് അമിത ആസക്തി ഉണ്ടാവാതിരിക്കാനുള്ള പരിശീലനം വീടുകളിൽ നിന്ന് ലഭിക്കാത്തിടത്തോളം അവയെ വീടുകൾ എന്ന് വിളിക്കാനാവില്ല, വിദ്യാലയങ്ങളെന്നും. മനസ്സിനെ അന്തർമുഖമാക്കി വയ്ക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയുമോ? വേറൊന്നുമല്ല, ആത്മപരിശോധന ചെയ്യുക എന്നതുതന്നെയാണ്. സ്വയം നോക്കുക എന്നതുതന്നെയാണ്. അവനവനിലേക്ക് ഉറ്റുനോക്കുവാനാവാത്ത മാനവന് അന്യനെ അറിയുവാനാവുന്നതെങ്ങനെ എന്നു കവി. എത്ര ശരിയാണെന്ന് നോക്കൂ. ഞാൻ എന്നിലേക്കാണ് ആദ്യം നോക്കേണ്ടത്. ആ കാഴ്ച ശരിയായാലേ എല്ലാം ശരിയാവൂ.

അവനവനെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പറഞ്ഞു. അതിനർത്ഥം സദാ നേരം അവനവനിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, വ്യാപരിച്ചുകൊണ്ടിരിക്കണം എന്നല്ല. നിങ്ങൾ നിങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മാനസിക തകർച്ചയ്ക്ക് കാരണമാകും. ഞാൻ എന്ന വിചാരം മാത്രം. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും എന്നറിയുമോ? എനിക്കാരുമില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നീ വിചാരങ്ങളിൽ എത്തിച്ചേരും. മറ്റുള്ളവർ എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന തോന്നലുണ്ടാവും. സോഷ്യലൈസേഷൻ കുറയും. കല്യാണത്തിനും മരണാനന്തര ചടങ്ങുകൾക്കും പങ്കെടുക്കുന്നതാണ് സോഷ്യലൈസേഷൻ എന്ന് കരുതരുത്. ഞാനിലേക്ക് ചുരുങ്ങുന്നത് ആത്മപരിശോധനയല്ല. അങ്ങനെ സ്വയം ചുരുങ്ങുന്ന ഒരാൾക്ക് സ്വയം വിശകലനം സാധ്യമാവുകയുമില്ല. നിങ്ങൾ നിങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ പറയുന്നതൊന്നും ഉൾക്കൊള്ളാൻ നിങ്ങൾക്കാവില്ല. പലതും കുറ്റമായി കാണാനേ നിങ്ങൾക്കാവൂ. ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലുകളുമായി സ്വയം നീറുകയാണെന്ന് നിങ്ങൾ കരുതും. അതുകൊണ്ട് അവനവനിലേക്ക് ചുരുങ്ങാതിരിക്കുക. ഈ ലോകം വളരെ വിശാലമാണ്. വിശാലതയുടെ കാറ്റുകൊള്ളാൻ വല്ലപ്പോഴുമെങ്കിലും സ്വയം സൃഷ്ടിച്ച ആവരണത്തിൽ നിന്ന് പുറത്തു വരണം, വന്നേ തീരൂ.

വിൽ ബ്രൈറ്റ് എന്നൊരാളിന്റെ പുസ്തകത്തിൽ വായിച്ചതാണ്. പണവ്യാപാര മണ്ഡലത്തിൽ സമുന്നതന്മാരായി വിരാജിച്ചിരുന്ന ചില വ്യക്തികളെപ്പറ്റി. 1923 ഷിക്കാഗോയിൽ പ്രധാനമായ ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത സാമ്പത്തിക രാജാക്കന്മാർ. പക്ഷെ 25 വർഷം കഴിഞ്ഞ് അവരിൽ ഒരാൾ കടം വീട്ടാൻ കഴിവില്ലാതെ ദരിദ്രനായി തീർന്നു. ഉരുക്കു വ്യാപാര രംഗത്തെ കരുത്തനായ രാജാവായി അറിയപ്പെട്ടിരുന്ന അദ്ദേഹം മരിച്ചത് നിത്യവൃത്തിക്ക് വകയില്ലാതെയായിരുന്നു. ഒരു കമ്പനിയുടെ പ്രസിഡന്റായിരുന്ന മറ്റൊരാൾ ഒരു കാശുപോലും കയ്യിലില്ലാതെ മരിച്ചു. വേറൊരാൾ ഭ്രാന്തനായി തീർന്നു. മറ്റൊരു വ്യവസായ പ്രമുഖൻ പാപ്പരായി വിദേശത്ത് കിടന്നു മരിച്ചു. വേറൊരാൾ ആത്മഹത്യ ചെയ്തു. ഇവരെല്ലാവരും പണമുണ്ടാക്കാൻ പഠിച്ചവരായിരുന്നു. ഭൗതികമായി മനുഷ്യന് ഉയരാനാവുന്നതിന്റെ അത്യുച്ചകോടിയിൽ അവരെത്തുകയും ചെയ്തു. പണം സമ്പാദിക്കാനുള്ള ടെക്നിക് അവർക്കറിയാമായിരുന്നു. എന്നാൽ എങ്ങനെ ജീവിക്കണമെന്ന് അവർക്കറിയില്ലായിരുന്നു. വിൽ ബ്രൈറ്റ് അങ്ങനെയാണ് അവരെ നിരീക്ഷിക്കുന്നത്. പണം സമ്പാദിക്കാൻ അറിയുന്നവർ ധാരാളമുണ്ട്, പക്ഷെ വ്യക്തമായ പദ്ധതി പ്രകാരം അതിനെ സുരക്ഷിതമാക്കാൻ കഴിയുന്നവർ വിരളമാണ്. അങ്ങനെ സുരക്ഷിതമാക്കുക എന്നത് ഒരു ബാങ്കിംഗ് പ്രക്രിയ അല്ല, പകരം അതൊരു മനസ്സാണ്. അങ്ങനെ പറയാനേ കഴിയൂ. അങ്ങനെയുള്ളവർക്കാകട്ടെ പണത്തിന്റെ വില എന്തെന്നറിയുകയും ചെയ്യാം.

പണമുണ്ടാക്കുക എന്നതേക്കാൾ പ്രധാനമാണ് അതിന്റെ വിനിയോഗം. സാമ്പത്തിക ഉത്തരവാദിത്തം എന്ന് കേട്ടിട്ടില്ലേ? അതൊരു വലിയ ഉത്തരവാദിത്തമാണെന്ന് മറന്നുപോകരുത്. സാമ്പത്തിക ഉത്തരവാദിത്തമില്ലാത്തവരാണ് പലപ്പോഴും പാപ്പരാകുന്നത്. സാമ്പത്തിക ഉത്തരവാദിത്തം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് പണത്തിൽ അഹങ്കരിക്കരുത് എന്നൊരു പഴമൊഴി ഉണ്ടായിട്ടുള്ളത് തന്നെ. പണം മനസ്സിനെ ഇളക്കുകയല്ല വേണ്ടത്, ദൃഢമാക്കുകയാണ് വേണ്ടത്. ചിലരെയെങ്കിലും കണ്ടിട്ടില്ലേ, കുറച്ച് കാശ് കയ്യിൽ വന്നാൽ പിന്നെ ആകെ ഒരു ഇളക്കമാണ്. എങ്ങനെയെങ്കിലും അത് തീർത്തു കിട്ടാതെ ഒരു സമാധാനവും ഉണ്ടാവില്ല. അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ആത്മവിശ്വാസത്തിന്റെ ഉറവിടമാണെന്ന് മറന്നുപോകരുത്. അപ്പോ പണമുണ്ടായാൽ ആത്മവിശ്വാസം വർദ്ധിക്കണം. അങ്ങനെ വരുമ്പോൾ വൈകാരികമായി പണത്തെ സമീപിക്കാൻ തോന്നില്ല. ബൗദ്ധികമായി സമീപിച്ചു തുടങ്ങുന്നതോടെ സാമ്പത്തിക ഉത്തരവാദിത്തം എന്തെന്ന് മനസ്സിലായി തുടങ്ങും. നല്ല കാശ് കയ്യിലുണ്ട്, എന്നാൽ സാമ്പത്തിക ഉത്തരവാദിത്തമില്ല. അങ്ങനെയുള്ളവരെ പൊതുവെ പറയുന്നത് പുത്തൻ പണക്കാരെന്നാണ്. ധൂർത്തും നിരുത്തരവാദിത്തവും അവരോടൊപ്പമുണ്ടാവും. ആവശ്യമില്ലാത്തിടത്ത് ലുബ്ധം. ഒപ്പം പറയട്ടെ, ധൂർത്തുപോലെ നെഗറ്റീവായ ഒന്നാണ് ലുബ്ധം.

സമ്പാദിക്കുക എന്നത് നല്ല മനുഷ്യന് ചേരുന്നതല്ല എന്നും കിട്ടുന്നതെല്ലാം ദാനം ചെയ്യുന്നവരാണ് നല്ല മനുഷ്യർ എന്നും ഗുണപാഠ കഥകളിലൂടെ പണ്ടുമുതലേ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. വളരെയേറെ നെഗറ്റീവായ ഒരു ഉപദേശമാണിത് എന്നാണ് എന്റെ അഭിപ്രായം. അധ്വാനത്തിലൂടെ മനുഷ്യൻ സമ്പാദിക്കുക തന്നെ വേണം, ചൂഷണം ചെയ്യരുത് എന്നു മാത്രം. രാവിലെ ട്യൂഷൻ എടുക്കുന്ന ഒരാളെ എനിക്കറിയാം. ട്യൂഷന്റെ വരുമാനം കൊണ്ട് ജംഗ്ഷനിൽ ഒരു കട നടത്തുന്നുണ്ട്. സ്കൂൾ സ്റ്റേഷനറീസാണ്, ഭാര്യയാണ് കടയിലിരിക്കുന്നത്. രാവിലെ 10 മുതൽ വൈകുന്നേരം 4 മണിവരെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. 5 മുതൽ 7 വരെ വീണ്ടും ട്യൂഷൻ. അത് കഴിഞ്ഞ് 10 മണിവരെ പെട്രോൾ പമ്പിൽ. വീട്ടിൽ പച്ചക്കറി കൃഷിയും മറ്റുമുണ്ട്. 10 വർഷം കൊണ്ട് അദ്ദേഹം നല്ലതായി തന്നെ സമ്പാദിച്ചു. ആവശ്യമില്ലാത്ത ധൂർത്തൊന്നുമില്ല. പണം കടം കൊടുക്കില്ല, ഒരു ലിമിറ്റിൽ കവിഞ്ഞ് പിരിവും കൊടുക്കില്ല. അതിന് അദ്ദേഹം പറയുന്ന ന്യായം ഇങ്ങനെയാണ്: ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന പണമാണ്, എനിക്കാരെയും ഭയക്കേണ്ടതില്ല. ഒരാൾ പിരിവിന് വന്ന് 1000 രൂപ ചോദിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ പടവലങ്ങയ്ക്ക് തട്ടുണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. 1 മിനിറ്റ് ദാ ഈ കയറൊന്നു പിടിച്ചേ എന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. 1.5 മണിക്കൂർ പിരിവിന് വന്ന ആളെ കൊണ്ട് ജോലി എടുപ്പിച്ചിട്ട് 500 രൂപ കൊടുക്കുകയും ചെയ്തു. സമ്പാദിക്കുന്നതിന്റെ 1/10 ദൈവത്തിന് കൊടുക്കണമെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എങ്ങനെയുണ്ടെന്ന് നോക്കൂ, അയാൾ കുടുംബസമേതം സന്തോഷത്തോടെ ജീവിക്കുന്നു. അത് വിമർശിച്ചിട്ട് ഒരു കാര്യവുമില്ല. സാമ്പത്തിക ഉത്തരവാദിത്തത്തോടെ ജീവിക്കുന്ന മനുഷ്യൻ രാഷ്ട്രപുരോഗമനത്തിന്റെ ഭാഗമാണെന്നും മറന്നുപോകരുത്.

ഒറ്റയ്ക്ക് ജീവിക്കുന്ന എത്ര അമ്മമാർ ഇവിടെയുണ്ട് എന്നറിയുമോ? രണ്ട് പെൺമക്കൾ, അവരുടെ വിവാഹം കഴിഞ്ഞു, ഭർത്താവ് മരിച്ചുപോയി. ഒറ്റയ്ക്ക് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു. ചെറിയ ചെറിയ വരുമാനങ്ങൾ, അതുവച്ചവർ ജീവിതത്തെ മനോഹരമായി തുന്നിപ്പിടിപ്പിക്കുന്നു. ചെറിയ വരുമാനം മികച്ച ഉത്തരവാദിത്തം, അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം സ്വതന്ത്രവും സുന്ദരവുമായിരിക്കുന്നു. വല്ലപ്പോഴും അവർക്കുണ്ടാകുന്ന ഒറ്റപ്പെടൽ അവർ റേഡിയോ കേട്ടും റേഡിയോ സംസ്കാരത്തിന്റെ ഭാഗമായും മറികടക്കുന്നു. ഒറ്റപ്പെടലിനെ അവർ അതിജീവിക്കുന്നത് ആത്മവിശ്വാസം കൊണ്ടുകൂടിയാണ്. അതിന്റെ അടിസ്ഥാനമാകട്ടെ സാമ്പത്തികമായ ഭദ്രതയുമാണ്. അത് ചെറിയ ഭദ്രതയായിരിക്കാം, പക്ഷേ അതിലവർക്ക് വിശ്വാസമുണ്ട്. സാമ്പത്തികമായി മറ്റൊരാളെ ആശ്രയിക്കുമ്പോഴാണ് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത്. എത്ര ചെറുതായാലും വലുതായാലും ഉള്ള സാമ്പത്തികത്തെ ഭദ്രമാക്കി വയ്ക്കുക എന്നത് വലിയ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. സാമ്പത്തിക ഭദ്രത മനുഷ്യന്റെ ഭയം കുറയ്ക്കും. എന്നാലാകട്ടെ, സാമ്പത്തിക നിരുത്തരവാദിത്തം മനുഷ്യന്റെ ഭയത്തെ വർദ്ധിപ്പിക്കും. പണാടിസ്ഥാനമാണ് ജീവിതം, അത് പണ ആധിപത്യമാവരുത് എന്ന് മാത്രം.

സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നവരെ സമൂഹത്തിൽ ഒരു ചെറിയ വിഭാഗമെങ്കിലും അപമാനിക്കുകയോ വിമർശിക്കുകയോ ചെയ്യാറുണ്ട്. ഒന്നോർത്തു നോക്കൂ, ഗുണപാഠ കഥകൾ പറയുന്നതുപോലെ എല്ലാവരും അവരുടെ ചെലവിനാവശ്യമായ പണം മാത്രം സ്വീകരിക്കുന്നു, എല്ലാം ത്യജിച്ചു ജീവിക്കുന്നു. എന്തായിരിക്കും ഈ ലോകത്തിന്റെ അവസ്ഥ? എല്ലാം വെറുതെ കിട്ടണം എന്നാഗ്രഹിക്കുന്ന വികല മാനസികാവസ്ഥയുടെ പരിണിത ഫലങ്ങളാണത്. ഒരു കാര്യം ഓർമ്മ വരികയാണ്, ഒരു ഡോക്ടർ സദാ പ്രൈവറ്റ് ആശുപത്രികളെ വിമർശിക്കുമായിരുന്നു. രോഗികളിൽ നിന്ന് ഫീസ് കൂടുതൽ വാങ്ങുന്നു എന്നു പറഞ്ഞായിരുന്നു വിമർശനം. ഒടുവിൽ അദ്ദേഹം ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ തന്നെ ജോലിക്കു കയറി. അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം 2 ലക്ഷം രൂപ മാസ ശമ്പളം വാങ്ങുന്നു എന്നാണ്. മാനേജ്മെന്റ് എനിക്ക് ആ ശമ്പളം തന്നേ തീരൂ, പക്ഷേ രോഗികൾക്ക് ചികിത്സ സൗജന്യമായി നൽകുകയും വേണം. അതെങ്ങനെ ശരിയാകും എന്നാലോചിച്ചു നോക്കൂ. വിമർശിക്കുന്ന ആൾ പറയുമോ, എനിക്ക് ഇത്രയും ശമ്പളം വേണ്ട, പകുതി മതിയെന്ന്? അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടും രോഗികളിൽ നിന്ന് കൂടുതൽ ഫീസ് ഈടാക്കുന്നുവെങ്കിൽ ആ മാനേജ്മെന്റ് വിമർശിക്കപ്പെടുക തന്നെ വേണം. അല്ലാത്ത പക്ഷം ആരാണ് വിമർശിക്കപ്പെടേണ്ടത് എന്ന് ആലോചിക്കേണ്ടതുമുണ്ട്.

ബാഹ്യവസ്തുക്കളോട് അമിത ആസക്തി ഉണ്ടാവരുത് എന്ന് പറഞ്ഞാണ് സുഖദമി നേരം ഇന്ന് നമ്മൾ തുടങ്ങിയത്. ബാഹ്യവസ്തുക്കളോട് ആഗ്രഹം തോന്നരുത് എന്ന് പറയുന്നത് വിഡ്ഢിതമാണ്. മനുഷ്യന് ആഗ്രഹങ്ങളുണ്ട്. വായു, വെള്ളം, ഭക്ഷണം എല്ലാം നല്ലതായിരിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. സഞ്ചാരയോഗ്യമായ പാതകൾ, നല്ല വാഹനം, നല്ല വസ്ത്രം ഒക്കെ മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. അതൊക്കെ എങ്ങനെയാണ് അത്യാഗ്രഹങ്ങളാകുന്നത്? അങ്ങനെ ആഗ്രഹം തോന്നുന്ന ബാഹ്യവസ്തുക്കൾ ഏറെയുണ്ട്. ആഗ്രഹം അത്യാഗ്രഹമായും ആസക്തിയായും മാറരുത് എന്നേയുള്ളൂ. ബാഹ്യവസ്തുക്കളോട് ആഗ്രഹം തോന്നുന്ന വിധത്തിലാണ് മനുഷ്യന്റെ മസ്തിഷ്കം രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് മറന്നുപോകരുത്. ഏയ്, എനിക്കങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്നത് ആത്മവഞ്ചനയാണ്. അല്ലാത്ത പക്ഷം അത് വെറും ഷോയാണ്. ഭർതൃഹരിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഒരിക്കൽ രാജ്യഭാരവും സർവ ലൗകിക സുഖങ്ങളും ഉപേക്ഷിച്ച് അയാൾ കാട്ടിലേക്ക് പോയി. അലഞ്ഞു തിരിഞ്ഞു നടന്നു. കാലങ്ങൾ ഒരുപാട് അങ്ങനെ പോയി. ഒരു പ്രഭാതത്തിൽ ഭർതൃഹരി അങ്ങനെ നടക്കവേ കുറച്ചു ദൂരെയായി സൂര്യപ്രകാശത്തിൽ എന്തോ വെട്ടിത്തിളങ്ങുന്നത് കണ്ടു. ഓടിച്ചെന്നെടുക്കവേ അതൊരാളിന്റെ തുപ്പലായിരുന്നു എന്ന് മനസ്സിലായി. തിളങ്ങുന്ന ഒന്നോടിച്ചെന്നെടുക്കാൻ തന്നിലുണ്ടായ ത്വര എന്തെന്ന് അയാൾ ഒരു ആത്മപരിശോധന നടത്തി. താനൊന്നും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് അയാൾക്ക് ആ സമയം ബോധ്യം വന്നു. രാജ്യത്തിലേക്ക് തിരിച്ചു ചെന്ന് രാജ്യഭാരം തിരിച്ചേറ്റെടുക്കുകയും ചെയ്തു. മനുഷ്യൻ അങ്ങനെയാണ്. പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും ഉപേക്ഷിക്കാനാവില്ല.

എനിക്കങ്ങനെ പുരസ്കാരങ്ങളോടും അംഗീകാരങ്ങളോടും ഒന്നും വലിയ താല്പര്യമില്ല എന്ന് പറയുന്നവരെ കുറിച്ച് കേട്ടിട്ടില്ലേ? വെറുതെയാണത്. എല്ലാം ആഗ്രഹിക്കുന്നവരാണവർ. ഉള്ളിലെ ആഗ്രഹങ്ങളെ മറച്ചുവെച്ച് വെറുതെ നടിക്കുകയാണ്. മനുഷ്യന് ബാഹ്യവസ്തുക്കളോടുള്ള ആകർഷണം എപ്പോഴും ഉണ്ടാകും. അതിനെ അതിജീവിച്ചു എന്ന് പറയുന്നവരുണ്ട്. നാരായണ ഗുരുവും രമണ മഹർഷിയും ഒക്കെ അങ്ങനെയുള്ളവരാണ്. അല്ലാതെ ഞാനൊരു സർവസംഘ പരിത്യാഗിയാണെന്ന് പറയുന്നതിലൊക്കെ എന്തെങ്കിലും സാങ്കത്യമുണ്ടാകുമോ? സാധ്യതയില്ല. നിങ്ങളൊരു കഥ എഴുതി എന്ന് വിചാരിക്കൂ, അല്ലെങ്കിൽ കവിത എഴുതി എന്ന് വിചാരിക്കൂ, പരമാവധി ആളുകൾ അത് വായിക്കണം എന്ന് ആഗ്രഹിക്കാതിരിക്കുമോ? നിങ്ങളൊരു ശില്പമുണ്ടാക്കി എന്ന് വിചാരിക്കൂ, അതെല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കാതിരിക്കുമോ? ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ചെയ്യുന്നതെന്തിന്? ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്തിന്? ആത്മസാക്ഷാത്കാരത്തിനെന്ന് പറയുന്നവരെയും കണ്ടിട്ടുണ്ട്. അവരെക്കുറിച്ചൊന്നും പറയുവാനില്ല. പ്രത്യേക ജനുസായിരിക്കും. ചിലർക്ക് നന്നായി മാർക്കറ്റ് ചെയ്യാനറിയാം, ചിലർക്ക് അതറിയില്ല. അത്രയുള്ളൂ, അന്തർ ആഗ്രഹം ഒരുപോലെയാണ്, അതിൽ വ്യത്യാസമില്ല.